ആകാശവാണി അനന്തപുരി എഫ് എം 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, ആഷാഢം 21. കൊല്ലവർഷം 1201, മിഥുനം 28. 2026 ജൂലൈ 12 തീയതി ഞായറാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 42 സെക്കൻഡും. 101.9 മെഗാഹെഡ്സിൽ എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സുഭാഷിതം കേൾക്കാം. അവതരിപ്പിച്ചത് പ്രൊഫസർ ഹരീന്ദ്രനാഥ കുറുപ്പ്.
1: നല്ലോരെ കണ്ടിടുന്നേരം നമ്രമാകും ശിരസ്സുതാൻ, ആഭിജാത്യാദി സമ്പന്നർക്കടയാളം ധരിത്രിയിൽ. ആഭിജാത്യത്തിൻ്റെയും നല്ല വിദ്യാഭ്യാസത്തിൻ്റെയും ആത്യന്തിക ഫലം എന്താണ്? തെറ്റില്ലാത്ത ഭാഷയിലുള്ള സംസാരവും സംഭാഷണവുമാണോ? ആർഭാടത്തോടെയുള്ള സ്വീകരണവും സൽക്കാരവുമാണോ? അലക്കിത്തേച്ച മട്ടിലുള്ള ഇരിപ്പും നടപ്പുമാണോ? ഇതൊന്നുമാണെന്ന് തോന്നുന്നില്ല. വിനയമാണ് അതിൻ്റെ ആത്യന്തിക ഫലമെന്ന് ഉറപ്പിച്ചു പറയാം. വിദ്യാ ദദാതി വിനയം എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. വിദ്യാസമ്പന്നനെ വിനയം കൊണ്ട് തിരിച്ചറിയാം. അഭിജാതന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. നല്ല ആളുകളെ കാണുമ്പോൾ അവരുടെ ശിരസ് വിനയം കൊണ്ട് നമ്രമാകും. അവരുടെ വാക്കിലും നോക്കിലും പെരുമാറ്റത്തിലുമെല്ലാം വിനയം നിറഞ്ഞു നിൽക്കും. ഇക്കാര്യം മറ്റൊരു രീതിയിലും പറയാം. കളങ്കമില്ലാത്തതും കപടമില്ലാത്തതുമായ വിനയം ആരിലാണോ കാണപ്പെടുന്നത്, അവർ ആഭിജാത്യം കൊണ്ടും വിദ്യാർജ്ജനം കൊണ്ടും സമ്പന്നരാണെന്ന് നിസ്സന്ദേഹം തീരുമാനിക്കാം. അവർ പ്രദർശിപ്പിക്കുന്ന വിനയം അവർ ആർജിച്ചിട്ടുള്ള ഈ സമ്പത്തുകളുടെ ബഹിർസ്ഫുരണമാണ്. സമ്പന്നന്മാരെന്ന് പറയപ്പെടുന്നവർ സാമാന്യമായി പറഞ്ഞാൽ വിനയസമ്പന്നരല്ല. സമ്പത്ത് അവരെ അഹങ്കാരികളാക്കി മാറ്റുന്നു. അതുകൊണ്ടുതന്നെ നമുക്ക് മറ്റൊരനുമാനം കൂടി നടത്താവുന്നതാണ്. അവർ ആർജിച്ചിട്ടുള്ളത് യഥാർത്ഥ സമ്പത്തല്ല. സമ്പത്തിന്റെ പര്യായമായി നാം ധരിച്ചു വച്ചിട്ടുള്ളത് ധനത്തെയാണ്. സമ്പന്നൻ സമം പണക്കാരൻ എന്നൊരു സമവാക്യം തന്നെ നാം പഠിച്ചു വച്ചിട്ടുണ്ട്. ഇത് ശരിയല്ല. സമ്പത്ത് പലതരത്തിലുണ്ട്. മനുഷ്യനെ പ്രമത്തനാക്കുന്ന സമ്പത്തുണ്ട്, വഴിപിഴപ്പിക്കുന്ന സമ്പത്തുണ്ട്. ധനം അത്തരത്തിലുള്ള സമ്പത്താണ്. വിദ്യയും ആഭിജാത്യവും മറ്റുമാണ് വ്യത്യസ്ത സ്വഭാവത്തിലുള്ള സമ്പത്തുകൾ. അവയേറിയാലും മനുഷ്യൻ അഹങ്കാരിയായി തീരുന്നില്ല, വിനയാന്വിതനായി വളരുകയാണ്. ഒരിക്കൽ യഥാർത്ഥ രാജകുമാരിയെ ഏതാനും വ്യാജ രാജകുമാരിമാരിൽ നിന്നും തെരഞ്ഞെടുക്കാൻ സഹായകമായത് നിസ്സാരമായ ഒരു കുന്നിക്കുരുവായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. നല്ല കനവും മാർദ്ദവുമുള്ള ആറേഴ് കിടക്കകൾ ഒന്നിനുമീതെ മറ്റൊന്നായി കട്ടലുകളിൽ ഉയർത്തിയിട്ടതിനു ശേഷം ഓരോ രാജകുമാരിയും അവയിൽ കിടന്നുറങ്ങണമെന്നാവശ്യപ്പെട്ടു. മെത്തകളുടെ ഏറ്റവും അടിയിലായി കട്ടലിൽ ഓരോ കുന്നിക്കുരുവിട്ടിരുന്നു. ഒരാൾ ഒഴികെയുള്ളവരെല്ലാം കയറിക്കിടന്ന ഉടൻ തന്നെ പതുപതുത്ത ശൈനീയത്തിൽ സുഖനിദ്രയിൽ മുഴുകി. ഒരുത്തി മാത്രം ഉറങ്ങാനാവാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. വളരെ നേരം കഴിഞ്ഞിട്ടും അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവളാണ് യഥാർത്ഥ രാജകുമാരി എന്നൊടുവിൽ തീരുമാനിക്കപ്പെട്ടു. എന്തോ ഒന്ന് മെത്തകൾക്കടിയിൽ കിടക്കുന്നുവെന്ന് തോന്നിയത് അവൾക്ക് മാത്രമാണ്. അത്രമേൽ സുഖഭൂയിഷ്ഠമായ ജീവിതം നയിക്കുന്നവർക്കല്ലേ അത് മനസ്സിലാക്കാൻ കഴിയൂ? കുന്നിക്കുരുവുകൊണ്ട് രാജകുമാരിയെ തിരിച്ചറിയാൻ കഴിഞ്ഞതുപോലെ നോക്കിലും വാക്കിലും പെരുമാറ്റത്തിലും പ്രത്യക്ഷപ്പെടുന്ന നേരിയ വിനയം കൊണ്ട് തന്നെ ഒരു വിദ്യാസമ്പന്നനെയും അഭിജാതനെയും തിരിച്ചറിയാൻ കഴിയും. ഏതാനും പാഠങ്ങളോ പുസ്തകങ്ങളോ വിഷയങ്ങളോ പഠിച്ചതുകൊണ്ട് കിട്ടുന്നതല്ല വിനയമെന്ന സമ്പത്ത്. അത് സഞ്ചിത സംസ്കാരത്തിൽ നിന്ന് ഊറിക്കൂടുന്നതാണ്. പൊടുന്നനെ പണക്കാരനായി തീർന്ന ഒരു മനുഷ്യനിലോ, എങ്ങനെയോ ഉന്നത ബിരുദങ്ങൾ സമ്പാദിച്ച ഒരഭ്യസ്ത വിദ്യനിലോ, അനർഹമായ ഉദ്യോഗ കയറ്റമോ പദവിയോ ലഭിച്ച ഒരു ഉദ്യോഗസ്ഥനിലോ നേതാവിലോ വിനയമുണ്ടാകാൻ പ്രയാസമാണ്. തന്റെ പാണ്ഡിത്യത്തെ ചോദ്യം ചെയ്ത ചില അല്പവിഭവന്മാരോട് എന്നാൽ നാഹം പണ്ഡിത പണ്ഡിതാനാം ദാസോഹം എന്നു പറഞ്ഞ പണ്ഡിത പ്രകാണ്ഡമായ സ്വാമി വിവേകാനന്ദനെ പോലുള്ളവർ വിനയത്തിന്റെ നിറകുടങ്ങളാണ്.
0: പ്രൊഫസർ ഹരീന്ദ്രനാഥ കുറുപ്പ് അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇപ്പോൾ കേട്ടത്.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: തലമുറകൾക്ക് നാദവിസ്മയം പകർന്ന ഇതിഹാസ ഗായിക എസ് ജാനകി അന്തരിച്ചു. ഇന്നലെ വൈകിട്ട് മൈസൂരുവിലെ അപ്പോളോ ആശുപത്രിയിലായിരുന്നു 88-കാരിയായ ജാനകി അമ്മയുടെ അന്ത്യം. എസ് ജാനകിയുടെ വിയോഗത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അനുശോചിച്ചു. അതുല്യമായ ശബ്ദം കൊണ്ടും അസാധാരണമായ വൈദഗ്ധ്യം കൊണ്ടും അനുഗ്രഹീത ഗായികയായിരുന്നു അവരെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ന്യൂഡൽഹിയിലെ പൂസ ക്യാമ്പസിൽ പര്യാവരൺ സംരക്ഷൺ സങ്കല്പ് പരിപാടിയിൽ പങ്കെടുക്കും. രാജ്യത്തെ 17,000 വൃക്ഷ സംരക്ഷകരുമായി അദ്ദേഹം സംവദിക്കും. ലഹരിയുടെ കറുത്ത കൈകളിൽ നിന്ന് നാടിനെ രക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥികൾ മുന്നണി പോരാളികളാകണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. MLA അവാർഡ് 2026 അനുമോദന പരിപാടി തൃശൂർ ചാലക്കുടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. കോട്ടയം ജില്ലാ ആയുർവേദ ആശുപത്രിയെ മാതൃകാ ആശുപത്രിയാക്കി മാറ്റുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആശുപത്രിയിലെ ഫ്രണ്ട് ഓഫീസിന്റെയും പകർച്ചവ്യാധി പ്രതിരോധ ക്യാമ്പിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നരേന്ദ്രമോദി ഗവൺമെന്റ് ഭാരതത്തിന്റെ യശസ് ഉയർത്തിയെന്ന് BJP കോഴിക്കോട് സിറ്റി ജില്ലാ അധ്യക്ഷൻ KP പ്രകാശ് ബാബു. BJP കോഴിക്കോട് സൌത്ത് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ പ്രശിക്ഷൺ മഹാഭിയാൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ട് സെമിയിൽ. നോർവേയെ 1-2 തോൽപ്പിച്ചാണ് ഇംഗ്ലണ്ടിന്റെ സെമി പ്രവേശം. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 8 മണിക്ക് കേൾക്കാം.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9 അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: രാവിലെ 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകിട്ട് 5 മണി, 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ്. ഈ അറിയിപ്പിനെ തുടർന്ന് കേൾക്കാം നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, വൈലോപ്പള്ളിയുടെ സർപ്പക്കാട് എന്ന കവിത, ആലാപനം കെ എസ് ലതിക മോഹൻ, ഉദയഗീതം കെ എസ് ജോർജും സംഘവും പാടിയത് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്ത.

വാർത്തകൾ തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ ചരിത്രത്തിൽ ഇന്ന്, 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കണ്ടതും കേട്ടതും, ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, 8:30 ബാലരാമപുരം സുബ്ബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 76-ാം ഭാഗം, 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും കേൾക്കാം. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 10:00 ഓർമ്മച്ചെപ്പ്, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില, 10:31 ഓർമ്മച്ചെപ്പ് തുടർന്ന് കേൾക്കാം. 11:02 ബാലലോകം, തിരുവനന്തപുരം നന്ദിയോട് SKV HSSലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 11:30 പഞ്ചാര മിഠായി, കുട്ടികൾക്കുള്ള ചലച്ചിത്ര ഗാനങ്ങൾ. 12:02 യുഗ്മഗാനങ്ങളുമായി ഗാനമാലിക. 12:40 പ്രകാശധാര, ഇന്റർ വെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ്, കാരണങ്ങളും ലക്ഷണങ്ങളും, ഡോക്ടർ ശബരിശ്രീ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ, 1:02 ശ്രോതാക്കൾ സന്ദേശങ്ങളിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങളുമായി ഈണപ്പൂക്കൂട. 2:02 ബാക്ക് ടു ബാക്ക് ഹിന്ദി ഫിലിം സോങ്സ്, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 സ്പോൺസേഡ് പരിപാടി ലംഹേ, 3:00 തിരൈപ്പൂക്കൾ, 3:45 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 4:00 ഗാനാമൃതം, 5:02 ചലച്ചിത്ര ഗാനങ്ങൾ, 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, പാൽക്കൂൺ ഉൽപ്പാദന രീതികൾ, ഡോക്ടർ ഹീര ജിയുമായി അഭിമുഖം, 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 സൺഡേ സെലക്ഷൻസ്, 9:30 സംഗീത സുധ, BV രാമൻ, BV ലക്ഷ്മണൻ എന്നിവർ അവതരിപ്പിച്ച സംഗീത കച്ചേരി, 10:30 നിശാ സുരഭി ചലച്ചിത്ര ഗാന പരിപാടി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, പ്രൊഫസർ ഹരീന്ദ്രനാഥ കുറുപ്പ് അവതരിപ്പിച്ചത്, 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ് ഭാരതി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പ് നോക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.3 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.7 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: പ്രശസ്ത പിന്നണി ഗായിക എസ് ജാനകിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ നമസ്തേ അനന്തപുരി. ഇതിൽ ആദ്യം കേൾക്കാം.
1: ഇന്ന് ഉഷമലരിയിൽ വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ

0: എടുത്തൊരു വണ്ണാത്തിക്കിളി മാത്രം പാടി.
1: ഉഷ മലരിയിൽ നിങ്ങൾ കേട്ടത് വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ സർപ്പക്കാട് എന്ന കവിത. ആലപിച്ചത് കെ എസ് ലതികാ മോഹൻ.

0: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ഉദയഗീതം കേൾക്കാം. കെ എസ് ജോർജും സംഘവും പാടിയത്. ആദ്യം, യേശുവല്ലാതെ വേറൊരു രക്ഷകനിഹത്തിലുണ്ടോ എന്ന് തുടങ്ങുന്നു.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. ആദ്യം കേൾക്കാം പത്രവൃത്താന്തം. സംഗീത ലോകത്തോട് വിട പറഞ്ഞ് ഗായിക എസ് ജാനകി. മൈസൂരുവിലെ അപ്പോളോ ആശുപത്രിയിൽ ഇന്നലെ രാത്രി 7:30 അന്ത്യം. ശബരിമല തീർത്ഥാടകർക്ക് സൗകര്യപ്രദവും സുതാര്യവുമായ ദർശനമൊരുക്കാൻ ലക്ഷ്യമിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുതിയ കമ്മ്യൂണിക്കേഷൻ PR വിഷൻ പ്ലാൻ ഏർപ്പെടുത്തുന്നു. ദർശനത്തിന് എത്തുന്നവർക്ക് സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. ഹൈക്കോടതിയിലെ സർക്കാർ പ്ലീഡർമാരുടെ തസ്തിക വർദ്ധിപ്പിച്ച് ഉത്തരവിറക്കി. 3 സ്പെഷ്യൽ പ്ലീഡർമാർ, 4 സീനിയർ പ്ലീഡർമാർ, 5 പ്ലീഡർമാർ എന്നിങ്ങനെയാണ് പുതിയ തസ്തികകൾ. മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരം പരിഷ്കരിക്കുന്നതിന് 100-ദിന കർമ്മപരിപാടിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാർ. 48 വകുപ്പുകളിലായി 575 പദ്ധതികളാണ് 100-ദിന കർമ്മപരിപാടിയിൽ ഉൾപ്പെടുത്തിയത്. കോറോ ഹെൽത്ത് കമ്പനിയുടെ കൂട്ടപ്പിരിച്ചുവിടലിന് പിന്നാലെ കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന IT കമ്പനി ടാൽ റോപ്പ് അടച്ചുപൂട്ടി. 300-ഓളം ജീവനക്കാരുടെ തൊഴിൽ നഷ്ടപ്പെട്ടു. തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പൽ INS മഹേന്ദ്രഗിരി പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്തു. വിയറ്റ്നാമിൽ ബോട്ട് മുങ്ങി മലയാളി ദമ്പതികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാർ മരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ട് സെമിയിൽ. നോർവേയെ 1-2 തോൽപ്പിച്ചാണ് ഇംഗ്ലണ്ട് സെമിയിലേക്ക് പ്രവേശിച്ചത്. 5 2020 ക്രിക്കറ്റ് പരമ്പരയിൽ ഇംഗ്ലണ്ടിന് 56 റൺസ് വിജയം. ഇതോടെ സമ്പൂർണ്ണ ജയം സ്വന്തമാക്കി ഇംഗ്ലണ്ട്.

0: വാർത്താവലോകനം
1: തയ്യാറാക്കിയത് ജോൺസൺ വേങ്ങത്തടം, സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ബ്യൂറോ ചീഫ് ദീപിക തിരുവനന്തപുരം.
2: അമേരിക്കൻ കമ്പനിയായ ഹോറോ ഹെൽത്തിലെ കൂട്ടപ്പിരിച്ചുവിടലിനെ തുടർന്ന് തൊഴിൽ മന്ത്രി ബിന്ദുകൃഷ്ണയുടെ നേതൃത്വത്തിൽ നടത്തിയ അനുരഞ്ജന ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു. ആഗോള പ്രതിസന്ധിയെ തുടർന്ന് കേരളത്തിലെ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന വാശിയിലാണ് കമ്പനി. എന്നാൽ കമ്പനിയെ പൂട്ടാൻ അനുവദിക്കുന്നില്ല എന്ന കടുത്ത തീരുമാനത്തിലാണ് സർക്കാർ. 20-ന് വീണ്ടും ചർച്ച നടത്തും. ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലില്ലെന്ന് US പ്രസിഡന്റ് ട്രംപ് അറിയിച്ചു. എങ്കിലും ചർച്ച തുടരും. നിശ്ചയിച്ച പാതയിൽ നിന്ന് വ്യതിചലിച്ച ചരക്ക് കപ്പലുകളെ ഹോർമോസിൽ ഇറാൻ ആക്രമിച്ചതാണ് വീണ്ടും സംഘർഷമുണ്ടാകാൻ കാരണമായത്. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന നേട്ടത്തിലാണ് നാസയിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ അനിൽ മേനോൻ എത്തുന്നത്. പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിയാണ്. ജനിച്ചത് അമേരിക്കയിലാണെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മലയാളിയായ ആദ്യ അധ്യക്ഷൻ ചേറ്റൂർ ശങ്കരൻ നായരുടെ പിൻപുറക്കാരനാണ് അനിൽ മേനോൻ. 8 മാസം നീളുന്ന ദൌത്യത്തിനാണ് അനിൽ മേനോൻ ഉൾപ്പെട്ട സംഘം കസാഖിസ്ഥാനിലെ ബൈക്കോനൂർ കോസ്മോട്രോമിൽ നിന്ന് റഷ്യയുടെ സോയുസ് MS-29 പേടകത്തിൽ ചൊവ്വാഴ്ച പുറപ്പെടുന്നത്. 8 മാസത്തോളം അനിൽ ബഹിരാകാശത്തുണ്ടാകും. സംസ്ഥാനത്ത് ദേശീയപാത വികസനത്തിനായി കേന്ദ്ര സർക്കാർ 2,039 കോടി രൂപ അനുവദിച്ചതായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ. കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാനത്ത് കടം വാങ്ങിയ വൈദ്യുതി മഴ ലഭിക്കുന്നതിനാൽ തിരികെ നൽകിയെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മഴയുടെ ഭാഗമായി വീണുപോയ വൈദ്യുതി പോർഷൻ ഉടൻ പുനഃസ്ഥാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അഴിമതിക്കെതിരെ പോരാട്ടം ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് കേരള വിജിലൻസ് മാനുവൽ പരിഷ്കരിച്ചു. കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തിയ മാനുവൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രകാശനം ചെയ്തു. തിരുവനന്തപുരത്തെ 2-ാം മെഡിക്കൽ കോളേജിന് K. കരുണാകരൻ മെമ്മോറിയൽ മെഡിക്കൽ കോളേജ് എന്ന് നാമകരണം ചെയ്ത് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. ജനറൽ ആശുപത്രി, തൈക്കാട് ആശുപത്രി എന്നിവ ചേർത്താണ് പുതിയ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നത്. പരീക്ഷണാത്മക മലയാള ചിത്രം റോട്ടൺ സൊസൈറ്റി ലോകമെമ്പാടുമുള്ള വിവിധ ചലച്ചിത്ര മേളകളിൽ നിന്ന് 150 അവാർഡ്

പാടുകൾ കരസ്ഥമാക്കി. അമേരിക്ക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഈ ചിത്രം ജൂലൈ 19 പ്രമുഖ അമേരിക്കൻ ഒ ടി ടി പ്ലാറ്റ്ഫോമായ POV പോറൽ വഴി റിലീസ് ചെയ്യും. ബോർഡിലെ നിയമനവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷന് കനത്ത തിരിച്ചടി. നിയമനവുമായി ബന്ധപ്പെട്ട പരീക്ഷാ രേഖകൾ അടിയന്തരമായി പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. നിയമന നടപടിയിൽ സുതാര്യത ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് പരീക്ഷാ രേഖകൾ പരസ്യപ്പെടുത്താൻ കമ്മീഷൻ നിർദ്ദേശിച്ചത്. PSC നിയമന തട്ടിപ്പ് ആഭ്യന്തര വിജിലൻസ് SP അന്വേഷിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. രാജ്യത്ത് സഹകരണ ലൈഫ് ഇൻഷുറൻസ് കമ്പനി സ്ഥാപിക്കുമെന്ന് കേന്ദ്ര സഹകരണ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സിയുടെ മാതൃകയിലാകും ഈ കമ്പനി. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് സംസ്ഥാന സർക്കാരിന്റെ ഓണസമ്മാനം. 2% ക്ഷാമബത്ത ഓഗസ്റ്റിൽ അനുവദിക്കും. ഓഗസ്റ്റ് മാസത്തെ ശമ്പളത്തോടൊപ്പം ഉയർന്ന തുക ലഭിക്കും. ഗതാഗത തടസ്സമുണ്ടാക്കി വഴിതടഞ്ഞ കേസിൽ മുൻ ആലപ്പുഴ MLA PP ചിത്തരഞ്ജനെ കോടതി പിരിയും വരെ നിൽപ്പ് ശിക്ഷയും 1600 രൂപ പിഴയും വിധിച്ചു. 2025 ജനുവരി 17 കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പാളയം രക്തസാക്ഷി മണ്ഡപം മുതൽ സെക്രട്ടേറിയറ്റ് വരെയുള്ള റോഡിൽ ഗതാഗത തടസ്സമുണ്ടാക്കി പ്രകടനം നടത്തിയത്. 1 ലോകമഹായുദ്ധം അവസാനിപ്പിച്ച് 100 പിന്നിടുമ്പോൾ യുദ്ധത്തിൽ ജീവൻ വെടിഞ്ഞിട്ടും ഔദ്യോഗിക രേഖകളിൽ ഇടം പിടിക്കാതെ പോയ 9909 ഇന്ത്യൻ സൈനികരുടെ പേരുകൾ ഒടുവിൽ കോമൺവെൽത്ത് ബാർ ഗ്രേവ്സ് കമ്മീഷൻ തങ്ങളുടെ രേഖകളിൽ ഉൾപ്പെടുത്തി. കഴിഞ്ഞ 80 വർഷത്തിനിടെ കമ്മീഷന്റെ വിവരശേഖരത്തിൽ വരുത്തുന്ന ഏറ്റവും വലിയ കൂട്ടിച്ചേർക്കലാണിത്. സ്പെയിനുമായുള്ള എല്ലാവിധ വ്യാപാര ബന്ധങ്ങളും അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഉത്തരവിട്ടു. നാറ്റോയിൽ സ്പെയിൻ വളരെ മോശമായ പങ്കാളിയാണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ട്രംപ് ഈ കടുത്ത നടപടി പ്രഖ്യാപിച്ചത്. അറ്റ മേൽപ്പാടി പഞ്ചായത്ത് 12 വാർഡിലെ കള്ളാടി ദുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ 7 മരിച്ചു. ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. 18 അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 10 മേപ്പാടി ആശുപത്രിയിൽ ചികിത്സയിലാണ്. 2024 ജൂലൈ 30 കേരളത്തിന് തീരാവേദനയായി മാറിയ മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ നടന്നതിന് സമീപത്താണ് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായത്. തമിഴ്നാട്ടിലെ സർക്കാർ സ്കൂൾ ക്ലാസ് മുറികളിൽ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും സ്വകാര്യ വ്യക്തികളും പ്രവേശിക്കുന്നതും പരിപാടികൾ നടത്തുന്നതും വിജയ് നേതൃത്വം നൽകുന്ന തമിഴ്നാട് സർക്കാർ വിലക്കേർപ്പെടുത്തി. സർക്കാർ സ്കൂളുകളിൽ നടത്തുന്ന ഏത് പരിപാടിയും നിഷ്പക്ഷതയും വിദ്യാഭ്യാസപരവുമായ പ്രസക്തിയും പുലർത്തുന്നതായിരിക്കണമെന്ന് സർക്കാർ സർക്കുലറിൽ വ്യക്തമാക്കുന്നു. ലഹരിക്കെതിരെയുള്ള കേരളത്തിന്റെ ഓപ്പറേഷൻ തൂഫാന് ശക്തമായ പിന്തുണയുമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരും രംഗത്ത്. തമിഴ്നാട്, കർണാടക, ആന്ധ്ര, പുതുച്ചേരി, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളാണ് ലഹരിക്കെതിരെയുള്ള പോരാട്ട പിന്തുണയുമായി കേന്ദ്ര ഏജൻസികളും രംഗത്തിറങ്ങിയതോടെ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ശക്തമായ കൂട്ടായ്മ രൂപപ്പെട്ടു കഴിഞ്ഞു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലാന്റിലെത്തി. 4 പതിറ്റാണ്ടിനിടയിൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന ന്യൂസിലാന്റ് സന്ദർശനം എന്ന നിലയിൽ ഈ സന്ദർശനം ചരിത്ര പ്രാധാന്യമർഹിക്കുന്നതാണ്. ലോകകപ്പിന്റെ ആവേശം അതിന്റെ പരമകോടിയിലേക്ക് പ്രവേശിച്ചു. മൊറോക്കയെ തകർത്ത് ഫ്രാൻസും ബെൽജിയത്തെ പരാജയപ്പെടുത്തിയ സ്പെയിനും സെമിയിലെത്തി. സെമിയിൽ ഫ്രാൻസിന്റെ എതിരാളികൾ സ്പെയിനാണ്. പുതിയ അയ്യപ്പസംഗമം ഉണ്ടാകില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K.ജയകുമാർ വ്യക്തമാക്കി. അയ്യപ്പന് പബ്ലിസിറ്റിയുടെ കാര്യമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് വ്യക്തിഗത സ്പോൺസർഷിപ്പ് സ്വീകരിക്കില്ല. അവർക്ക് അത് കാണിക്കയായിട്ട് സമർപ്പിക്കാം. സ്ഥാപനങ്ങളുമായിട്ട് മാത്രമേ സ്പോൺസർഷിപ്പ് ഉണ്ടാവൂ എന്നും അദ്ദേഹം പറഞ്ഞു. കുംഭമേള വൈറൽ പെൺകുട്ടിക്കുള്ള പോലീസ് സംരക്ഷണം ഉത്തരവ് ഹൈക്കോടതി പിൻവലിച്ചു. ലഭ്യമായ ഫോൺ നമ്പറിലും വിലാസത്തിലും പെൺകുട്ടിയെ കണ്ടെത്താനായില്ലെന്ന് സർക്കാർ അറിയിച്ചതോടെയാണ് സംരക്ഷണ ഉത്തരവ് പിൻവലിച്ചത്. ഇത് പെൺകുട്ടിയുടെ പതിവ് പരിപാടിയായി മാറിയെന്നും സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞു. പെൺകുട്ടിയെ നേരിട്ട് വന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടാൽ സംരക്ഷണം നൽകാമെന്ന് ഹൈക്കോടതി അറിയിച്ചു. കഴിഞ്ഞ June 19 മുതലാണ് മോണാലിസ ബോൺസ്ലേക്കും ഭർത്താവ് മുഹമ്മദ് ഫർമാനും പോലീസ് സംരക്ഷണം നൽകിയിരുന്നത്. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനായിക്ക് വികാര നിർഭയ യാത്രയയപ്പ് നൽകി ഇറാൻ. സംസ്കാര ചടങ്ങുകൾക്ക് സാക്ഷിയായി 10,000 ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്.
ഇൻസ്റ്റാഗ്രാമിലെ പെയ്ഡ് പരസ്യങ്ങളിൽ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമം ഉള്ളടക്കം പ്രത്യക്ഷപ്പെട്ട സംഭവത്തിൽ മാതൃകമ്പനിയായ മെറ്റയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ നോട്ടീസ്. സംഭവത്തെക്കുറിച്ച് 7 ദിവസത്തിനകം വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടാണ് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം നോട്ടീസ്.

0: വിവരിച്ചിരിക്കുന്നത്. ഇത്തരം പരസ്യങ്ങളും കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഉള്ളടക്കങ്ങളും ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഉടനടി നീക്കം ചെയ്യാനും മന്ത്രാലയം നിർദ്ദേശിച്ചു. ആരോഗ്യവകുപ്പിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ നടത്തിയ പർച്ചേസുകളിൽ വകുപ്പുതല അന്വേഷണം പ്രഖ്യാപിച്ചു. മെഡിക്കൽ കോളേജുകളിലും മറ്റ് വിവിധ ആശുപത്രികളിലും കോടികൾ മുടക്കി ഉപകരണങ്ങൾ വാങ്ങിയിട്ടും ആരും തിരിഞ്ഞു നോക്കാതെ നശിക്കുന്ന സാഹചര്യത്തിലാണ് അന്വേഷണം പ്രഖ്യാപിക്കുന്നതെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കി.
1: വാർത്താവലോകനം തയ്യാറാക്കിയത് ജോൺസൺ വേങ്ങത്തടം, സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ബ്യൂറോ ചീഫ് ദീപിക തിരുവനന്തപുരം.
2: വാർത്താ അവലോകനം വീണ്ടും അടുത്ത ഞായറാഴ്ച ഇതേ സമയം.
3: പ്രഭാതഭേരി വീണ്ടും എത്തും നാളെ രാവിലെ ഇതേ സമയം. എസ് ജാനകി പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം തകര. പൂവച്ചൽ ഖാദറിന്റെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

0: പ്രധാന വാർത്തകൾ. തലമുറകൾക്ക് നാദവിസ്മയം പകർന്ന ഇതിഹാസ ഗായിക എസ് ജാനകി അന്തരിച്ചു. എസ് ജാനകിയുടെ വിയോഗത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങി പ്രമുഖർ അനുശോചിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ രണ്ട് മലയാളികൾ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നോർക്ക സിഇഒയെ ചുമതലപ്പെടുത്തി. ലഹരിയുടെ കറുത്ത കൈകളിൽ നിന്ന് നാടിനെ രക്ഷിക്കുന്ന പോരാട്ടത്തിൽ വിദ്യാർത്ഥികൾ മുന്നണി പോരാളികളാകണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ട് സെമിയിൽ, അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. തലമുറകൾക്ക് നാദവിസ്മയം പകർന്ന ഇതിഹാസ ഗായിക എസ് ജാനകി അന്തരിച്ചു. ഇന്നലെ വൈകിട്ട് മൈസൂരുവിലെ അപ്പോളോ ആശുപത്രിയിലായിരുന്നു 88-കാരിയായ ജാനകിയമ്മയുടെ അന്ത്യം. 4 തവണ മികച്ച ഗായികയ്ക്ക് ദേശീയ പുരസ്കാരവും 11 തവണ സംസ്ഥാന പുരസ്കാരവുമടക്കം നിരവധി അംഗീകാരങ്ങൾ അവരെ തേടിയെത്തിയിട്ടുണ്ട്.
1: ഭാഷകൾക്കും കാലദേശങ്ങൾക്കും അപ്പുറം സംഗീതമഴയായി ആസ്വാദകരിൽ പെയ്തു നിറഞ്ഞ ഈണങ്ങളുടെ മഹാറാണി എന്നാണ് ജാനകിയമ്മയെ ആസ്വാദക ലോകം വിശേഷിപ്പിക്കുന്നത്. 6 പതിറ്റാണ്ടിലേറെ മലയാള ഗാനങ്ങളുടെ മറ്റൊരു പേരായി എസ് ജാനകി മാറി. ഗാനരചയിതാവിന്റെ ഉള്ളറിഞ്ഞ് വാക്കുകളുടെ ഭാവവും വികാരവും ഉൾക്കൊള്ളാൻ മറ്റേത് ഗായികയെക്കാളും അവർക്ക് കഴിഞ്ഞിരുന്നു. ജനനം കൊണ്ട് മലയാളി അല്ലെങ്കിൽ പോലും മലയാള ഭാഷാ ഗാനങ്ങൾ അനായാസമായും ലളിതമായും ആലപിക്കാൻ ജാനകിയമ്മയ്ക്ക് കഴിഞ്ഞു. പ്രണയം, വിരഹം, ദുഃഖം തുടങ്ങിയ ഭാവങ്ങളെ ഇത്ര സൂക്ഷ്മതയോടെ ആസ്വാദകരുടെ ആത്മാവിലേക്ക് മറ്റാരെക്കാളും മികവിൽ ജാനകിയമ്മ പകർന്നു നൽകി. ഓരോ ഗാനവും ഓരോ അനുഭൂതിയാക്കി മാറ്റാൻ എസ് ജാനകി എന്ന ഗാനഗോകുലത്തിനു കഴിഞ്ഞു. മലയാളത്തിനു പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലും എണ്ണമറ്റ ഗാനങ്ങൾക്ക് അവർ നാദമാധുര്യം പകർന്നു.
0: ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിൽ 1938 ഏപ്രിൽ 23 എസ് ജാനകിയുടെ ജനനം. ചെറുപ്പം മുതലേ സംഗീതവാസനയുണ്ടായിരുന്നെങ്കിലും ചില ഹ്രസ്വകാല പഠനങ്ങളൊഴികെ ശാസ്ത്രീയ സംഗീതം ആഴത്തിൽ പഠിക്കാൻ അവസരങ്ങളൊന്നും അവർക്ക് ലഭിച്ചില്ല. 1956 ആകാശവാണി നടത്തിയ അഖിലേന്ത്യാ സംഗീത മത്സരത്തിൽ പങ്കെടുത്ത് 2 സ്ഥാനത്തിന് അർഹയായതാണ് ജാനകിക്ക് സംഗീതലോകത്തേക്ക് വഴി തുറന്നത്. പ്രശസ്ത സംഗീത സംവിധായകൻ ചലപതി റാവുവിനു വേണ്ടി വിധിയിൻ വിളയാട്ട് എന്ന തമിഴ് ചിത്രത്തിൽ പാടിയാണ് ജാനകി ചലച്ചിത്ര സംഗീത ലോകത്തേക്ക് കടന്നുവന്നത്. ചിത്രം പുറത്തിറങ്ങിയില്ലെങ്കിലും മലയാളം ഉൾപ്പെടെ 6 ഭാഷകളിൽ പാടുവാൻ ആ വർഷം തന്നെ അവസരം ലഭിച്ചു. 1957 പുറത്തിറങ്ങിയ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിലെ ഇരുൾ മൂടുകയോ എൻ വഴിയിൽ എന്ന ഗാനമാണ് മലയാളത്തിൽ അവർ ആദ്യമായി പാടിയത്. 1962 പുറത്തിറങ്ങിയ കൊഞ്ചും ചിലങ്കൈ എന്ന തമിഴ് ചിത്രത്തിൽ ജാനകി പാടിയ ശിംഗാരവേലനേ ദേവ എന്ന പാട്ട് തെന്നിന്ത്യൻ സംഗീതലോകത്ത് ഹിറ്റായി. മലയാളത്തിലെ ഒട്ടുമിക്ക സംഗീത സംവിധായകർക്കു വേണ്ടിയും ജാനകി പാടിയിട്ടുണ്ട്. ഭൗതികദേഹം രാവിലെ 8:30 മൈസൂരു മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിലെത്തിക്കും. പൊതുദർശനത്തിന് ശേഷം ഉച്ചകഴിഞ്ഞ് കനിയനഹുണ്ടി ഫാം ഹൗസിലാണ് സംസ്കാരം. എസ് ജാനകിയുടെ വിയോഗത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അനുശോചിച്ചു. അതുല്യമായ ശബ്ദം കൊണ്ടും അസാധാരണമായ വൈദഗ്ധ്യം കൊണ്ടും അനുഗ്രഹീതയായ എസ് ജാനകി 1000 കണക്കിന് ഗാനങ്ങളിലൂടെ ശ്രോതാക്കളെ ആകർഷിച്ചുവെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഗായിക എസ് ജാനകിയുടെ വിയോഗത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മന്ത്രിമാരും സ്പീക്കറും വിവിധ കക്ഷി നേതാക്കളും അനുശോചിച്ചു. മാതൃഭാഷ മലയാളമല്ലാതിരുന്നിട്ടും ഉച്ചാരണ ശുദ്ധിയോടെയും ഭാവസാന്ദ്രതയോടെയും അവർ പാടിത്തീർത്ത ഓരോ ഗാനവും മലയാളികളുടെ ഹൃദയത്തോട് ചേർന്ന് കിടക്കുന്നവയാണെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. മറ്റൊരു നാട്ടിൽ നിന്നെത്തി മലയാളി മനസ്സ് കീഴടക്കിയ മഹാഗായിക എസ് ജാനകി വിടവാങ്ങുമ്പോൾ നീണ്ട ഒരു കാലഘട്ടത്തിന് തിരശീല വീഴുക കൂടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ന്യൂഡൽഹിയിലെ പുസ ക്യാമ്പസിൽ പര്യാവരണ സംരക്ഷൺ സങ്കല്പ് പരിപാടിയിൽ പങ്കെടുക്കും. രാജ്യത്തെ 17,000 വൃക്ഷസംരക്ഷകരുമായി അദ്ദേഹം സംവദിക്കും. വൃക്ഷത്തൈ നടീൽ, ജലസംരക്ഷണം, പാരിസ്ഥിതിക പുനഃസ്ഥാപനം എന്നീ മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ എല്ലാ സംസ്ഥാനങ്ങളിലെയും വൃക്ഷസംരക്ഷകർ ഈ പരിപാടിയിൽ പങ്കാളികളാകും. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡ നിയമം ലംഘിച്ച പരാതികളിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിന് 9 നോട്ടീസ് അയച്ചു. വിശദീകരണവും റിപ്പോർട്ടും സമർപ്പിക്കാൻ കമ്പനിയുടെ ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററോട് നിർദ്ദേശിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ രണ്ട് മലയാളികൾ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നോർക്ക സിഇഒയെ ചുമതലപ്പെടുത്തി. വിദേശകാര്യ മന്ത്രാലയവുമായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആശയവിനിമയം നടത്തുന്നുണ്ട്. ഏകോപനത്തിന് കേരള ഹൌസ് റെസിഡന്റ് കമ്മീഷണറെയും ചുമതലപ്പെടുത്തി. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരണപ്പെട്ട കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസ്, ഭാര്യ ലൊവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ നടപടി പുരോഗമിക്കുകയാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ഇവരുടെ വീട്ടിലെത്തി മന്ത്രി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. കോട്ടയം ജില്ലാ ആയുർവേദ ആശുപത്രിയെ മാതൃകാ ആശുപത്രിയാക്കി മാറ്റുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ആശുപത്രിയിലെ ഫ്രണ്ട് ഓഫീസിന്റെയും പകർച്ചവ്യാധി പ്രതിരോധ ക്യാമ്പിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ലഹരിയുടെ കറുത്ത കൈകളിൽ നിന്ന് നാടിനെ രക്ഷിക്കുന്ന പോരാട്ടത്തിൽ വിദ്യാർത്ഥികൾ മുന്നണി പോരാളികളാകണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. തൃശൂർ ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഏർപ്പെടുത്തിയ എം എൽ എ അവാർഡ് 2026 അനുമോദന പരിപാടി ചാലക്കുടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാൻ പരിപാടിയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ തൂഫാൻ വാരിയേഴ്സായി പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കൊച്ചി സിറ്റിയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ സിനിമാ പ്രൊഡക്ഷൻ കൺട്രോളർ പിടിയിലായി. കോട്ടയം തലയോലപ്പറമ്പ് സ്വദേശി വിശാൽ സോമനാണ് 5 ഗ്രാം എം ഡി എം എയുമായി പിടിയിലായത്. കടവന്ത്ര ഗിരിനഗർ നേതാജി റോഡിലെ ഹോട്ടലിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. കോഴിക്കോട് നടക്കാവിൽ കഞ്ചാവുമായി 2 യുവാക്കളെ പോലീസ് പിടികൂടി. കാരപ്പറമ്പ് സ്വദേശി മുഹമ്മദ് ഷഹദ്, വേങ്ങേരി കണ്ണാടിക്കൽ സ്വദേശി സനു എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്നും 35 ഗ്രാമോളം കഞ്ചാവ് പോലീസ് കണ്ടെടുത്തു. കോഴിക്കോട് മാറാട് നിന്ന് ബ്രൗൺ ഷുഗറുമായി ബേപ്പൂർ സ്വദേശി മുജീബ് റഹ്മാനെ പോലീസ് പിടികൂടി. ഇയാളിൽ നിന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 3 ഗ്രാമിലേറെ ബ്രൗൺ ഷുഗറും 4,550 രൂപയും മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച സ്കൂട്ടറും മൊബൈൽ ഫോണും പോലീസ് കണ്ടെടുത്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ട് സെമിയിൽ. നോർവേയെ 1-2 തോൽപ്പിച്ചാണ് ഇംഗ്ലണ്ടിന്റെ സെമി പ്രവേശം. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് അടപ്പാൾ.
2: ബ്രസീലിനെ വീഴ്ത്തിയുള്ള നോർവേയുടെ വൻ കുതിപ്പ് അവസാനിച്ചിരിക്കുന്നു. മധ്യനിര താരം ജൂഡ് ബെല്ലിഹാമിന്റെ ഇരട്ട ഗോളുകൾ ഇംഗ്ലണ്ടിന്റെ സെമി ഫൈനൽ പ്രവേശം സാധ്യമാക്കി. നിശ്ചയ സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി ശക്തമായ സമനില പാലിച്ചതിനെ തുടർന്ന് എക്സ്ട്രാ ടൈമിലായിരുന്നു ഇംഗ്ലണ്ടിന്റെ വിജയ ഗോൾ പിറന്നത്. നോർവേ ഉയർത്തിയ കടുത്ത പോരാട്ടം അതിജീവിക്കാൻ ഹാരി കെയ്നിന്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് പട മയാമി മൈതാനത്ത് നന്നേ പാടുപെട്ടു. 36-ാം മിനിറ്റിൽ ആൻഡ്രിയാസ് ഷെൽറപ്പിലൂടെ നോർവേ ലീഡ് പിടിച്ചെങ്കിലും ആദ്യ പകുതി അവസാനിക്കും മുമ്പ് തന്നെ ഇംഗ്ലണ്ട് മറുപടി. ഈ ലോകകപ്പിൽ അവിശ്വസനീയമായ മുന്നേറ്റം നടത്തിയ നോർവേക്ക് ഇംഗ്ലണ്ടിനെതിരെ നേടിയ ഒരു ഗോൾ വാറിലൂടെ നിഷേധിക്കപ്പെട്ടത് വലിയ തിരിച്ചടിയായി. സൂപ്പർ താരം എർലിംഗ് ഹാലൻഡ് നിറം മങ്ങിയിട്ടും നോർവേയുടെ ആക്രമണങ്ങൾക്ക് മൂർച്ച ഒട്ടും കുറവായിരുന്നില്ല.
0: അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരം പുരോഗമിക്കുകയാണ്. ഏഷ്യൻ അണ്ടർ 19 ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗത്തിൽ ഇന്ത്യക്ക് 6 മെഡൽ പ്രതീക്ഷ. 6 ബോക്സർമാർ സെമിഫൈനലിലേക്ക് കടന്നതോടെയാണ് ഇന്ത്യ മെഡലുകൾ ഉറപ്പാക്കിയത്. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ 2020 5 മത്സര ക്രിക്കറ്റ് പരമ്പരയിൽ സതാംപ്ടണിൽ ഇന്ത്യയെ 56 റൺസിന് പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് പരമ്പര സ്വന്തമാക്കി. ഇംഗ്ലണ്ട് ഉയർത്തിയ 258 റൺസിന്റെ വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങി ഇന്ത്യക്ക് 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 201 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ലണ്ടനിലെ ലോർഡ്സിൽ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരത്തിന്റെ 2-ാം ദിവസം കളി നിർത്തുമ്പോൾ ഇന്ത്യ 2-ാം ഇന്നിംഗ്സിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 154 റൺസ് എന്ന നിലയിലാണ്. നേരത്തെ ഇംഗ്ലണ്ട് ആദ്യ ഇന്നിംഗ്സിൽ 170 റൺസിന് പുറത്തായി. ഇന്ത്യ നിലവിൽ 269 റൺസിന് മുന്നിലാണ്. കോഴിക്കോട് NIT സംഘടിപ്പിച്ച ഇൻഡോ നോർവേ സ്പാക് അന്താരാഷ്ട്ര ശില്പശാല സമാപിച്ചു. സ്മാർട്ട് അഗ്രികൾച്ചറിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് എന്ന വിഷയത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. സുസ്ഥിര കൃഷിക്ക് അനുയോജ്യമായ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ശില്പശാല. ആലപ്പുഴ പുന്നമടക്കായലിൽ അടുത്ത മാസം 22-ന് നടക്കുന്ന 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ വള്ളം തുഴയുന്ന വേഴാമ്പൽ KC വേണുഗോപാൽ MP പ്രകാശനം ചെയ്തു. ചലച്ചിത്രതാരം ഭാമ ഭാഗ്യചിഹ്നം ഏറ്റുവാങ്ങി. ചടങ്ങിൽ മന്ത്രി M. Liju മുഖ്യാതിഥിയായിരുന്നു. നരേന്ദ്രമോദി ഗവൺമെന്റ് ഭാരതത്തിന്റെ യശസ് ഉയർത്തിയെന്ന് BJP കോഴിക്കോട് സിറ്റി ജില്ലാധ്യക്ഷൻ KP പ്രകാശ് ബാബു പറഞ്ഞു. BJP കോഴിക്കോട് സൗത്ത് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ പ്രശിക്ഷൺ മഹാഭിയാൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. തലമുറകൾക്ക് നാദവിസ്മയം പകർന്ന ഇതിഹാസ ഗായിക S. Janaki അന്തരിച്ചു. S. Janakiയുടെ വിയോഗത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, മുഖ്യമന്ത്രി V. D. Satheesan തുടങ്ങി പ്രമുഖർ അനുശോചിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ 2 മലയാളികൾ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ മുഖ്യമന്ത്രി V. D. Satheesan നോർക്ക CEOയെ ചുമതലപ്പെടുത്തി. ലഹരിയുടെ കറുത്ത കൈകളിൽ നിന്ന് നാടിനെ രക്ഷിക്കുന്ന പോരാട്ടത്തിൽ വിദ്യാർത്ഥികൾ മുന്നണി പോരാളികളാകണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ട് സെമിയിൽ അർജന്റീന സ്വിറ്റ്സർലാൻഡ് മത്സരം പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

ആകാശവാണി അനന്തപുരി FM 101.9. നമസ്തേ അനന്തപുരി തുടരുന്നു. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

0: ഇന്നത്തെ ചോദ്യം കേൾക്കാം. ചോദ്യം ഇതാണ്, 2026 IPL ക്രിക്കറ്റ് ജേതാക്കളായ ടീം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി, 2026 ക്രിക്കറ്റ് ജേതാക്കളായ ടീം ഏതാണ്? ഇതിൻ്റെ ശരിയുത്തരം 8 മണിക്കുള്ള FM News ഹെഡ്ലൈൻസിന് ശേഷം കേൾക്കാം.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
0: കാർഷിക മേഖലയിലെ വാർത്തകളും വിശേഷങ്ങളുമായി
2: കാർഷിക മേഖലാ വാർത്തകൾ. സംസ്ഥാന കൃഷിവികസന കർഷക ക്ഷേമ വകുപ്പ് 2025 സംസ്ഥാന കർഷക അവാർഡുകളുടെ ഭാഗമായി മാധ്യമരംഗത്തെ മികവിന് നൽകുന്ന കർഷക ഭാരതി അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. മലയാള ഭാഷയിലൂടെ കാർഷിക മേഖലയ്ക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകിയ മികച്ച ഫാം ജേർണലിസ്റ്റുകളെയാണ് അവാർഡിന് പരിഗണിക്കുന്നത്. വ്യക്തികളുടെ അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഗവേഷണ പ്രസിദ്ധീകരണങ്ങൾ പരിഗണിക്കില്ല. അച്ചടി മാധ്യമം, ദൃശ്യമാധ്യമം, നവമാധ്യമം എന്നീ 3 വിഭാഗങ്ങളിലായാണ് കർഷക ഭാരതി അവാർഡുകൾ നൽകുന്നത്. ഓരോ വിഭാഗത്തിലും വിജയിക്കുന്നവർക്ക് 50,000 രൂപ ക്യാഷ് അവാർഡ്, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ ലഭിക്കും. അവാർഡ് വിജ്ഞാപന തീയതി മുതൽ പിന്നോട്ടുള്ള 1 വർഷ കാലയളവിലെ മാധ്യമപ്രവർത്തന മികവാണ് വിലയിരുത്തുക. അപേക്ഷാ ഫോറവും വിശദമായ മാർഗനിർദ്ദേശങ്ങളും www.keralaagriculture.gov.in എന്ന കൃഷിവകുപ്പ് വെബ്സൈറ്റിലും www.fibkerala.gov.in എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 14. അപേക്ഷകൾ പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 695003 എന്ന വിലാസത്തിൽ അയക്കണം. കവറിന് പുറത്ത് കർഷക ഭാരതി അവാർഡ് 2025 -വിഭാഗത്തിന്റെ പേര് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തണം. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ഡയറക്ടറേറ്റിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി ആത്മ പ്രോഗ്രാമിന് കീഴിൽ സ്റ്റേറ്റ് കോർഡിനേറ്റർ തസ്തികയിലെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. ഒരൊഴിവാണ്. പ്രായപരിധി 60 വയസ്സ്. പ്രതിഫലം പ്രതിമാസം 50,000 രൂപ. കാലാവധി 1 വർഷം. കൃഷി, കൃഷി വിപണനം, അഗ്രോണമി, ഹോർട്ടിക്കൾച്ചർ, ഫിഷറീസ്, മണ്ണ് ശാസ്ത്രം, കാർഷിക സാമ്പത്തിക ശാസ്ത്രം തുടങ്ങിയ കൃഷി അനുബന്ധ മേഖലകളിലെ ഡോക്ടറേറ്റ് അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. ഡോക്ടറേറ്റ് ഡിഗ്രി ഉള്ളവർക്ക് കോർഡിനേഷൻ, ആസൂത്രണം എന്നിവയിൽ കുറഞ്ഞത് 10 വർഷത്തെ പ്രവൃത്തി പരിചയവും ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് 20 വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. സർക്കാർ മേഖലയിലെ സേവന പരിചയം അഭിലഷണീയം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ സഹിതം ഈ മാസം 20 ഡയറക്ടർ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, വികാസ് ഭവൻ, തിരുവനന്തപുരം 695003 എന്ന വിലാസത്തിലേക്കോ നോഡൽ ആത്മ കേരള @gmail.com എന്ന മെയിൽ ഐഡിയിലേക്കോ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥിയെ ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കുന്നതാണ്. എറണാകുളം ജില്ലയിലെ തൊടുപുഴ കാഞ്ഞിരമറ്റം ബൈപ്പാസിലുള്ള കാറ്റ് സ്മിത്ത് ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ 2 മാസം പ്രായമുള്ള മികച്ച ഇനം കോഴിക്കുഞ്ഞുങ്ങളുടെ വിതരണം ഈ മാസം 15 സംഘടിപ്പിക്കുന്നു. പരിമിതമായ എണ്ണം മാത്രമുള്ളതിനാൽ താൽപര്യമുള്ളവർ മുൻകൂട്ടി ബുക്ക് ചെയ്യണമെന്ന് സംഘാടകർ അറിയിച്ചു. ബുക്ക് ചെയ്യേണ്ട നമ്പർ 8078220717. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം കാർഷിക രംഗത്തെ താൽപര്യമുള്ളവർക്കായി സൌജന്യ ഹ്രസ്വകാല ഓൺലൈൻ കോഴ്സ് സംഘടിപ്പിക്കുന്നു. ക്ലാസുകൾ ആരംഭിക്കുന്നത് ഈ മാസം 17. 24 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് 10 ഓൺലൈൻ സെഷനുകളിലായി നടത്തുന്നു. ഇംഗ്ലീഷ് ഭാഷയിലാണ്.

0: പരിശീലനം. രജിസ്ട്രേഷൻ അവസാനിക്കുന്ന തീയതി ഈ മാസം 27. www.celku.in/elearning/reg.php എന്ന വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് celku@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ 0487-2438567-8547-8372-72 എന്നീ ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടുക. സ്പൈസസ് ബോർഡ് നടപ്പിലാക്കുന്ന സ്പൈസ്ഡ് പദ്ധതിയുടെ കീഴിൽ സഹായം ലഭിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. സുഗന്ധവ്യഞ്ജന മേഖലയിലെ കർഷകർ, കയറ്റുമതിക്കാർ, ഉൽപാദക സംഘടനകൾ, ഈ രംഗത്തെ മറ്റു പങ്കാളികൾ എന്നിവർക്ക് പദ്ധതിയുടെ വിവിധ ഘടകങ്ങൾക്ക് കീഴിലുള്ള ധനസഹായത്തിന് അപേക്ഷിക്കാം. മാർഗനിർദ്ദേശങ്ങൾ ഗൈഡ്ലൈൻസ് ഫോർ ഇംപ്ലിമെന്റേഷൻ ഓഫ് സ്പൈസ്ഡ് സ്കീം .pdf എന്ന ലിങ്കിൽ ലഭ്യമാണ്. അപേക്ഷകൾ ഓൺലൈൻ മുഖേന ഓഗസ്റ്റ് 31 വരെ സമർപ്പിക്കാം. അന്താരാഷ്ട്ര അവക്കാഡോ ദിനാചരണത്തോടനുബന്ധിച്ച് അവക്കാഡോ ഫെസ്റ്റ് 2026 ദേശീയ സെമിനാർ, വയനാട് ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് എന്നിവ ഈ മാസം 31 ഓഗസ്റ്റ് 1 തീയതികളിൽ സുൽത്താൻ ബത്തേരിയിൽ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 7012661314985580223. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്ന് ജൂലൈ 12. ചരിത്രത്തിൽ ഈ ദിവസത്തിന്റെ പ്രാധാന്യമറിയാൻ കേൾക്കാം.
2: ചരിത്രത്തിൽ ഇന്ന് 1982 ജൂലൈ 12 കാർഷിക മേഖലയിലെ വായ്പാ സേവനങ്ങൾക്കായി നബാർഡ് എന്ന നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് സ്ഥാപിതമായത്. ബി ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഇത് സ്ഥാപിതമായത്. മുംബൈയാണ് ആസ്ഥാനം. ഗ്രാമീണ മേഖലയുടെ പുരോഗതി, കാർഷിക വികസനം, കുടിൽ വ്യവസായങ്ങൾ, ചെറുകിട വ്യവസായങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ വായ്പകളും മറ്റ് സഹായങ്ങളും ലഭ്യമാക്കുക എന്നിവയാണ് നബാർഡിന്റെ ലക്ഷ്യങ്ങൾ. 1997 ജൂലൈ 12 ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നൊബേൽ സമ്മാന ജേതാവായ മലാല യൂസഫ്സായി ജനിച്ചത്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്കായുള്ള മലാലയുടെ പോരാട്ടങ്ങളെ ആദരിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭ ഈ ദിവസം അന്താരാഷ്ട്ര തലത്തിൽ മലാല ദിനമായി പ്രഖ്യാപിച്ചു. ലോകമെമ്പാടുമുള്ള പെൺകുട്ടികൾക്ക് ഭയമില്ലാതെ സ്വതന്ത്രമായി വിദ്യാഭ്യാസം നേടാനുള്ള അവകാശത്തെയാണ് ഈ ദിവസം ഓർമ്മിപ്പിക്കുന്നത്. ഒരു കുട്ടിക്കും, ഒരു അധ്യാപകനും, ഒരു പുസ്തകത്തിനും, ഒരു പേനയ്ക്കും ഈ ലോകത്തെ മാറ്റാൻ കഴിയും എന്ന മലാലയുടെ പ്രശസ്തമായ പ്രസ്താവന ഈ ദിവസത്തിന്റെ സന്ദേശമാണ്. ഇത് മലാലയുടെ വ്യക്തിപരമായ ദിവസമല്ല, മറിച്ച് സ്വന്തം അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുന്ന ലോകത്തിലെ എല്ലാ പെൺകുട്ടികളുടെയും ദിവസമാണെന്ന് മലാല തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. 1806 ജൂലൈ 12 നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ നേതൃത്വത്തിൽ ജർമ്മൻ നാട്ടുരാജ്യങ്ങൾ ചേർന്ന് കോൺഫെഡറേഷൻ ഓഫ് ദ റൈൻ രൂപീകരിച്ചത്. തുടക്കത്തിൽ 16 ജർമ്മൻ സംസ്ഥാനങ്ങളാണ് ഇതിൽ ഒപ്പുവെച്ചതെങ്കിലും പിന്നീട് മറ്റ് പല ജർമ്മൻ നാട്ടുരാജ്യങ്ങളും ഇതിന്റെ ഭാഗമായി. ഈ കൂട്ടായ്മയുടെ രൂപീകരണത്തോടെ 1000-ൽ അധികം വർഷം പഴക്കമുള്ള വിശുദ്ധ റോമൻ സാമ്രാജ്യം എന്ന നീക്കുമായി ഇല്ലാതായി. 1813 നെപ്പോളിയന് നേരിട്ട തിരിച്ചടികൾക്ക് ശേഷം ഈ കോൺഫെഡറേഷൻ തകരുകയും 1815 ഇത് ജർമ്മൻ കോൺഫെഡറേഷനായി മാറുകയും ചെയ്തു. 1904 ജൂലൈ 12 ഇരുപതാം നൂറ്റാണ്ടിലെ ലോകത്തിലെ ഏറ്റവും മികച്ച കവികളിൽ ഒരാളായ പാബ്ലോ നെരൂദ ചിലിയിൽ ജനിച്ചത്. റിക്കാർഡോ എലിസർ നെഫ്താലി റേയസ് ബസോവൽത്തോ എന്നതാണ് യഥാർത്ഥ നാമം. 1971 അദ്ദേഹത്തിന് സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചു. അദ്ദേഹം ഒരു മികച്ച കവി മാത്രമല്ല, ചിലിയിലെ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയക്കാരനും നയതന്ത്രജ്ഞനും കൂടിയായിരുന്നു. 2006 ജൂലൈ 12 ഇസ്രായേൽ ലെബനൻ അതിർത്തിയിൽ ആരംഭിച്ച സൈനിക സംഘർഷം 34 ദിവസം നീണ്ടുനിന്ന രണ്ടാം ലെബനൻ യുദ്ധത്തിലേക്ക് വഴിമാറിയ ഒരു നിർണായക സംഭവമായിരുന്നു. ലെബനനിലെ സായുധ സംഘടനയായ ഹിസ്ബുള്ള നടത്തിയ അതിർത്തി കടന്നുള്ള ആക്രമണവും തുടർന്ന് ഇസ്രായേൽ നടത്തിയ ശക്തമായ തിരിച്ചടിയുമാണ് ഈ യുദ്ധത്തിന് കാരണമായത്. ജൂലൈ 12 ഈ സംഭവത്തെ ഒരു യുദ്ധ പ്രഖ്യാപനമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേൽ ലെബനനുമേൽ വൻതോതിലുള്ള വ്യോമാക്രമണങ്ങളും നാവിക ഉപരോധവും കരസേനാ അധിനിവേശവും ആരംഭിച്ചു. 34 ദിവസത്തെ കടുത്ത പോരാട്ടത്തിനൊടുവിൽ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിൽ പ്രമേയം 1701 2006 ഓഗസ്റ്റ് 14 വെടിനിർത്തൽ നിലവിൽ വരികയും യുദ്ധം അവസാനിക്കുകയും ചെയ്തു. പിന്നീട് 2008 നടന്ന തടവുകാരുടെ കൈമാറ്റത്തിലൂടെയാണ് കൊല്ലപ്പെട്ട 2 ഇസ്രായേൽ സൈനികരുടെ മൃതദേഹങ്ങൾ ഇസ്രായേലിന് തിരികെ ലഭിച്ചത്.

0: സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
2: ടേസ്റ്റിന് വേണ്ടി ആരോഗ്യം ടോസ് ചെയ്യരുത്. ജീവിതം കൈപ്പുള്ളതാക്കുമെങ്കിൽ നാവിലെ രുചി കൊണ്ട് എന്ത് പ്രയോജനം? ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിലെന്ന് മുട്ടുവേദനയുടെ കാരണങ്ങൾ, ഇതേക്കുറിച്ച് ഡോക്ടർ ഗണേഷ് നാരായണൻ സംസാരിക്കുന്നു.
4: ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വളരെ സാധാരണമായെങ്കിലും പലരുടെയും ജീവിത ഗുണമേന്മയെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ്. മുട്ടുവേദന നമ്മുടെ ശരീരഭാരത്തിൻ്റെ വലിയ

0: വലിയ ഒരു പങ്ക് താങ്ങി നിൽക്കുവാൻ സഹായിക്കുന്നത് കാൽമുട്ടുകളാണ്. നടക്കുമ്പോൾ, ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ, പടികൾ കയറി ഇറങ്ങുമ്പോൾ തുടങ്ങിയ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായ എല്ലാ പ്രവൃത്തികളിലും കാൽമുട്ടുകൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഇതിൽ നിന്നും രണ്ട് കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഒന്ന്, ശരീരഭാരം കൂടുന്നതിനനുസരിച്ച് മുട്ടുവേദന ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുന്നു. മുട്ടിന് സംഭവിക്കുന്ന ഒരു ചെറിയ പ്രശ്നം പോലും ഒരു വലിയ പ്രശ്നമായി മാറുന്നു. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് മുട്ടുവേദന ഉണ്ടാകുന്നത്? നമ്മുടെ രാജ്യത്തിലെ തന്നെ മുട്ടുവേദനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മുട്ടു തേയ്മാനം അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണ്. ഇത് കാൽമുട്ട് സന്ധിയിലെ അസ്ഥികളെ സംരക്ഷിക്കുന്ന കാർട്ടിലേജിന് ക്രമേണ ക്ഷയം സംഭവിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന രോഗമാണ്. മൂന്ന് തരത്തിലുള്ള ആളുകളെയാണ് മുട്ടു തേയ്മാനം കൂടുതലായി ബാധിക്കുന്നത്. സ്ത്രീകളിൽ, പ്രത്യേകിച്ചും ആർത്തവ വിരാമത്തിന് ശേഷം, പ്രായമായ ആളുകൾ, ഗ്രാമപ്രദേശങ്ങളിൽ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ നഗരപ്രദേശത്ത് ശരീരായാസം തീരെ കുറഞ്ഞ ആളുകളിൽ. അമിതവണ്ണമാണ് മുട്ടുവേദന ഉണ്ടാകാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം. ശരീരഭാരം കൂടുമ്പോൾ മുട്ടുകളിൽ അമിത സമ്മർദ്ദം ഉണ്ടാകുന്നു. ഓരോ കിലോ അധിക ഭാരവും മുട്ടിന് 4 മടങ്ങ് അധിക സമ്മർദ്ദം സൃഷ്ടിക്കുന്നുവെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. മുട്ടിന് സംഭവിക്കുന്ന പരിക്കുകളും മുട്ടുവേദനയിലേക്ക് നയിക്കുന്നു. വീഴ്ച, വാഹന അപകടം, കായിക പ്രവർത്തനങ്ങളിൽ സംഭവിക്കുന്ന പരിക്കുകൾ എന്നിവയും മുട്ടുവേദനയ്ക്ക് കാരണമായേക്കാം. ജീവിതശൈലിയും കാൽമുട്ടുകളുടെ ആരോഗ്യത്തിന് ഒരു പ്രധാന പങ്കുവഹിക്കുന്നു. നീണ്ടു നിൽക്കുന്ന ജോലി, തുടർച്ചയായുള്ള ഇരിപ്പ്, വ്യായാമം ഇല്ലായ്മ അല്ലെങ്കിൽ തെറ്റായ വ്യായാമ മുറകൾ അഭ്യസിക്കുക, ഇവയെല്ലാം തന്നെ കാൽമുട്ടുകളെ ദുർബലമാക്കി മുട്ടുവേദനയിലേക്ക് നയിക്കുന്നു. ഇതുകൂടാതെ ചില സന്ധി രോഗങ്ങളിലും വാദരോഗങ്ങളിലും മുട്ടുവേദന കണ്ടുവരുന്നു. എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത്? ഒരാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന മുട്ടുവേദന, വീക്കം, ചൂട്, ചുവപ്പ്, പനി തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ, അതുപോലെ നടക്കുവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായും വൈദ്യസഹായം തേടണം. മുട്ടുവേദനയിൽ ആയുർവേദ ചികിത്സ ഫലപ്രദമാണോ? കേരളത്തിൽ മുട്ടുവേദനയ്ക്ക് നല്ലൊരു വിഭാഗം ആളുകളും ആയുർവേദ ചികിത്സ തേടാറുണ്ട്. രോഗത്തിന്റെ അവസ്ഥയ്ക്കനുസരിച്ച് ചികിത്സയും ലഭ്യമാണ്. നീരും വേദനയുമുള്ള അവസ്ഥയിൽ വിവിധ തരം ചൂർണ ലേപനങ്ങൾ വളരെ ഫലപ്രദമാണ്. അമൃതോത്തരം കഷായം, രാസ്നേരണ്ടാതി കഷായം, ഗുഗ്ഗുലുതിക്തകം കഷായം എന്നീ മരുന്നുകൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കാം. ഇതിന്റെ കൂടെ കാൽമുട്ടുകളുടെ പേശീബലത്തിനായി പ്രത്യേക വ്യായാമ മുറകൾ കൂടി ചെയ്യുന്നത് വഴി രോഗത്തെ അകറ്റി നിർത്തുവാൻ സഹായിക്കുന്നു. ശരീരഭാരം നിയന്ത്രിക്കുക എന്നതും മുട്ടുവേദനയുടെ ഒരു പ്രധാന ചികിത്സയാണ്. 2-3 കിലോ ഭാരം കുറയ്ക്കുന്നത് പോലും മുട്ടുകൾക്ക് വലിയ ആശ്വാസം നൽകുന്നു. കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ആഹാര പദാർത്ഥങ്ങളായ അരി, ഗോതമ്പ്, ഉഴുന്ന് തുടങ്ങിയവയുടെ ഉപയോഗം കുറച്ച് ധാരാളം പച്ചക്കറികൾ കഴിക്കുന്നത് ശീലിക്കുക. കാൽമുട്ടുകൾ നമ്മെ ജീവിതത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന അമൂല്യ ഭാഗങ്ങളാണ്. അവയുടെ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ജീവിതശൈലിയിൽ വരുത്തുന്ന ചെറിയ മാറ്റങ്ങൾ കാൽമുട്ടുകളുടെ ആരോഗ്യം ഉറപ്പാക്കുന്നു.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് മുട്ടുവേദനയുടെ കാരണങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ഗണേഷ് നാരായണൻ.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.
3: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
4: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
3: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ സപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: MK അർജുനന്റെ സംഗീതത്തിൽ S ജാനകി പാടിയ ഗാനം. ചിത്രം കയം. ഗാനരചന പൂവച്ചൽ ഖാദർ.

0: ഇട്ടാപ്പുലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാ ഗാർഡിന്റെ വാട്ടർ പ്യൂരിഫയറിന് മെഗാ ഓഫറുകളുണ്ട്.
1: മഴക്കാലം കൂടിയല്ലേ, ഉപയോഗിക്കുന്ന വെള്ളം പ്യൂർ അല്ലെങ്കിൽ പണി കിട്ടും, നമുക്ക് വാങ്ങാം.
0: ആറോ യുവി യുഎഫ് ആൽക്കലൈൻ ടെക്നോളജി മോഡലുകൾ തുടങ്ങി ലേറ്റസ്റ്റ് സ്ലിം ഗ്ലാസ് ഡിസൈനർ മോഡലുകൾ വരെ ഉണ്ട്. 1800 രൂപ വരെ ക്യാഷ് ബാക്ക്, ഫ്രീ ഗ്ലാസ് കെറ്റിൽ. ഇ എം ഐ ആണെങ്കിൽ 900 രൂപ മുതൽ.
1: ഇട്ടാപ്പുലിൽ ഏജൻസീസ്.

0: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം നാളെ രാവിലെ 7:40. പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട ശാസ്തമംഗലം പൈപ്പിൻ മൂഡ് റോഡ് ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ് ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ കഥകളി കലാകാരനും ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് കയർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
3: അപ്പോ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വിജയത്തിന് പിന്നിൽ കഠിനാധ്വാനം എന്നല്ലാതെ വേറൊരു ഷോർട്ട് കട്ടും ഇല്ല എന്ന് തികച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
2: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.
4: ആലോലം എന്ന ചിത്രത്തിന് വേണ്ടി കാവാലം നാരായണ പണിക്കർ വരികൾ എഴുതി ഇളയരാജ സംഗീതം നൽകി എസ് ജാനകി പാടിയ ഗാനം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: ചിത്രം കാറ്റത്ത കിളിക്കൂട്, ഗായിക എസ് ജാനകി, കാവാലം നാരായണ പണിക്കറുടെ വരികൾ, ജോൺസന്റെ സംഗീതം.

0: എയർഫോഴ്സിൽ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തസ്തികയിലെ 6 ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ബംഗളൂരുവിലാണ് ഒഴിവ്. ജനറൽ 3, ഒബിസി 2, ഇഡബ്ല്യുഎസ് 1. യോഗ്യത 10-ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം. ഏതെങ്കിലും സ്ഥാപനത്തിൽ, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വാച്ച്മാൻ, ലാസ്കർ, ഗസ്റ്റ് ടൈറ്റ്നർ ഓപ്പറേറ്റർ, ഗാർഡനറായി 1 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. പ്രായം 18-നും 25 വയസ്സിനും ഇടയിൽ. എസ്സി എസ്ടി വിഭാഗക്കാർക്ക് 5 വർഷത്തെയും ഒബിസി വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവുണ്ട്. ഭിന്നശേഷിക്കാർക്ക് ജനറൽ 10 വർഷം, എസ്സി എസ്ടി 15 വർഷം, ഒബിസി 13 വർഷം എന്നിങ്ങനെയാണ് ഇളവ്. തപാൽ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷാ ഫോം പൂരിപ്പിച്ച് സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം തപാലിൽ അയക്കണം. 2 ഫോട്ടോകളും സ്വന്തം വിലാസം എഴുതി 10 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച കവറും കൂടെ വയ്ക്കണം. വിലാസം: കമാൻഡന്റ് IAM IAF വിമാനപുര PO ബംഗളൂരു 560017. വിലാസം ഒരിക്കൽ കൂടി: കമാൻഡന്റ് IAM IAF വിമാനപുര PO ബംഗളൂരു 560017. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 26. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഷില്ലോങ് അഡ്മിനിസ്ട്രേറ്റീവ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 7 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും ഡെപ്യൂട്ടി ജനറൽ മാനേജർ 3, മാനേജർ 2, അസിസ്റ്റന്റ് മാനേജർ 2. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 20. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.iimshillong.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.iimshillong.ac.in. ഇന്ത്യൻ നേവിയിൽ ഓഫീസർമാരുടെ തിരഞ്ഞെടുപ്പിന് അപേക്ഷ ക്ഷണിച്ചു. ഷോർട്ട് സർവീസ് കമ്മീഷൻ പ്രകാരമുള്ള തിരഞ്ഞെടുപ്പാണ്. 2027 ജൂണിൽ ഏഴിമലയിൽ പരിശീലനം ആരംഭിക്കും. 275 ഒഴിവുണ്ട്. എക്സിക്യൂട്ടീവ്, എഡ്യൂക്കേഷൻ, ടെക്നിക്കൽ ബ്രാഞ്ചുകളിലാണ് നിയമനം. വനിതകൾക്കും അപേക്ഷിക്കാം. അപേക്ഷകർ അവിവാഹിതരായിരിക്കണം. ബ്രാഞ്ച് അല്ലെങ്കിൽ കേഡറുകൾ: എക്സിക്യൂട്ടീവ് ബ്രാഞ്ച്, പൈലറ്റ്, നേവൽ എയർ ഓപ്പറേഷൻസ് ഓഫീസർ, എയർ ട്രാഫിക് കൺട്രോളർ, ലോജിസ്റ്റിക്സ്, നേവൽ ആർമമെന്റ് ഇൻസ്പെക്ടർ കേഡർ, എഡ്യൂക്കേഷൻ, എഞ്ചിനീയറിംഗ് ബ്രാഞ്ച്, സബ് മറൈൻ ടെക്നോളജി എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ബ്രാഞ്ച്, സബ് മറൈൻ ടെക്നോളജി ഇലക്ട്രിക്കൽ ബ്രാഞ്ച്, നേവൽ കൺസ്ട്രക്ടർ. യോഗ്യത: BE, BTech, BSc, BCom അല്ലെങ്കിൽ MSc, MCA, MA, ME, MTech. പ്രായം 2000-ന് 2008 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഓൺലൈനായി അപേക്ഷിക്കണം. പ്രായം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്നതിൽ വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ, മാർക്ക് ലിസ്റ്റുകൾ എന്നിവയും ഒപ്പം അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 27. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.joinindiannavy.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.joinindiannavy.gov.in. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ കീഴിൽ ബംഗളൂരുവിലുള്ള ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്കിൽ അപ്രന്റീസ്ഷിപ്പിന് അവസരം. ബംഗളൂരു, ലക്നൌ, ശ്രീവിജയപുരം എന്നിവിടങ്ങളിലായി 95 ഒഴിവുണ്ട്. ബിരുദധാരികൾക്കും ഡിപ്ലോമ ITIക്കാർക്കും അപേക്ഷിക്കാം. ഗ്രാജുവേറ്റ് അപ്രന്റീസ് ഒഴിവ് 62. യോഗ്യത: BE, BTech, ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്. ഡിപ്ലോമ അപ്രന്റീസ് ഒഴിവ് 25. യോഗ്യത: ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ഡിപ്ലോമ. ITI അപ്രന്റീസ് ഒഴിവ് 8. യോഗ്യത: ബന്ധപ്പെട്ട ട്രേഡിലുള്ള ITI. NATS പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് അതത് സെന്ററിന്റെ ഇമെയിൽ വിലാസത്തിലേക്ക് അപേക്ഷ അയക്കണം. മുൻപ് അപ്രന്റീസ് പരിശീലനം നേടിയവരും നിലവിൽ അപ്രന്റീസ് പരിശീലനം നടത്തുന്നവരും 1 വർഷമോ അതിലധികമോ പ്രവൃത്തി പരിചയമുള്ളവരും അപേക്ഷിക്കാൻ അർഹരല്ല. അഭിമുഖ തീയതി: ലക്നൗ ഓഗസ്റ്റ് 27-28, ശ്രീവിജയപുരം സെപ്റ്റംബർ 3-4, ബംഗളൂരു സെപ്റ്റംബർ 9-11. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.isro.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.isro.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 31.
1: തൊഴിൽ ദർശനം.
2: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
3: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ?
4: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.

0: കേൾക്കാം കണ്ടതും കേട്ടതും.
1: നിങ്ങൾ ഇങ്ങനെ കിടന്ന് നിലവിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല മനുഷ്യ. രാവിലെ കുളിച്ചൊരുങ്ങി ക്ഷേത്രത്തിൽ പോകുന്ന ആളാ. ഇപ്പൊ കുളിയും ഇല്ല, ജപവും ഇല്ല, മീശയും താടിയും ഒക്കെ വളർന്നു. സമീകൃത ആഹാരം ഉള്ളിച്ചെന്നിട്ട് ദിവസം എത്ര ആയെന്നറിയാവോ?
2: ഓമനിച്ച് വളർത്തിയ നായി വെള്ളം കുടിക്കാതെ ഇങ്ങനെ കിടക്കുമ്പോ ഞാനിങ്ങനെ അടി ആഹാരം കഴിക്കുക?
1: നിങ്ങക്ക് മക്കളെക്കാളും സ്നേഹമാണല്ലോ മനുഷ്യ ഈ നായോട്.
2: ആണടി, എനിക്ക് സ്നേഹം തന്നെ. നമുക്ക് രണ്ട് ആൺമക്കളുണ്ടല്ലോ, ഒരുത്തൻ അങ്ങ് ഉസ്ബെക്കിസ്ഥാനിൽ, മറ്റൊരുത്തൻ എവിടെയാടി, വായിൽ കയറാത്ത പേരാ,
1: കിർഗിസ്ഥാനിൽ.
2: ആ അത് തന്നെ. ഇപ്പൊ ആരാടി നമ്മോടൊപ്പം ഉള്ളത്? പാവ ഈ നായ് മാത്രം. എന്ത് അനുസരണയാടി അവന്? നമ്മുടെ മക്കളോ? രണ്ടു പേർക്കും ഇവിടെ ജോലി കിട്ടിയതല്ലേ? വിദേശത്ത് പോകണ്ട നമ്മളെ പറഞ്ഞതാ. എന്നിട്ട് കേട്ടോടി, അങ്ങ് ഉഗാണ്ടയിൽ പോയാലേ സ്റ്റാറ്റസ് ഉള്ളു പോലും. മക്കളായാലേ അനുസരണ വേണം.
1: ഇതൊക്കെ എന്തിനാ മനുഷ്യ ഇപ്പൊ പറയുന്നത്? ഈ നായയുടെ കാര്യത്തിൽ ഒരു തീരുമാനം പറ. രോഗം വന്നു പോയില്ലേ, ചികിത്സ ഒന്നും പാലിക്കുന്നുമില്ല, എരിവിൽ ഉപേക്ഷിക്കുക, അതേ ഇനി വഴിയുള്ളൂ.
2: നിനക്കിത് പറയാൻ എങ്ങനെ തോന്നിയടി? എത്രയോ കാലം നമ്മോടൊപ്പം ഇണങ്ങി കഴിഞ്ഞതാ. അവന്റെ വികൃതികൾ നിനക്ക് ഓർമ്മയില്ലേ? ബോളും തട്ടി തട്ടി ഗോൾ മുഖത്തേക്ക് പന്തടിച്ച് കയറ്റുന്നത് നീ എത്രയോ പ്രാവശ്യം കണ്ടതാടി. എല്ലാം പോയില്ലേടി എന്റെ ദൈവമേ.
1: ഓ, ഇനി ദൈവത്തെ വിളിച്ചിട്ടൊന്നും കാര്യമില്ല. ഇത് ചെവി അറിയാതെ നമുക്കിതിനെ കളയാം. സുമതിയുടെ മോൻ രാജേഷിനെ വിളിച്ച് ഞാൻ കാര്യം പറയാം. രാത്രിയിൽ കാറുമായി അവൻ വരും, കളയുകയോ കൊല്ലുകയോ എന്തോ ആയിക്കോട്ടെ.
2: ആ, നിന്റെ ഇഷ്ടം പോലെ ചെയ്. ഞാനൊന്ന് കിടക്കട്ടെ, ഒന്ന് ഉറങ്ങണം.
1: ആ, ധന്വന്തരം കുഴമ്പ് തേച്ച് പിടിപ്പിച്ച് ചെറു ചൂട് വെള്ളത്തിൽ കുളിച്ചിട്ട് കിടക്കാൻ നോക്ക്. ചന്ദന ലേപ ക്രീം കൂടി തേച്ചേക്ക്, ഒരു സുഗന്ധം കിട്ടും. ആ രാജേഷോ?
3: ഓ,
1: ആ വാ കേറിയിരിക്കെ. സുമതിക്ക് സുഖം തന്നെയല്ലേ?
3: ഓ, സുഖമായിരിക്കുന്നു ചേച്ചി.
1: അച്ഛനോ?
3: അച്ഛനങ്ങ് എറണാകുളത്താ. ചേട്ടാ, സുഖം തന്നെയല്ലേ?
1: ഓ, ഒന്നും പറയണ്ട എന്റെ രാജേഷേ.
3: എന്തോ പറ്റി ചേച്ചി?
1: ഇങ്ങേർക്ക് നിലവിളിയല്ലേ ഏത് സമയവും.
3: ഓ,
1: എങ്ങനെ സുഖം കിട്ടാനാ?
3: ചേട്ടന്റെ ദുഃഖമൊക്കെ എനിക്ക് മനസ്സിലാവും ചേച്ചി. എന്ത് ചെയ്യാനാ? നിയമപ്രകാരം വളർത്തു മൃഗങ്ങള് തെരുവിൽ ഉപേക്ഷിക്കാൻ പാടില്ല, അഴി എണ്ണേണ്ടി വരും.
2: കേട്ടോടി അവൻ പറഞ്ഞത്? വയസ്സുകാലത്ത് നമുക്ക് അഴി എണ്ണണോ?
1: വളർത്തു നായ്ക്കളെ എത്രയോ പേര് തെരുവിൽ തള്ളുന്നു, കൊല്ലുന്നു, ഇവരെയൊക്കെ ജയിലിൽ അടയ്ക്കുന്നുണ്ടോ എന്റെ രാജേഷേ?
3: ചേച്ചി, നിയമപരമായി ഇങ്ങനെ ചെയ്യുന്നത് കുറ്റകരമാണ്. വളർത്തു മൃഗങ്ങൾ വീട്ടിൽ നിന്ന് ചാടിപ്പോവുകയോ ആരെയെങ്കിലും ആക്രമിക്കുകയോ ചെയ്താൽ അതും കുറ്റകരമാണ്.
2: നീ ആള് കൊള്ളാമല്ലോ, ഇവിടെ ഇരുന്നുകൊണ്ട് എന്നെ ജയിലിൽ തള്ളാനുള്ള പണി ഒപ്പിച്ചല്ലേ.
1: ജയിലിൽ പോയാൽ എന്താ മനുഷ്യ, അവിടെ മട്ടൻ കറിയും ഫിഷ് ഫ്രൈയും ഒക്കെ ലാവിശ. ജോലി ചെയ്ത 620 രൂപയും കിട്ടും, പോരെ.
3: നമുക്കിതിനെ ചികിത്സിക്കാം. ഇത്രയും കാലം നമ്മോടൊപ്പം ഉണ്ടായിരുന്നതല്ലേ. വളർത്തു മൃഗങ്ങളും പക്ഷികളും ഒക്കെ നമുക്ക് സന്തോഷം തരുന്ന അരുമകളാണ്. അവയെ സ്നേഹിക്കുക, അതുക്കും മേലെ സ്നേഹിക്കുക. ഇനി അതിന്റെ പേരിൽ നിങ്ങൾ വഴക്കും അടിയോ ഒന്നും ഉണ്ടാക്കരുത്. ഞാൻ പൊക്കോട്ടെ.
2: ചട്ടിയും കലവും അല്ലേടാ, തട്ടിയും മുട്ടിയിരിക്കത്തേ ഉള്ളൂ. നീ അവന് കുടിക്കാൻ എന്തെങ്കിലും കൊടു. ആ അവലോസം കൂടി എടുത്തോ.
1: ഓ,
4: പിന്നണിയിൽ സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ, രജു കോലിയക്കോട്. രചന ജെ ഷംസുദ്ദീൻ.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
3: ആരൂഢം എന്ന ചിത്രത്തിനു വേണ്ടി കാവാലം നാരായണ പണിക്കർ വരികളെഴുതി ശ്യാം സംഗീതം പകർന്ന് എസ് ജാനകി പാടിയത്.

തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35 പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.

സമയം 8 മണി. നമസ്കാരം, പ്രധാന വാർത്തകൾ. ഇന്ത്യ ന്യൂസിലൻഡ് ഉഭയകക്ഷി വ്യാപാര കരാർ വികസിത രാഷ്ട്രമെന്ന നിലയിലേക്ക് ഇന്ത്യയുടെ മുന്നേറ്റത്തെ ത്വരിതപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓക്ലൻഡിലെ സ്പാർക്ക് അരീനയിൽ ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മോദി. ഓപ്പറേഷൻ തൂഫാൻ പരിപാടിയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ തൂഫാൻ വാരിയേഴ്സായി പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. തൃശൂർ ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ MLA അവാർഡ് 2026 അനുമോദന പരിപാടി ചാലക്കുടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡ നിയമം ലംഘിച്ച പരാതികളിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിന് 9 നോട്ടീസ് അയച്ചു. വിശദീകരണവും റിപ്പോർട്ടും സമർപ്പിക്കാൻ കമ്പനിയുടെ ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററോട് നിർദ്ദേശിച്ചു. ഗായിക എസ് ജാനകിയുടെ വിയോഗത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അനുശോചിച്ചു. മറ്റൊരു നാട്ടിൽ നിന്നെത്തി മലയാളി മനസ്സ് കീഴടക്കിയ മഹാഗായിക വിടവാങ്ങുമ്പോൾ നീണ്ട ഒരു കാലഘട്ടത്തിന് തിരശീല വീഴുക കൂടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. കോഴിക്കോട് NIT സംഘടിപ്പിച്ച ഇൻഡോ നോർവേ സ്പാർക്ക് അന്താരാഷ്ട്ര ശില്പശാല സമാപിച്ചു. സ്മാർട്ട് അഗ്രികൾച്ചറിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗും എന്ന വിഷയത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ സമ്മേളനം കാക്കനാട്ട് സാംസ്കാരിക പ്രവർത്തകൻ സുനിൽ പി ഇളയിടം ഉദ്ഘാടനം ചെയ്തു. 2026-2028 വർഷത്തെ കമ്മിറ്റിയെ സമ്മേളനം തിരഞ്ഞെടുത്തു. കൊല്ലം പുത്തൂരിൽ ജോലിക്കിടെ വൈദ്യുതാഘാതമേറ്റ് ലൈൻമാൻ മരിച്ചു. പുത്തൂർ KSCB ഓഫീസിലെ ലൈൻമാൻ ചവറ പന്മന തറയിൽ പീടികയിൽ വൈ അൽത്താഫാണ് മരിച്ചത്. ഏഷ്യൻ അണ്ടർ 19 ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗത്തിൽ ഇന്ത്യയ്ക്ക് മെഡൽ പ്രതീക്ഷ. 6 ബോക്സർമാർ സെമിഫൈനലിലേക്ക് കടന്നതോടെയാണ് ഇന്ത്യ മെഡലുകൾ ഉറപ്പാക്കിയത്. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 10 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരുന്നു. ഇന്നത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം കേൾക്കാം. ചോദ്യം ഇതായിരുന്നു: 2026 IPL ക്രിക്കറ്റ് ജേതാക്കളായ ടീം ഏതാണ്? ശരി ഉത്തരം: റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. RCBയുടെ തുടർച്ചയായ രണ്ടാം IPL കിരീടമാണ് ഇത്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെയാണ് അവർ പരാജയപ്പെടുത്തിയത്. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി പറയാം. 2026 IPL ക്രിക്കറ്റ് ടീം ജേതാക്കൾ ആര്? ശരിയുത്തരം: റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു.

0: 916 ஹால்மார்க் ஸ்வர்ணாபரணங்களுடைய விற்பனையில் பதிட்டாண்டுகளுடைய பாரம்பரியமாய் சுதர்ஷன் ஜுவல்லர்ஸ் அமரவிழா.
1: ஏற்றவும் புதிய மாடல்களும் குறைஞ்ச பணிக்கூலியும் சுதர்ஷன் ஜுவல்லர்ஸ் அமரவிழா.
2: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
3: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോർ കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
4: ഇൻറോയൽ അപ്ടോൺ, കണ്ണമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
3: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
5: ഭാർഗവി നിലയം എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. പി ഭാസ്കരന്റെ വരികൾ, എം എസ് ബാബുരാജിന്റെ സംഗീതം.

0: കേൾക്കാം കാലം സാക്ഷി.
1: പി കെ വാസുദേവൻ നായർ, പി കെ വി എന്ന മൂന്നക്ഷരങ്ങളിലൂടെ കേരള രാഷ്ട്രീയത്തിൽ തിളങ്ങി നിന്ന പടയാട്ട് കേശവപിള്ള വാസുദേവൻ നായർ എന്ന പി കെ വാസുദേവൻ നായർ, കോട്ടയം ജില്ലയിലെ കിടങ്ങൂർ പടയാട്ട് കേശവപിള്ള വാസുദേവൻ നായർ എന്ന പി കെ വാസുദേവൻ നായർ, കോട്ടയം ജില്ലയിലെ കിടങ്ങൂരിൽ 1926 മാർച്ച് 2 ജനിച്ചു. കോളേജ് വിദ്യാഭ്യാസ കാലത്ത് സി പി ഐയുടെ യുവജന സംഘടനയായ എ എസ് എഫിലൂടെ സജീവ രാഷ്ട്രീയത്തിലിറങ്ങി. 1957 തിരുവല്ല നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് ആദ്യമായി പാർലമെന്റിലെത്തി. 1978 എ കെ ആന്റണി മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. ജനയുഗത്തിന്റെ പത്രാധിപരായും കുറച്ചുകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ തിരക്കുകൾക്കിടയിൽ കെ പി എസ് സി നാടകസമിതിയുടെ ആദ്യകാല സംഘാടകൻ എന്നീ നിലകളിലും അദ്ദേഹം തിളങ്ങിയിരുന്നു. രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിൽ താൻ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ കാത്തുസൂക്ഷിച്ച പി കെ വാസുദേവൻ നായർ 2005 ജൂലൈ 12 അന്തരിച്ചു.
2: മുൻ രാഷ്ട്രപതി ശ്രീ ശങ്കർദയാൽ ശർമ്മയുടെ നിര്യാണത്തിൽ ഞാൻ അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നു.

0: ഗുണമായ വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് 1992 നമ്മുടെ രാജ്യം ഒരു വലിയ വർഗീയ പ്രതിസന്ധിയെ നേരിട്ടപ്പോൾ തെളിഞ്ഞതാണ്. മറ്റാരേക്കാൾ കൂടുതൽ ജാഗ്രതയോടുകൂടി രാഷ്ട്രത്തെ തട്ടിയുണർത്താൻ അന്ന് രാഷ്ട്രപതിയാണ് മുൻകൈയെടുത്തത്. ആ തലമുറയുടെ, അദ്ദേഹം ഉൾപ്പെട്ട തലമുറയുടെ ഉത്തമ പാരമ്പര്യം പിന്തുടരുന്നത് കൊണ്ട് മാത്രമേ നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യം കാത്തുസൂക്ഷിക്കാനാവൂ. അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന ഈ സന്ദർഭത്തിൽ ആ ഐക്യം നിലനിർത്താൻ നമ്മൾ ഈ രാജ്യവും ജനങ്ങളും ഒത്തൊരുമിച്ച് നിൽക്കുമെന്ന് നമുക്ക് പ്രതിജ്ഞയെടുക്കേണ്ടതുണ്ട്.
1: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് പി കെ വാസുദേവൻ നായരുടെ ശബ്ദം.

0: അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ വരികളെഴുതി, എം എസ് ബാബുരാജ് സംഗീതം നൽകി, എസ് ജാനകി പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
2: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
3: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും
2: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
3: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
0: നമുക്ക് ചുറ്റും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തിരക്ക് കുറയ്ക്കാനും രോഗികളെ തറയിൽ കിടത്തുന്നത് ഒഴിവാക്കാനുമായി പുലയനാർകോട്ട ആശുപത്രിയിൽ മെഡിസിൻ ഒപി തുറന്നു. മെഡിസിൻ വിഭാഗത്തിൽ ചികിത്സ തേടേണ്ട രോഗികൾക്ക് നേരിട്ട് ഇവിടേക്ക് എത്താം. ജല അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടിയതിന്റെ ഭാഗമായി അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ തിരുവനന്തപുരം നഗരത്തിലെ പാറ്റൂർ, വഞ്ചിയൂർ, ചാക്കയടക്കമുള്ള ഇടങ്ങളിൽ ഇന്ന് ജലവിതരണം മുടങ്ങും. മാതൃഭൂമി റോഡ്, പേട്ട, പാൽക്കുളങ്ങര, ഓൾ സെയിൻസ്, വെട്ടുകാട്, ശംഖുമുഖം, കൊച്ചുവേളി എന്നിവിടങ്ങളിലും കുടിവെള്ള വിതരണം തടസ്സപ്പെടും. ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനുള്ള അപേക്ഷാ തീയതി നീട്ടി. കലാകാരന്മാർക്കും സംഘടനകൾക്കും 15 July വൈകിട്ട് 5 PM അപേക്ഷിക്കാം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471256046. +1 പ്രവേശനത്തിനുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടപടി തിങ്കളാഴ്ച തുടങ്ങും. മുന്നോടിയായി ഓരോ സ്കൂളിലും ഒഴിവുള്ള സീറ്റിന്റെ വിശദാംശങ്ങൾ hscap.com.

കേരള .gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. സംസ്ഥാനത്തെ സർക്കാർ നിയന്ത്രിത സ്വാശ്രയ കോളേജുകളിലേക്ക് 2026-27 വർഷത്തെ BSc നഴ്സിംഗ് അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചതിനുശേഷം നാഷണൽ കമ്മീഷൻ ഫോർ അലൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ വ്യവസ്ഥകൾ പ്രോസ്പെക്ടസിൽ ഉൾപ്പെടുത്തിയതിനാൽ അപേക്ഷാ സമർപ്പണത്തിനുള്ള തീയതി 2026 ജൂലൈ 18 വരെ നീട്ടിയിരിക്കുന്നു. പഴയ പാഠ്യപദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ക്ഷണിച്ച നിലവിലെ അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ പ്രകാരം യോഗ്യതാ പരീക്ഷയിൽ 50% മാർക്കാണ് അലൈഡ് ഹെൽത്ത് കെയർ ബിരുദ കോഴ്സുകൾക്ക് അപേക്ഷിക്കുന്നതിന് നിഷ്കർഷിച്ചിരിക്കുന്നത്. എന്നാൽ പുതിയ പാഠ്യപദ്ധതി പ്രകാരം ചില കോഴ്സുകളുടെ വിദ്യാഭ്യാസ യോഗ്യതയിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. വിശദവിവരങ്ങൾക്ക് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷാ ഫീസ് ജനറൽ SC BC എന്നീ വിഭാഗക്കാർക്ക് 800 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് 400 രൂപയുമാണ് അപേക്ഷാ ഫീസ്. അപേക്ഷയുടെ അന്തിമ സമർപ്പണത്തിനുള്ള അവസാന തീയതി 2026 ജൂലൈ 20 വരെ. ഭേദഗതികൾ ഉൾപ്പെടുത്തിയ പ്രോസ്പെക്ടസ് വെബ്സൈറ്റിൽ നിന്നും ഡൌൺലോഡ് ചെയ്യാവുന്നതാണ്. കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷ കേരള ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് തത്തുല്യ യോഗ്യതയായി അംഗീകരിച്ചിട്ടുണ്ട്. കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ബോർഡിന്റെ +2 അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി പരീക്ഷയിലോ തത്തുല്യമെന്ന് അംഗീകരിക്കപ്പെട്ട മറ്റേതെങ്കിലും പരീക്ഷയിലോ 2ാം വർഷത്തിൽ അപേക്ഷാർത്ഥിക്ക് ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിൽ LBS ഡയറക്ടർ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നുമാണ് അപേക്ഷാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ വിളിക്കേണ്ട നമ്പർ 0471256031, എക്സ്റ്റൻഷൻ 362-363-364. വെബ്സൈറ്റ് വിലാസം www.lbscenter.kerala.gov.in. സർക്കാർ മെഡിക്കൽ കോളേജിലും സ്വാശ്രയ കോളേജുകളിലും നടത്തുന്ന MSc MLT കോഴ്സിന് അപേക്ഷ സമർപ്പിച്ചവരുടെ പ്രാഥമിക പരിശോധനയ്ക്കു ശേഷമുള്ള വിവരങ്ങൾ www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. അപേക്ഷാർത്ഥികൾ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് ഇവ പരിശോധിക്കേണ്ടതും ആവശ്യപ്പെട്ടിട്ടുള്ള രേഖകൾ സമർപ്പിക്കുന്നതിനുള്ള തീയതി 13 ജൂലൈ 5 മണിവരെയുമാണ്. പുതിയ അവകാശവാദങ്ങൾ നൽകുവാൻ സാധിക്കുകയില്ല. വിവരങ്ങൾ പരിശോധിച്ച് വരുത്തേണ്ടുന്ന മാറ്റങ്ങളുണ്ടെങ്കിൽ അത് വരുത്താത്തതും ആവശ്യപ്പെട്ടിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാത്തതും കാരണമുള്ള അനന്തരഫലങ്ങൾക്ക് അപേക്ഷാർത്ഥികൾ തന്നെയാകും ഉത്തരവാദി. ആവശ്യപ്പെട്ടിട്ടുള്ള രേഖകൾ അപ്ലോഡ് ചെയ്യാത്തവരുടെ ക്ലെയിം നിരസിക്കുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾ 0471256031, എക്സ്റ്റൻഷൻസ് 362-363-364 എന്നീ നമ്പറുകളിലും www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
2: എസ് ജാനകി പാടിയ ഗാനം, ചിത്രം നഗരമേ നന്ദി, പി ഭാസ്കരന്റെ വരികൾക്ക് കെ രാഘവന്റെ സംഗീതം.

0: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
1: പേടിക്കണ്ട സർ, എം ആർ ടി ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
0: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി എം ആർ ടി ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ സപ്ലൈ. സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
3: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോർ കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
4: ഇൻറോയൽ അപ്ടോപ്പ്, കണ്ണമ്പുല, ട്രിവാൻഡ്രം. കോൾ 9497012000.
3: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
5: മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിന് വേണ്ടി ബിജു തിരുമല വരികൾ എഴുതി ജെറി അമൽദേവ് സംഗീതം പകർന്ന് എസ് ജാനകി പാടിയത്.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ.
2: ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
3: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
4: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
5: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
6: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
7: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
5: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971.
8: സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
9: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
10: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
11: നോവൽ സഞ്ചാരം.
12: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
13: നീങ്ങിപ്പോകുന്ന മേഘമാലകളും പല രാജ്യത്തെ സുന്ദരികളും സുശീലകളുമായ മഹാറാണിമാരുമായിരുന്നു ശാന്തയുടെ കൂട്ടുകാർ. അവരൊക്കെ നല്ലവരായിരുന്നു. പക്ഷേ പിന്നെ പിന്നെ അവരെല്ലാം ഒരു നുണയാണെന്ന് തോന്നാൻ തുടങ്ങി. വ്യസനവും തോന്നി. ആ കാലത്താണ് ഗോപികുറുപ്പ് പെട്ടെന്ന് വന്നു കയറിയത്. എവിടെ നിന്നാണ് അയാൾ വന്നതെന്ന് ശാന്തയ്ക്ക് അറിഞ്ഞുകൂടായിരുന്നു. പല രാജ്യത്തു നിന്നാണോ വരുന്നത്? അവൾ പെട്ടെന്ന് ചോദിച്ചുപോയി. ഗോപികുറുപ്പ് ഒരിളം ചിരിയോടെ മൂളി. ആ കാരണം കൊണ്ട് തന്നെ കുറുപ്പമ്മാനെ അവൾക്കിഷ്ടമായി. അവിടങ്ങളിലെ എന്തെല്ലാം കഥകൾ ചോദിക്കാം. അവൾ മഹാറാണിമാരെപ്പറ്റിയും രാജകുമാരന്മാരെപ്പറ്റിയുമെല്ലാം ചോദിച്ചു. എല്ലാറ്റിനും ഗോപികുറുപ്പ് വ്യക്തമായി ഉത്തരം നൽകി. ആ രാജകുമാരിമാരെല്ലാം സുന്ദരിമാരാണ്. അവർക്കെല്ലാം എമ്പാടും ആടകളും ആഭരണങ്ങളുമുണ്ട്. അവരൊക്കെ ഇളം കാറ്റുപോലെയാണ് സഞ്ചരിക്കുന്നത്. അവരെ സംബന്ധിച്ചതെല്ലാം മധുരമാണ്. എന്നല്ല, എല്ലാവരും ഒന്നാം തരം നർത്തകികളുമാണ്. ഞാനും അങ്ങനെയാവോ? തീർച്ച. ശാന്ത വളർന്നു വരുന്നതനുസരിച്ച് ചോദ്യങ്ങൾ കുറഞ്ഞു വന്നു. വിത്തു നനയുന്ന പോലെ കാലം പോയി. ഇന്ന് ചോദ്യങ്ങൾ മുളച്ചു കഴിഞ്ഞു. അവ പയറുമുളകൾ പോലെ അകത്തോട്ട് വളഞ്ഞ് മുട്ടുകുത്തി നിൽക്കുകയാണ്. എല്ലാ ചോദ്യങ്ങളും തന്നോട് തന്നെ. അതിനുള്ള ഉത്തരങ്ങൾ പ്രവൃത്തികളിൽ പ്രതിഫലിച്ചു. അവൾ കൂടുതൽ നന്നായി ഉടുപ്പിട്ടു, കൂടുതൽ ചന്തത്തിൽ അണിഞ്ഞൊരുങ്ങി, കൂടുതൽ നന്നായി പഠിച്ചു, കൂടുതൽ നന്നായി നൃത്തം വച്ചു. ശാന്ത തെളിയുന്നുണ്ട് ഇല്ലേ? ലക്ഷ്മിക്കുട്ടി ചോദിച്ചു. ഉവ്വ്, കുറുപ്പ് പറഞ്ഞു. പുതിയ സങ്കല്പങ്ങൾ, പുതിയ അഭിലാഷങ്ങൾ, പുതിയ പ്രവർത്തനങ്ങൾ, ഇവയെല്ലാം ആ വീട്ടിൽ താളം ചവിട്ടുകയായിരുന്നു. ലക്ഷ്മിക്കുട്ടി അമ്മയും കുറുപ്പും അവ നിശബ്ദരായി നോക്കിക്കൊണ്ടിരുന്നു. ദിവസങ്ങൾ ആ വിധം കടന്നു പോകുമ്പോൾ കുഞ്ഞൻ നായർക്ക് ഒരസുഖം. അയാൾ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും നടക്കുന്നില്ല. നടന്നില്ലെങ്കിൽ തനിക്ക് അപകടമുണ്ടായിട്ടല്ല. കാര്യങ്ങൾ ഏതെങ്കിലും ഒരു വകുപ്പിൽ പെടുത്തണമല്ലോ. അയാൾ ശങ്കുവിനോട് സ്വകാര്യമായി ചോദിച്ചു, സന്യാസിയാണോ? ആവോ, എന്തോ മയക്കുവിദ്യയുള്ളവനാ, തടിമാടൻ സമ്മതിച്ചു. പക്ഷേ അതൊരു കൊള്ളാവുന്ന വ്യാഖ്യാനമായി അഷ്ടാവക്രൻ നായർക്ക് തോന്നിയില്ല. എന്നല്ല, ജനങ്ങൾ അയാളോട് പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. ചന്തയിൽ വെച്ചാണ് ആദ്യത്തെ ചോദ്യം വന്നത്. ഗോപികുറുപ്പ് അവിടെ പഠിപ്പിക്കുന്നു, താമസം അവിടെ തന്നെയാണോ? അതെ. സ്വത്തുള്ളവർക്ക് താമസിപ്പിച്ചുകൂടെ? ചോദ്യക്കാരൻ ഒന്ന് നീട്ടിമൂളി. എന്നിട്ട് ഒരു മന്ദസ്മിതം. അയാൾ ഒരു ഭ്രാന്തനാണെന്നാ എല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷേ ഭാഗ്യവാനാ. കുഞ്ഞനായർ ഉത്തരം പറഞ്ഞില്ല. അയാൾ തന്നെ ചോദ്യം ചോദിക്കുകയാണ്. പിന്നീട് ഇത്തരം അന്വേഷണങ്ങൾ പലതും വന്നു. പഴയ പരിചയക്കാരല്ലേ? എന്തായാലും അയാൾക്ക് ഒരു മനുഷ്യ

0: ദൃശ്യപ്രകൃതമായി. ചൗരം, കുളി, ഊണ് ഇതൊക്കെ ഉണ്ടല്ലോ. പണക്കാരായാൽ ദയ വേണം. എല്ലാവരോടും ദയ തോന്നാത്തത് എന്താണ്? എൻ്റെ ഭാര്യയ്ക്ക് എട്ടാമത്തെ കുട്ടി വയറ്റില്ല. എൻ്റെ സ്ഥിതി അറിയാലോ. ദയ വിചാരിക്കുമോ? കണ്ടറിയണം. വെറുതെ ഇരിക്കിൻ, ഇതിലെന്തോ ഉണ്ട്. എന്ത്? അതൊന്നും എന്നോട് ചോദിക്കരുത്. ബഹുജനങ്ങളും ആ ബന്ധത്തെ ഒരു കള്ളിയിൽപ്പെടുത്താൻ യത്നിക്കുകയായിരുന്നു.
1: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ്.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
5: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
6: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിലേക്ക് സ്വാഗതം. ഉല്ലാസയാത്ര പോകാൻ ഇഷ്ടമുള്ളവരാണ് നമ്മളെല്ലാം, പ്രത്യേകിച്ച് കൂട്ടുകാരുമൊത്തുള്ള ഉല്ലാസയാത്രകൾ. ഉല്ലാസയാത്രകളുടെ സന്തോഷം വർണ്ണിക്കുന്ന നിരവധി ഗാനങ്ങൾ നമുക്കുണ്ട്.

0: പത്ത് മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. കഥകളി കലാകാരനും ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് കയാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവുക, ആ ലക്ഷ്യത്തിന് നമ്മള് അബ്ദുൽ കലാം പറഞ്ഞ പോലെ ആ ലക്ഷ്യത്തിനെ അങ്ങ് പ്രണയിക്കുക, അതിനുവേണ്ടി അങ്ങ് പരിശ്രമിക്കുക, നമുക്ക് എവിടെ നിന്നെങ്കിലും ഒക്കെ അതിന് സഹായം വരാം.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.
2: ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, എം കെ അർജുനന്റെ സംഗീതം. ചിത്രം റസ്റ്റ് ഹൗസ്. പാടിയത് എസ് ജാനകിയും സംഘവും.

0: ഇന്ന് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് മൃദുവേദത്തിൽ എസ് ജാനകിയും കൂട്ടരും പാടിയ ഉല്ലാസയാത്രാ ഗാനങ്ങളാണ് നമ്മൾ കേട്ടത്. സ്മൃതി മധുരം മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം കേൾക്കാം.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
3: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
2: ഇൻറോയൽ അപ്ടോൺ, കണ്ണമ്പുല, ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
4: പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാനീറ്റ വാട്ടർ പ്യൂരിഫയറുകൾക്ക് കിടിലൻ ഓഫറുകൾ.
5: കിണർ വെള്ളമോ പൈപ്പ് വെള്ളമോ ബോർ വെള്ളമോ ഏത് ജലസ്രോതസ്സിനും അനുയോജ്യമായ വാട്ടർ പ്യൂരിഫയറുകൾ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ അക്വാനീറ്റയിൽ നിന്ന്. 24 മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റലേഷൻ, വിശ്വസനീയമായ സർവീസ്.
4: കൂടാതെ പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ എല്ലാ വാട്ടർ പ്യൂരിഫയർ പർച്ചേസിനുമൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
5: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
0: ഇത് ഞങ്ങളുടെ കഥ എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയത്.

0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവനുമുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
4: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
3: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രം.

0: ഗ്രാമത്തിന് സമീപം.
1: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: പൂവച്ചൽ ഖാദറിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം, ചിത്രം അക്കച്ചിയുടെ കുഞ്ഞുവാവ, പാടിയത് S. ജാനകി.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോ കണ്ണമ്പൂല ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: മഥനോത്സവം എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയ ഗാനം. ഗാനരചന ONV കുറുപ്പ്. സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ അനന്തപുരിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പരിപാടിയിൽ ശ്രോതാക്കൾക്ക് ഒപ്പമുണ്ടായിരുന്നത് നദീർഷ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിനാശംസകൾ.

0: മാസത്തിനുള്ളിൽ പണം ഡബിൾ.
1: ആഹാ, ഫാസ്റ്റും പിന്നെ ഹൈ റിട്ടേൺസും.
0: എന്തൊരു സ്കീമാ, ഇന്നലെ ഇവിടെ കണ്ടിരുന്നില്ല,
2: നാളെ കാണുകയും ഇല്ല.
3: നീ എപ്പോഴെങ്കിലും 5 ഓവറിൽ ഡബിൾ സെഞ്ചുറി അടിച്ചിട്ടുണ്ടോ?
4: ഇത്തരം സ്കീമുകളുടെ പ്രലോഭനത്തിൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടേക്കാം.
5: RBI പറയുന്നു, നിങ്ങളുടെ പണം സുരക്ഷിതമാക്കൂ, ബുദ്ധിപൂർവ്വം നിക്ഷേപിക്കൂ. കൂടുതൽ റിട്ടേൺസിന്റെ പിറകെ ഓടിയാൽ റിസ്ക്കും അത്ര തന്നെ എടുക്കേണ്ടി വരും.
2: പിന്നെ ഫാസ്റ്റ് റിട്ടേൺസിനെ സൂക്ഷിക്കൂ,
5: പിന്നെ ഫാസ്റ്റ് ബൌളിംഗിനെയും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
6: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
7: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
6: ഇൻറോയൽ അപ്ടോപ്പ് കണ്ണമ്പുല ട്രിവാൻഡ്രം. കോൾ 9497012000.
7: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
8: ഇത് ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം ഗാനോപഹാരം. ഇന്ന് ഗാനോപഹാരത്തിൽ 2021 മുതൽ 2025 വരെ പുറത്തിറങ്ങിയ ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഹൃദയം എന്ന ചിത്രത്തിന് വേണ്ടി അരുൺ ആലാട്ട് വരികൾ എഴുതി ഹിഷാം അബ്ദുൽ വഹാബ് സംഗീതം പകർന്ന് ദർശന രാജേന്ദ്രൻ, ഹിഷാം അബ്ദുൽ വഹാബ് എന്നിവർ പാടിയത്.

ഗാനോപഹാരത്തിൽ ഇനി പ്രേമലു എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സുഹേൽ കോയയുടെ വരികൾ, വിഷ്ണു വിജയുടെ സംഗീതം. ഈ ഗാനം പാടിയത് കപിൽ കപിലൻ, ശക്തിശ്രീ, ഗോപാലൻ, വിഷ്ണു വിജയ്.

0: വൈ വൈ വൈ വൈ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
4: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
5: ജേക്സ് ബിജോയുടെ സംഗീതത്തിൽ MG ശ്രീകുമാർ പാടിയത്. ഗാനരചന BK ഹരിനാരായണൻ. ചിത്രം തുടരും.

വിനീത് ശ്രീനിവാസിന്റെ വരികൾ, അമൃത് രാംനാഥിന്റെ സംഗീതം. വിനീത് ശ്രീനിവാസനും ദേവുഖാൻ മംഗണിയാറും പാടിയത്. ചിത്രം വർഷങ്ങൾക്കു ശേഷം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ഗാനോപഹാരത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ബ്രോഡാഡി എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാർ, വിനീത് ശ്രീനിവാസൻ എന്നിവർ പാടിയത്. ഗാനരചന ലക്ഷ്മി ശ്രീകുമാർ, സംഗീതം ദീപക് ദേവ്.

ആകാശവാണി അനന്തപുരി FM 101.9 സമയം 10 മണി. നമസ്കാരം, പ്രധാന വാർത്തകൾ. മൂന്നാമത് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ തുടക്കം. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷത വഹിച്ചു. വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മലയാളികളടക്കം 15 ഇന്ത്യൻ സഞ്ചാരികൾ മരിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻ ഹുങ്. അപകടകാരണം കണ്ടെത്താനും കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ കൈക്കൊള്ളാനും അദ്ദേഹം ഉത്തരവിട്ടു. ഹോർമുസ് കടലിടുക്ക് ഇറാൻ അനിശ്ചിതകാലത്തേക്ക് അടച്ചു. മേഖലയിലെ US ഇടപെടൽ അവസാനിക്കുന്നതുവരെ ഹോർമുസിലൂടെ കപ്പലുകൾ കടത്തിവിടില്ലെന്ന് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നേവി പറഞ്ഞു. മലപ്പുറം നഗരസഭ 23 കോടിയോളം രൂപ ചെലവിൽ നിർമ്മിച്ച കടലുണ്ടിപ്പുഴയിലെ നാമ്പ്രാണി തടയണ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നാടിന് സമർപ്പിച്ചു. തടയണകൾ നാടിന്റെ ജലക്ഷാമം ഒരു പരിധിവരെ പരിഹരിക്കുമെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അന്തരിച്ച ഗായിക S ജാനകിയുടെ ഭൌതിക ശരീരം മൈസൂരു മഹാരാജാസ് കോളേജ് ഗ്രൌണ്ടിൽ പൊതുദർശനത്തിന് വെച്ചു. ഉച്ചകഴിഞ്ഞ് കനിയനഹുണ്ടി ഫാം ഹൌസിലാണ് സംസ്കാരം. നിപ്പ രോഗനിയന്ത്രണത്തിന്റെ ഭാഗമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. നിയന്ത്രണങ്ങൾ നിലവിൽ വരുന്നതിന് മുൻപത്തെ ക്രമീകരണങ്ങൾ പുനഃസ്ഥാപിച്ചു. മഹാരാഷ്ട്ര പൂനെയിലെ മോഷി മാലിന്യ ഡിപ്പോ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 9 ഉയർന്നു. 4 തെരച്ചിലിനിടെ 7 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന സെമിയിൽ. സ്വിറ്റ്സർലാന്റിനെ 1-2 തോൽപ്പിച്ചാണ് സെമി പ്രവേശം. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 11 മണിക്ക് കേൾക്കാം.

ഒന്ന് ചെപ്പ്. വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം എൻ ജെ ജോഷിലാൽ.

അവർ ആ പടവുകൾ കയറുകയാണ്. ഏറെ പടവുകൾ, ഒരു മുത്തശ്ശിയും ചെറുമകനും. ചെറുമകൻ ഉത്സാഹത്തോടെ ഓടിക്കയറി. നാലോ അഞ്ചോ പടവുകൾ കഴിയുമ്പോൾ തിരിഞ്ഞു നിന്ന് വിളിച്ചു പറയും, ഒന്ന് വേഗം കയറുവാ മുത്തശ്ശി. ദാ വരുന്നടാ, നിന്നെ പോലെ ഓടിക്കയറാനൊന്നും എനിക്കിപ്പോൾ വയ്യ. നിന്നും കിതച്ചും ഓരോ പടവും മുത്തശ്ശി കയറി. കുറേ കയറിക്കഴിഞ്ഞ് അവർ തിരിഞ്ഞു നോക്കി. ഉയരത്തിലെത്തിയിരിക്കുന്നു. ഇതെങ്ങനെ ഇതുവരെ കയറി എന്ന് ആലോചിച്ച് അവർ അത്ഭുതം കൂറി. മുന്നിൽ ഓടിക്കയറിപ്പോകുന്ന കൊച്ചുമകനെ കൗതുകത്തോടെ അവർ നോക്കി നിന്നു. ജീവിതത്തിൻ്റെ എത്രയോ പടവുകൾ തളർച്ചയറിയാതെ, അല്ലെങ്കിൽ കൂടെയുള്ളവരെ തളർച്ച അറിയിക്കാതെ ഓടിക്കയറിയിരിക്കുന്നു. ഇപ്പോഴിതാ ശക്തി ചോർന്നു തുടങ്ങി. പടവുകൾ ഓടിക്കയറുന്ന ചെറുമകനേക്കാൾ വേഗത്തിലും ശക്തിയിലും പലയിടത്തും ഓടിക്കയറിയിട്ടില്ലേ? എത്രയോ നേരം തളരാതെ ഓടിക്കളിച്ചിട്ടില്ലേ? വീർപ്പാറ്റാൻ ഒരു മരത്തണലും, ദാഹമകറ്റാൻ കിണറിലെ തണുത്ത വെള്ളവും. കാലം എത്രയോ പിറകിലാണ്. തളർച്ചയുടെ കയറ്റങ്ങളാണ് മുന്നിൽ.

ഇന്നത്തെ ഓർമ്മിച്ചപ്പിലെ ആദ്യത്തെ കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് രാജി മരത്തങ്കോട്. ഒരുപാടായി ഓർമ്മിച്ചപ്പിലേക്ക് ഒരു കത്ത് അയച്ചിട്ട്. നിനക്ക് സുഖം തന്നെയല്ലേ? എന്തുമാത്രം സ്നേഹമാണ് ഓരോരുത്തരും പങ്കുവയ്ക്കുന്നത്. നാം പറയുന്ന ഓരോ വാക്കും ഒരു വിത്ത് പോലെയാണ്. അത് സ്നേഹമായി മുളയ്ക്കാം, അല്ലെങ്കിൽ മുറിവായി മനസ്സിൽ പതിയാം. എന്നും എപ്പോഴും ഇപ്പോഴും ആ സ്നേഹത്തെ ഓർക്കുന്നു, ഓർത്തുകൊണ്ടിരിക്കുന്നു. എപ്പോഴും ഞാൻ സ്വന്തം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. കൂടെ കൊണ്ടുപോയി ഉറക്കത്തിലും ഊണിലും ഒഴിവ് സമയങ്ങളിലും വിനോദത്തിലും ഒരു നിമിഷവും വിട്ടുപിരിയാൻ കഴിയാതെ എന്നെ കൂടെ കൊണ്ടു നടന്ന എന്റെ ചേച്ചിയെ പോലെയല്ല, ചേച്ചി തന്നെയായ ജയമോ എന്ന് വിളിക്കുന്ന ഡോക്ടർ ജയശ്രീക്കും കുടുംബത്തിനും വേണ്ടി ഒരു പാട്ട് ഓർമ്മിച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് രാജി മരത്തങ്കോട് കത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ചോദിക്കുന്നത്, സ്നേഹസാഗരം എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രപാടിയ തങ്കനില പട്ടുടുത്തു എന്ന ഗാനമാണ്. ഗാനം കേൾക്കാം. നമ്മെ ഏറെ സ്നേഹിക്കുന്ന ഒരാൾക്ക് വേണ്ടി ഒരു പാട്ട് സമർപ്പിക്കുന്നത് വലിയൊരു കാര്യമാണല്ലോ. കൈതപ്പുറം എഴുതി ജോൺസിനെയാണ് പകർന്ന് ചിത്രപാടിയ ഗാനം, ചിത്രം സ്നേഹസാഗരം.

ഓർമ്മിച്ചപ്പിൽ ഇനി മാവേലിക്കര ഓലകെട്ടി അമ്പലത്തിൽ നിന്നും അധ്യാപകനായി വിരമിച്ച ടി എം സുരേഷ് കുമാർ അയച്ച കത്താണ്. കത്ത് വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മിച്ചപ്പിന്, ഓർമ്മയുടെ പൂക്കാലം വിരിയിക്കുന്ന പഴയ കാലം. പണ്ടത്തെ തെങ്ങും വയലും കൊയ്ത്തും മെതിയും കച്ചിത്തുറവും മകരമാസ കുളിരും ഒക്കെ പശ്ചാത്തലമാക്കിയ ഒരു നാടൻ പ്രണയരംഗം. കാർഷിക സംസ്കാരത്തിന്റെ പ്രയോഗങ്ങൾ കൊണ്ട് നിറച്ച ഗാനം. കർഷക തൊഴിലാളികളായി അഭിനയിക്കുന്നത് സത്യനും ഷീലയും. ഹൃദയ സരസിലെ സംഗീത പുഷ്പം പകർന്നു തന്ന് ശ്രീകുമാരൻ തമ്പിയുടെ രചന. മുട്ടത്ത് വർക്കിയുടെ കഥ. ചിത്രം വെളുത്ത കത്രീന. ഗായകർ ജയചന്ദ്രനും പി സുശീലയും. ഈ ഗാനത്തിന് ഈണം പകർന്നത് ജി ദേവരാജൻ. മറ്റൊരു പ്രത്യേകത, ഞങ്ങളുടെ നാട്ടിലെ ചെട്ടികുളങ്ങര ക്ഷേത്രത്തെക്കുറിച്ച് ഒരു വരിയിലൂടെ സൂചിപ്പിക്കുന്നു എന്നതാണ്. ഗാനം കേൾക്കാൻ താൽപര്യപ്പെടുന്നു. സ്നേഹത്തോടെ, ടി എം സുരേഷ് കുമാർ, ഓലകെട്ടിയമ്പലം, മാവേലിക്കര. ഗാനം കേൾക്കാം. മകരം പോയിട്ടും മാടമൊഴിഞ്ഞിട്ടും എന്ന് തുടങ്ങുന്ന ഈ ഗാനത്തിന്റെ ശില്പികളെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു. എന്നാലും ഒരിക്കൽ കൂടി പറയാം. ശ്രീകുമാരൻ തമ്പി എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി, ജയചന്ദ്രനും പി സുശീലയും പാടിയ ഗാനം.

0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
1: ഓർമ്മച്ചപ്പിലെ അടുത്ത ഓർമ്മകൾ പങ്കുവയ്ക്കാം. ഈ ഓർമ്മകൾ കത്തിലൂടെ എഴുതിയിരിക്കുന്നത് ഐവർഗാലയിൽ നിന്നും ശ്രീദേവി. വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പരിപാടിയിൽ ഒരുപാട് പഴയ ഗാനങ്ങളും ഓർമ്മകളുമാണോ നിനക്ക് ആവശ്യം? ക്ഷമിക്കണേ, ഒരുപാട് പഴയ ഓർമ്മയല്ല, എങ്കിലും പഴയ ഓർമ്മ തന്നെയാണ്. 37 വർഷക്കാലം കുട്ടികളുമായി ഒത്തുകൂടി കഴിഞ്ഞിരുന്ന ഞാൻ റിട്ടയർ ചെയ്തിട്ട് 3 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഓർമ്മകളിൽ കൂടുതലും വന്നു ചേരുന്നത് കുട്ടികളോടൊത്തുള്ള ക്ലാസ് മുറിയിലെ അനുഭവങ്ങളാണ്. IT അധിഷ്ഠിത പഠനം സ്കൂളുകളിൽ പാഠ്യപദ്ധതിയിൽ വന്നു തുടങ്ങുന്ന കാലം. ഒരവധിക്കാല പരിശീലനത്തിൽ ട്രെയിനർ പറഞ്ഞു, നിങ്ങൾ ടീച്ചർമാർ കുറച്ച് സ്മാർട്ടാകും, ഒരു ടാബ് വാങ്ങി നിങ്ങൾ ക്ലാസ്സിലേക്ക് പോകൂ, നന്നായിരിക്കുമെന്ന് എനിക്കും തോന്നി. ഞാനൊരു ടാബ് വാങ്ങി. 2-3 ക്ലാസ്സുകളിലെ കുട്ടികളാണ്. പാഠപുസ്തകത്തിലെ കവിതകളും മറ്റനുബന്ധ കവിതകളും മറ്റു വിഷയങ്ങളിലെ ആക്ടിവിറ്റികളും ഒക്കെയായി ടാബ് ക്ലാസ്സിൽ നന്നായി ഉപയോഗിച്ചു. കുഞ്ഞുമക്കളല്ലേ, അവർക്ക് നന്നായി രസിച്ചു. ഏറെ രസകരമായ മറ്റൊരു കാര്യം, 3-ാം ക്ലാസ്സുകാർക്കായി പാഠപുസ്തകത്തിലെ ഒരു കഥയുമായി ബന്ധപ്പെട്ട് മിടുമിടുമിടുക്കൻ മുയലച്ചൻ എന്ന ചലച്ചിത്ര ഗാനം അവരെ കേൾപ്പിച്ചു. പല പ്രാവശ്യം കേട്ടവർ പാട്ട് പഠിച്ചു. 4 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഓരോ ഗ്രൂപ്പും മത്സരിച്ച പാട്ട് പാടി. ഓരോ ഗ്രൂപ്പും പാടിയത് എന്റെ ടാബ്ലറ്റിൽ ഞാൻ റെക്കോർഡ് ചെയ്തു. അതവരെ കേൾപ്പിച്ചു. ഏറ്റവും നന്നായി ചൊല്ലിയ ഗ്രൂപ്പിനെ അവർ തന്നെ കണ്ടെത്തി. അവർ പാടുന്നത് അവർക്കിങ്ങനെ കേൾക്കാൻ കഴിഞ്ഞത് അവരുടെ ആദ്യത്തെ അനുഭവമായിരുന്നു. ഓരോരുത്തരുടെയും ആഹ്ലാദം, അവരുടെ വിടർന്ന കണ്ണുകളിൽ കണ്ട സന്തോഷം ഞാൻ ഇന്നും ഓർക്കുന്നു. ഇപ്പോൾ അന്നത്തെ കുഞ്ഞു മിടുക്കികൾ ഡിഗ്രി ലെവൽ പഠനം കഴിഞ്ഞിട്ടുണ്ടാകും. AI സാങ്കേതിക വിദ്യയുടെ ഇന്നത്തെ നാളുകളിൽ മെറ്റ, ജെമിനി ഇവയൊക്കെ നന്നായി കൈകാര്യം ചെയ്യുന്നവരായി അവരൊക്കെ മാറിയിട്ടുണ്ടാകും. എല്ലാ മക്കളും ഉന്നത നിലവാരത്തിൽ എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ അവസരത്തിൽ അന്ന് എന്റെ ആ കുഞ്ഞുങ്ങൾ പാടിയ മിടുമിടുമിടുക്കൻ മുയലച്ചൻ എന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് ഐവർഗാലയിലുള്ള ശ്രീദേവി ആവശ്യപ്പെട്ടിരിക്കുന്നത്. പിന്നെന്താ, കുഞ്ഞുകുട്ടികൾ ആഹ്ലാദത്തോടെ കേട്ട ഗാനമല്ലേ, ഗാനം കേൾപ്പിക്കാം. രാജാധിരാജ എന്ന ചിത്രത്തിന് വേണ്ടി ഹരിനാരായണൻ എഴുതി, ബേണി ഇഗ്നേഷ്യസ് സംഗീതം നൽകി, മധുബാലകൃഷ്ണൻ, റിമി ടോമി, നന്ദ ജയദേവൻ എന്നിവർ പാടിയ മനോഹരമായ ഗാനം.

കോട്ടയം ജില്ലയിലെ എരുമേലി എന്ന സ്ഥലത്തിനടുത്തുള്ള ചേനപ്പാടിയിൽ നിന്നും ഗോപാലകൃഷ്ണൻ നായർ അയച്ച കത്താണ് ഓർമ്മച്ചപ്പിൽ ഇനി. ഒരു കത്തെഴുതിയിട്ട് 6 വർഷം കഴിഞ്ഞു. ഈ കത്ത് എഴുതാനിരുന്നപ്പോൾ പുറത്ത് നല്ല മഴ. അപ്പോൾ ഓർമ്മകൾ വർഷത്തിനപ്പുറത്തേക്ക് അങ്ങനെ പോയി. 1974 ഞാനും 2 കൂട്ടുകാരും കൂടി 6 കിലോമീറ്റർ അകലെ കാഞ്ഞിരപ്പള്ളിയിലുള്ള ബേബി തിയേറ്ററിൽ ഒരു പടം കാണാൻ പോയി. ആ അനുഭവമാണ് പങ്കുവയ്ക്കുന്നത്. പടത്തിന്റെ പേര് പൂന്തേനരുവി. പ്രേംനസീറും നന്ദിതാ ബോസുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഇവരുടെ പാട്ടുരംഗം നല്ല മഴയത്താണ് സിനിമയിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. നല്ല ഒരു സിനിമയായിരുന്നു. സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോൾ സമയം 9:30. നല്ല മഴ. കയ്യിൽ ഒരു കുട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നൊന്നും ബസ് സൗകര്യമില്ല. പതുക്കെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി. മുഴുവൻ നനഞ്ഞു എന്ന് പറയേണ്ടതില്ലല്ലോ. വീടിന് 1 കിലോമീറ്റർ അടുത്ത് മണിമലയാർ ഒഴുകുന്നു. കടത്തുവള്ളം കടക്കണം. സമയം 12 മണി. ഞങ്ങൾ കടത്തുകാരനെ വിളിച്ചു മടുത്തു. ഒടുവിൽ രണ്ടും കൽപ്പിച്ച് 6 നീന്തി കടക്കാൻ തീരുമാനിച്ചു. സാമാന്യം നല്ലതുപോലെ എല്ലാവരും നീന്തും. ധൈര്യം സംഭരിച്ച് ഞങ്ങൾ നീന്തി. ഒരു തരത്തിൽ കരപറ്റി. വീട്ടിൽ വന്നപ്പോൾ 1 മണി. അന്ന് ആ പടത്തിൽ കേട്ട ഒരു ഗാനം ഓർമ്മച്ചപ്പിൽ കൂടി കേൾപ്പിച്ചു തരുമോ? ഗാനം കുളിരോട് കുളിരടി. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കുമായി ഈ ഗാനം സമർപ്പിക്കുന്നു. ആകാശവാണിയിലുള്ള എല്ലാ കൂട്ടുകാരെയും അന്വേഷണം അറിയിക്കുന്നു. സ്നേഹത്തോടെ, ഗോപാലകൃഷ്ണൻ നായർ, ചേനപ്പാടി. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. ഏതായാലും പാതിരാത്രി 12 മണിക്ക് നിറഞ്ഞൊഴുകുന്ന

മണിമലയാർ നീന്തി കയറിയ ഗോപാലകൃഷ്ണൻ നായരും കൂട്ടുകാരും അല്പം സാഹസികതയാണ് കാണിച്ചതെന്ന് തോന്നുന്നു. ചെറുപ്പത്തിൻ്റെ സാഹസികതയല്ലേ. ഏതായാലും അന്ന് കേട്ട ആ ഗാനം നമുക്കൊരിക്കൽ കൂട്ടി കേൾക്കാം. കുളിരോട് കുളിരടി. പൂന്തേനരുവി എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി, എം കെ അർജുനൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം ഓർമ്മച്ചിപ്പ് തുടർന്ന് കേൾക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണവില പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിലെ ഇന്നത്തെ സ്വർണവില ഗ്രാമിന് 13,230 രൂപയും പവന് 105,840 രൂപയും എന്ന നിരക്കിൽ മാറ്റമില്ലാതെ തുടരുന്നു. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30 കേൾക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണവില
2: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ഓർമ്മച്ചിപ്പ് തുടരുന്നു.
4: ഓർമ്മച്ചിപ്പിൽ അടുത്ത ഓർമ്മകൾ പങ്കുവയ്ക്കാം. ശാസ്തമംഗലത്ത് നിന്ന് ജോയി ചിറയൻകീഴ് എഴുതുന്നു. പൂവച്ചൽ ഖാദർ സാറുമായി എന്റെ സ്നേഹബന്ധം ആരംഭിക്കുന്നത് 1980 പ്രശസ്ത നാടകകൃത്തും നോവലിസ്റ്റുമായ ചിറയൻകീഴ് സലാം രചിച്ച് അസീസ് KPAC സംവിധാനം ചെയ്ത ഉഷ്ണനദി എന്ന പ്രൊഫഷണൽ നാടകത്തിന്റെ റിഹേഴ്സൽ ക്യാമ്പ് ചിറയൻകീഴ് പുളിമൂട്ടിൽ നടക്കുന്ന സമയം. അതിലെ രണ്ട് പാട്ടുകളും എഴുതിയത് പൂവച്ചൽ ഖാദറാണ്. സംഗീതം നൽകിയത് MG രാധാകൃഷ്ണനും. ക്യാമ്പിലെ ഒഴിഞ്ഞ മുറിയിലായിരുന്നു ഖാദർ സാറും MG

രാധാകൃഷ്ണൻ സാറും കൂടി സംഗീതമൊരുക്കുന്നത്. ആ രംഗം കാണുവാനും എനിക്ക് കഴിഞ്ഞു. എന്റെ നാടകകലാ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത സുവർണ നിമിഷങ്ങൾ തന്നെയായിരുന്നു അത്. ആ നാടകം ഉഷ്ണനദി, ഞാൻ ആദ്യമായി ഒരു പ്രൊഫഷണൽ നടനാകുന്നത് അവിടെയാണ്. പിൽക്കാലത്ത് ചിറയൻകീഴ് വെച്ച് തന്നെ കായലം കയറും എന്ന ചിത്രത്തിലെ രണ്ടു പാട്ടുകൾ, ചിത്തിരത്തോണിയിൽ അക്കരെ പോകാം, ശരറാന്തൽ തിരിതാഴും, ഈ രണ്ട് ഗാനങ്ങളും എഴുതിയത് പൂവച്ചൽ ഖാദറാണ്. അദ്ദേഹം ഒരുക്കിയ മനോഹരമായ ബിംബങ്ങളും കൽപ്പനകളും ലോകമെമ്പാടുമുള്ള മലയാളി സംഗീത പ്രേമികളുടെ മനസ്സിൽ തത്തിക്കളിക്കുന്നുണ്ട്. പൂവച്ചൽ ഖാദർ സാറിനോടുള്ള സ്നേഹവും ആദരവും പരിഗണിച്ച് എനിക്ക് കായലം കയറുമെന്ന ചിത്രത്തിലെ ചിത്തിരത്തോണിയിൽ അക്കരെ പോകാം എന്ന ഗാനം ഓർമ്മിച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ, അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുന്നിൽ പ്രണാമമർപ്പിക്കുന്നു എന്നും ജോയി ചിറയൻകീഴ് കത്തിൽ എഴുതിയിരിക്കുന്നു. ഗാനം കേൾക്കാം. പൂവച്ചൽ ഖാദർ എഴുതി, കെ വി മഹാദേവൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം, ചിത്രം കായലും കയറും.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA
1: 4 വർഷത്തിൽ BCA 1 വർഷം കൂടി പഠിച്ചാൽ MCA അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: പിട്ടാപ്പുലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാ ഗാർഡിന്റെ വാട്ടർ പ്യൂരിഫയറിന് മെഗാ ഓഫറുകളുണ്ട്.
3: മഴക്കാലം കൂടിയല്ലേ, ഉപയോഗിക്കുന്ന വെള്ളം പ്യൂർ അല്ലെങ്കിൽ പണി കിട്ടും, നമുക്ക് വാങ്ങാം.
2: ആറോ യു

0: UV, UF, ആൽക്കലൈൻ ടെക്നോളജി മോഡലുകൾ തുടങ്ങി ലേറ്റസ്റ്റ് സ്ലിം ഗ്ലാസ് ഡിസൈനർ മോഡലുകൾ വരെയുണ്ട്. 1800 രൂപ വരെ ക്യാഷ് ബാക്ക് ഫ്രീ ഗ്ലാസ് കെറ്റിൽ. EMI ആണെങ്കിൽ 900 രൂപ മുതൽ.
1: പിട്ടപ്പിള്ളിൽ ഏജൻസീസ്.
2: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
3: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
4: ഇൻറോയൽ അപ്ടോ, കണ്ടമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
3: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
5: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
6: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
5: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി. കണ്ടീഷൻസ് അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
7: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
8: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
9: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
10: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
11: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
12: ഓർമ്മച്ചപ്പ് തുടരുന്നു.
13: ആറന്മുള കിടങ്ങന്നൂർ നിന്നും മോനി അയച്ച കത്താണ് ഓർമ്മച്ചപ്പിൽ ഇനി കത്ത് വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പേ, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഒരവധിക്ക് അമ്മാച്ചൻ്റെ മക്കൾ അവധിക്ക് വീട്ടിൽ വന്ന സമയം ഞങ്ങൾ പറഞ്ഞു, ഒരു നല്ല സിനിമ വന്നിട്ടുണ്ട്, കാണാൻ പോകണം. അവർ സമ്മതിച്ചു. അവൾ വിശ്വസ്തയായിരുന്നു എന്നാണ് സിനിമയുടെ പേര്. ഞങ്ങളെല്ലാവരും കൂടി സിനിമ കാണാൻ പോയി. സെക്കൻഡ് ഷോയ്ക്ക് പടം കഴിഞ്ഞപ്പോൾ 12 മണി, വെള്ളിയാഴ്ച ദിവസം. ഞങ്ങളുടെ കയ്യിൽ ടോർച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വഴിവിളക്കിൻ്റെ വെട്ടത്ത് നടന്നാണ് വീട്ടിലേക്ക് മടങ്ങിയത്. ഒരാൾ ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്നു, ആശ്വാസം. അങ്ങനെ നടക്കുമ്പോൾ ആ മനുഷ്യനെ കാണാനേയില്ല, എവിടെ പോയി? കുറേ നടന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ പുറകിലൊരാൾ. പിന്നെയും ഞങ്ങൾക്ക് ആശ്വാസം തോന്നി. അങ്ങനെ നടന്നു പോയപ്പോൾ ആ മനുഷ്യനെയും കാണാനില്ല. ഞങ്ങൾക്ക് ആകെ പേടി കൂടി. ഞങ്ങൾ വേഗത്തിൽ നടന്ന് വീട്ടിൽ കയറി. അപ്പോൾ അമ്മാച്ചൻ പറഞ്ഞു, അവിടെ മാവിൽ ഒരാൾ കെട്ടിത്തൂങ്ങി മരിച്ചതാണെന്ന്. അന്ന് രാത്രി ആകെ പേടിച്ചാണ് ഞങ്ങൾ കിടന്നുറങ്ങിയത്. പിന്നെ ഞങ്ങൾ ഇതുവരെ സെക്കൻഡ് ഷോയ്ക്ക് പോയിട്ടില്ല. പക്ഷേ ഞങ്ങൾ പേടിച്ചത് വെറുതെയായിരുന്നു, അതൊരു കഥയായിരുന്നു എന്നുള്ളത് പിന്നീട് മനസ്സിലായി. ഈ അവസരത്തിൽ അവൾ വിശ്വസ്തയായിരുന്നു എന്ന ചിത്രത്തിലെ തിരയും തീരവും ചുംബിച്ചുറങ്ങി എന്ന ഗാനം ഓർമ്മിച്ചപ്പിലൂടെ കേൾപ്പിച്ചു തരുമോ എന്നാണ് കിടങ്ങന്നൂറുള്ള മോനി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവൾ വിശ്വസ്തയായിരുന്നു എന്ന ചിത്രത്തിന് വേണ്ടി കാനം EJ എഴുതി, MK അർജുനൻ സംഗീതം നൽകി, വാണി ജയറാം പാടിയ ഗാനം.

കോട്ടയത്ത് നിന്ന് തങ്കച്ചൻ അയച്ചിരിക്കുന്ന കത്താണ് ഓർമ്മച്ചിപ്പിൽ ഇനി. 1985 ഡിസംബർ 2, എൻ്റെ ഭാര്യയെ ഡെലിവറിക്കായി പത്തനാപുരം സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അവരുടെ വീട്ടിൽ നിന്നുമാണ് അവരെ ആശുപത്രിയിൽ കൊണ്ടുപോയത്. ഞാൻ ഒരു അത്യാവശ്യ കാര്യത്തിനായി ജോലി ചെയ്യുന്ന സ്കൂളിൽ പോയിരുന്നു. ഞാൻ 2 മണിയോടെ സ്കൂളിൽ നിന്നും തിരിച്ച് പത്തനാപുരം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ആശുപത്രിയിലേക്ക് നടന്നു പോകുമ്പോൾ പത്തനാപുരത്തുള്ള സീമ തിയേറ്ററിൽ നിന്നും ഒരു ഗാനം മുഴങ്ങുന്നത് കേട്ടു. ആ ഗാനം ഇതാണ്: ഓർമദൻ വാസന്ത നന്ദനത്തോപ്പിൽ ഒരു പുഷ്പം മാത്രം. ഇന്ന് എൻ്റെ മകൾക്ക് 42 വയസ്സായി. അവൾ USA വർക്ക് ചെയ്യുന്നു. ആ ഗാനം ഇപ്പോഴും എൻ്റെ മനസ്സിൽ തട്ടി ഉണരുകയാണ്. എനിക്ക് വയസ്സ് 70 ആയി. ഈ ഗാനം ഓർമ്മിച്ചപ്പിലൂടെ ഒരിക്കൽ കൂടി കേൾപ്പിക്കുമോ? വിശ്വസ്തതയുടെ തങ്കച്ചൻ, കോട്ടയം. ഗാനം കേൾക്കാം. 1988 പുറത്തിറങ്ങിയ ഡെയ്സി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ രചന P. ഭാസ്കരൻ, സംഗീതം ശ്യാം.

0: ஒரு புஷ்பம் மாத்திரம்.
1: ஓடி நடந்ന വഴികളിലേക്ക് കണ്ണും നട്ട് ജീവിത സായാഹ്നത്തിന്റെ പടിവാതിലിൽ കാത്തിരിക്കുന്ന എത്രയോ പേരുണ്ട്. നാട്ടിടവഴികളിലെ തണലും സ്നേഹത്തിന്റെ അലകൾ മാത്രം നമ്മിലേക്ക് പടർത്തിയ കുഞ്ഞരുവിയും തോളിൽ കൈയിട്ട് നടന്ന ചങ്ങാതിയും നാവിലേക്ക് രുചിക്കൂട്ടിറ്റിച്ച നാട്ടുരുചികളും അതിന്റെ മണവും രോഗക്കിടക്കയിലെ ചുക്കുകാപ്പിയും പൊടിയരിക്കഞ്ഞിയും ഒക്കെ ഈ കയറിപ്പോയ പടവുകളിൽ എവിടെയൊക്കെയോ നാം മറന്നുവെച്ചു. ആണോ? മറന്നുപോയതാണോ അതോ മറവിയിലേക്ക് ആണ്ടുപോയതാണോ?

0: ഇന്നത്തെ ഓർമ്മച്ചപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മച്ചപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ: 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം: ormachappa@gmail.com. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവം, NJ ജോഷിലാൽ.
1: ഓർമ്മച്ചപ്പ്. വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. നിർവഹണ സഹായം: പുഞ്ചിരി രാജേന്ദ്രൻ. അവതരണം നിർവഹണം: NJ ജോഷിലാൽ.
2: എൺപത്തിരണ്ട് വർഷത്തിന്റെ സ്വർണ്ണത്തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
3: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
2: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
4: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
5: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
4: ഇൻറോയൽ അപ്ടോൺ, കള്ളമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
2: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
6: ഒരു ഗാനം കേൾക്കാം. പരീക്ഷ എന്ന ചിത്രത്തിന് വേണ്ടി P ഭാസ്കരൻ വരികൾ എഴുതി, MS ബാബുരാജ് സംഗീതം നൽകി, S ജാനകി പാടിയത്.

0: ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 11 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷന്റെ 405 കോടി രൂപയുടെ വിവിധ ജനക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് നിർവഹിക്കും. ഗാന്ധിനഗർ ലോക്സഭാ മണ്ഡലത്തിൽ വനവൽക്കരണ യജ്ഞത്തിനും അദ്ദേഹം തുടക്കം കുറിക്കും. പാർലമെന്റ് വർഷകാല സമ്മേളനം ഈ മാസം 20-ന് ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ശബരിമലയിലെ എല്ലാ വിഷയങ്ങളിലും കോടതിയുടെ അമിത ഇടപെടൽ ഉണ്ടെന്ന് മന്ത്രി കെ മുരളീധരൻ. ഇത്തരം ഇടപെടൽ വേണോയെന്ന് കോടതി ചിന്തിക്കണമെന്നും ഗവൺമെന്റിന് പോലും ശബരിമലയിൽ പരിമിതമായ റോളാണെന്നും അദ്ദേഹം പറഞ്ഞു. മഹാരാഷ്ട്ര പൂനെയിലെ മോഷി മാലിന്യ ഡിപ്പോ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 9 ഉയർന്നു. 4 രക്ഷാപ്രവർത്തനത്തിനിടെ 7 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. വെനിസ്വേലയിലെ ഇരട്ട ഭൂകമ്പത്തിൽ മരിച്ചവർ 4,300 16,740 പേർക്കാണ് പരിക്കേറ്റതെന്ന് ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് പറഞ്ഞു. കോഴിക്കോട് വെസ്റ്റ് ഹിൽസ് ശ്മശാനത്തിലെ പുക കാരണം പ്രദേശവാസികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്ന് BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു. വെസ്റ്റ് ഹിൽ ശ്മശാനത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ട് BJP വെസ്റ്റ് ഹിൽ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശബരിമല നിലയ്ക്കൽ പെട്രോൾ പമ്പിൽ പുലിയെ കണ്ടെത്തി. CCTVയിലാണ് പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന സെമിയിൽ. സ്വിറ്റ്സർലാൻഡിനെ 1-3 തോൽപ്പിച്ചാണ് സെമി പ്രവേശം. ആകാശവാണി അനന്തപുരി FM 101.9 പ്രധാന വാർത്തകൾ വീണ്ടും ഉച്ചയ്ക്ക് 12 മണിക്ക് കേൾക്കാം.

എല്ലാവർക്കും ബാലലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു കൂട്ടം പരിപാടികളുമായി നമ്മളോടൊപ്പമുള്ളത് തിരുവനന്തപുരം നന്ദിയോട് SKVHSSലെ കൂട്ടുകാരാണ്. ഇന്ന് ആദ്യം ഒരു ഉറുദു സംഘഗാനമായാലോ. പാടുന്നവർ കൃഷ്ണാഞ്ജലി, നയന, ഹരിനന്ദ, അഭിരാമി, കീർത്തന, സാന്ദ്ര, അലോണ എന്നിവരാണ്.

0: ഇനി ഒരു മോണോ ആക്ടുമായി എത്തുന്നു അസ്ന എസ് അനസ്.
1: ഇവിടെ വന്നേ, നിന്റെ റിസൾട്ട് അറിഞ്ഞോ? ഏ, എന്താ ഫുൾ എ പ്ലസോ? അമ്മമ്മോ, ഒന്നിങ്ങി വാടി, നിന്റെ റിസൾട്ട് എന്തായി? എനിക്ക് ഫുൾ എ പ്ലസ് ആടി, നിന്റെ റിസൾട്ട് നോക്കിയോ, എത്ര എ പ്ലസ് ഉണ്ട്? ഏ, ഇല്ല ഞാൻ നോക്കിയില്ല, നോക്കാൻ പോവാ. അപ്പോ ഇങ്ങി വന്നേ, നിന്റെ റിസൾട്ട് എന്തായി? എനിക്ക് ഫുൾ എ പ്ലസ് ആടി, ഞങ്ങൾ നാളെ ടൂറിന് പോവാ. എന്റെ ദൈവമേ, എല്ലാവർക്കും ഫുൾ എ പ്ലസ് ആ. അയ്യോ, ഇതെങ്ങാനും അമ്മ അറിഞ്ഞാൽ. നിനക്കാങ്ങാനെ ഫുൾ എ പ്ലസ് കിട്ടിയില്ലെങ്കിൽ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവടെ മുന്നിൽ എന്റെ സ്റ്റാറ്റസ് എന്താകും? നിനക്കാങ്ങാനെ ഈ വട്ടം മാർക്ക് കുറഞ്ഞാൽ, അയ്യോ, അച്ചറിഞ്ഞ എന്നെ കൊല്ലും. നിങ്ങൾക്കറിയോ, കഴിഞ്ഞതിന് മാർക്ക് കുറഞ്ഞു പറഞ്ഞ് ദേ എന്റെ ഈ കാലില ചട്ടുക വെച്ച് പൊള്ളിച്ചേ. 3 ദിവസ ഞാൻ പേടിച്ച് പനി പിടിച്ച് കിടന്നേ. ഡി, ഇവിടെ വരാൻ, ചി, ഇവിടെ വരാൻ. നിനക്ക് മോഡൽ എക്സാമിന് ഇതാണ് മാർക്കെങ്കിൽ പിന്നെ നിനക്ക് എങ്ങനെ ഫുൾ എ പ്ലസ് കിട്ടും? നീ അന്ന് ഈ ലോഹത്തിന്റെ ചൂടൊന്നറിയെനിക്ക് പാട്ടിനും മോണാക്റ്റിനും ഫസ്റ്റ് അല്ലേ അച്ഛാ. ചി, നിർത്തടി, അവളുടെ ഒരു പാട്ടും മോണാക്റ്റും ഫുൾ എ പ്ലസ്. അതിൽ കുറഞ്ഞു മേടിച്ച് നീ വീടിന്റെ പടി കടക്കരുത് കേട്ടോടി. ആ മോളെ, നിന്റെ റിസൾട്ട് എന്തായി? ആ, അതൊക്കെ പോട്ടെ. മോളുടെ കഴിഞ്ഞ കലോത്സവത്തിലെ മോണാക്ട് ഉണ്ടല്ലോ, വാ, എക്സലന്റ്, അതൊന്ന് കാണിച്ചേ. എന്താ ടീച്ചറെ, മോണാക്ട് അല്ലേ? ഇപ്പൊ കാണിക്കാം. ഞാൻ രാവണൻ, ലങ്കാധിപൻ, സർവസംഹാര ശക്തിയും കൈമുതലായവൻ. അല്ലയോ ലങ്കാധിപ, ഇത്രയും വിവേകവും ബുദ്ധിയുമുള്ള അങ്ങ് എന്തിനാണ് മറ്റൊരാളുടെ പത്നിയെ ഈ ഉദ്യാനത്തിൽ തടവിലിട്ടിരിക്കുന്നത്? ഓഹോയ്, ഞാൻ ലങ്കാലക്ഷ്മി, ഗംഗയുടെ കാവൽക്കാരി. ആരാണ് നീ? എന്തിനു വന്നു?

0: എന്റെ ചോക്ലേറ്റ് ഷാപ്പിടെ എല്ലാമേ ശരിയാകും. ആ കാശൊക്കെ പിന്നെ തന്നാ മതി.
1: എനിക്ക് എനിക്ക് അച്ഛനും വേണ്ട, അമ്മയും വേണ്ട. നിങ്ങൾക്കറിയോ, എനിക്കും ഉണ്ടായിരുന്നു ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും. അത് തകർത്തത് നിങ്ങളാണ്, ഈ സമൂഹമാണ്. എല്ലാം എല്ലാം തീരാൻ പോവാ. ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കത് തെറ്റി. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. തോൽവിയുടെ പേര് പറഞ്ഞ് കുട്ടികളെ നിങ്ങൾ ഒറ്റപ്പെടുത്തുമ്പോൾ ഒന്നോർക്കുക, അവർ ചിലപ്പോൾ ചെന്നെത്തുന്നത് ലഹരി മാഫിയുടെ കൈകളിലേക്കോ അതല്ലെങ്കിൽ മരണത്തിലേക്കോ ആയിരിക്കും. അങ്ങനെയുള്ളവരുടെ തോളിൽ തട്ടി രണ്ടേ രണ്ട് വാക്ക് പോട്ടെ, സാരമില്ല. ഈ ലോകം അക്കാദമിക വിജയങ്ങൾക്ക് മാത്രമുള്ളതല്ല, വിവിധ കഴിവുകളെ അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള മനസ്സ് നമുക്കോരോരുത്തർക്കും ഉണ്ടാകട്ടെ. അതെ, നമുക്കോരോരുത്തർക്കും ഉണ്ടാകട്ടെ.
2: ഇനി അമൃത എയ്സ് അവതരിപ്പിക്കുന്ന ലളിതഗാനം കേൾക്കാം.
3: ആവണിപ്പൗർണമി മുഖം നോക്കുവാനെത്തും.

0: ജലം വളരെ അമൂല്യമാണ്. ജലം സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഒരു സംസ്കൃത പ്രഭാഷണവുമായി ഇനി എത്തുന്നു സന എസ് അംഡീൻ.
1: സലിലം സലിലം സർവത്ര കണോവിപാദം നാസ്തി കില ഇതി അവസ്ഥ അതീവ ദുഃഖകരം ഖലു. സ്നാനായ പാനായ സസ്യ സേചനായ ജലം ആവശ്യകം ഖലു. സുഖദം ശീതളം സമീക്ഷിതം ഊർജദായകം അമൃതം സമാനം ച ജീവന പ്രവഹത്യഹം നദ്യഹ മാലിന്യം കൃത്വ മനുജാഹ ആശ്രയ പൂർണസ്യ ചേതന ഏവ കുർവന്തി. അതിവിദൂരെ ഏവ അസ്മാകം ദൃഷ്ടും ശക്യതേ യത് അല്പമാത്ര പാനജലായ അന്വേഷാം കുരുദാഹ യാവിദാനാം ഇതി കേരളീയാനാം ദയനീയം അവസ്ഥ. ദശകൂപ സമാവാഭി ദശവാഭി സമാഹൃദാ ദശഹൃദ സമോപുത്രോ ദശപുത്ര സമോദ്രുമഃ ഇതി വൃക്ഷാർവേദാഭി ജലസ്യ ജലസ്രോതസാഞ്ച പ്രാധാന്യം മാഹാത്മ്യം ച ഉദ്ഘോഷേതി. ഇതോപി വ്യവസ്ഥിതേ അഗ്രിമേ കാനീചന വർഷാഭ്യാന്തര ഏവ പാനീയ ജലസ്യ കൃതേ യുദ്ധ ഭവിഷ്യതി ഇത്യതേ ന സംശയഃ. ഏതത്വഹ അവസ്ഥായഹ പരിഹാരം അപി അസ്മാകമേവ കരണീയമസ്തി. പാനീയ ജലദാനം പുണ്യോത്കർഷിത കർമ്മ ഇത് ചിന്തയന്തഃ. പശ്യതാ പ്രകൃതേഹ വരദാനലബ്ധസ്യ സർവേഷാം ജീവജാലാനാം അധികാരപൂർണസ്യ ജലസ്യ അവസ്ഥ ഗ്രാമേഷു നഗരേഷു രാജേഷു ചമിതഃ. ജലവിഭവ വിനിമയേ ഐക്യരൂപം ആവശ്യകം. ദവിതവ്യയം ദേശസ്യ മാനവകുലസ്യ ച ഉന്നമനായ സർവാസു മേഖലസ്വാഭി ജലസ്യ പ്രാധാന്യം തദാ വിനാ വിസ്മരേസ്മ. പ്രവാഹഃ ജലോവിപ്ലവഃ അന്തരീക്ഷസ്ഥിരതേ വ്യതിയാനഃ ആഗോളതാപനം ഇത്യാദയ അപി ഭീകര ദുരന്തഃ ജീവലോകാൻ നാശിഷ്യന്തി. തദാ പൂർവം അസ്മാകം ജീവലോകസ്യ സുസ്ഥിതേ ജലസ്യ മിതോപയോഗം ച കൃത്വ ലോക സഹോദരസ്യ സഹകരണസ്യ ച മാർഗാണി അവലംബ്യ മാനവകുലസ്യ പുരോഗനാദ്ഭൂതം പ്രാപ്യ ഏകീഭൂയ ഗച്ഛാമ. ജലസ്രോതസ്സാണ പരിസ്ഥിതിയാണ ച സംരക്ഷ്യ മാനസ സ്നേഹ സാഹോദര്യ സഹകരണ ചാത്രാൻ പ്രാപ്നുവന്തി.
0: പുസ്തകങ്ങൾ നമ്മുടെ ഏറ്റവും നല്ല കൂട്ടുകാരാണ്. നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ലോകം മുഴുവൻ ചുറ്റിക്കാണാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സാധിക്കും. വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു നന്ദന എസ് സുഭാഷ്.
2: ഒരു പുസ്തകം തുറക്കുമ്പോൾ ഒരു ലോകം തുറക്കപ്പെടുന്നു എന്ന പ്രസിദ്ധമായ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വായന എന്നത് കേവലം അക്ഷരങ്ങളെ കണ്ണോടിച്ചു പോകൽ മാത്രമല്ല, അത് അറിവിന്റെ അക്ഷരഖനിയാണ്, ചിന്തയുടെ ചിറകാണ്, വ്യക്തിത്വ രൂപീകരണത്തിന്റെ അടിത്തറയാണ്. ഒരു നല്ല പുസ്തകം മനുഷ്യന്റെ മനസ്സിനെ മാറ്റിമറിക്കുകയും കാഴ്ചപ്പാടുകളെ വിശാലമാക്കുകയും ജീവിതത്തിന് ഒരു പുതിയ ദിശാബോധം നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വായനയെ അല്ലെങ്കിൽ പുസ്തകത്തെ നാം നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്ത് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. എന്നാൽ ഇന്ന് വായനാശീലം വളരെയധികം കുറഞ്ഞു വരികയാണ്. വായന ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുമുണ്ട്. സോഷ്യൽ മീഡിയകളുടെ ആകർഷണവും ചെറിയ ചെറിയ വീഡിയോസുകളുടെ സ്വാധീനവുമൊക്കെ കുട്ടികളുടെയും യുവതലമുറകളുടെയും വായനയെ കവർന്നെടുത്തിരിക്കുന്നു. ഒരു പുസ്തകത്തെ അല്ലെങ്കിൽ വായനയെ നാം നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തായിട്ട് കാണാത്ത ഒരു സമൂഹത്തിന് അറിവിന്റെയോ സംസ്കാരത്തിന്റെയോ പുരോഗതി കൈവരിക്കുക എന്നത് പ്രയാസമേറിയ കാര്യമാണ്. അതുകൊണ്ട് പുസ്തകത്തെ നാം നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തായി കാണാൻ ശ്രമിക്കണം. അതിനായി വായനയ്ക്കായി ദിവസവും അരമണിക്കൂറെങ്കിലും നാം മാറ്റിവെക്കണം. ലൈബ്രറികളെ സജീവമാക്കണം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യ എത്ര വളർന്നാലും വായനയുടെ സ്ഥാനം അതേപടി നിലനിൽക്കുന്ന ഒന്ന് തന്നെയാണ്. കാരണം വായന മനുഷ്യന്റെ മനസ്സിനെ മാറ്റിമറിക്കുകയും സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കുകയും അതുപോലെ ഭാവിയെ തീരുമാനിക്കാനുമുള്ള ശക്തിയുണ്ട്. മാർക്കസ് ജൂലിയർ സീസർ എന്ന മഹാനായ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? അദ്ദേഹം വായനയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഒരു മുറിയിൽ പുസ്തകങ്ങളില്ല എങ്കിൽ ആ മുറി ആത്മാവില്ലാത്ത ശരീരത്തെ പോലെയാണ്. ഏകദേശം അതേ അവസ്ഥയല്ലേ ഇന്ന് വായനയ്ക്കും? ആ വായനയെ ഊർജ്ജസ്വലമായ ഒരു ശരീരമാക്കി തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക്

0: വായനയെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാം. ലോക പ്രശസ്ത എഴുത്തുകാരനായ ഫ്രാൻസിസ് ബേക്കൽ പറഞ്ഞിട്ടുണ്ട്, റീഡിംഗ് മേക്ക് എ ഫുൾ മാൻ, അതായത് വായന മനുഷ്യനെ സമ്പൂർണനാക്കുന്നു. അതെ, നമുക്ക് വായനയിലൂടെ ഒരു സമ്പൂർണ്ണ മനുഷ്യനാകാം.
1: ഇനി ഒരു അറബിക് ഗാനം കേട്ടാലോ? പാടുന്നത് ദിൽന മിശ്രിയാണ്.

0: ബാലലോകത്തിൽ അവസാനമായി അഹിംസയിലൂടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ഗാന്ധിജിയെക്കുറിച്ച് സംസാരിക്കുന്നു ജ്വാല ഖയാൽ.
1: ഈ ഭൂമുഖത്ത് ഇങ്ങനെയൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് വരും തലമുറ വിശ്വസിക്കില്ല എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞത്. ആ വെളിച്ചം പൊലിഞ്ഞുപോയി, ഇനി രാജ്യത്ത് ഇരുട്ടു മാത്രമെന്നാണ് ഗാന്ധിജി വെടിയേറ്റു മരിച്ച ദിവസം ജവഹർലാൽ നെഹ്റു പറഞ്ഞത്. 1893 മോഹൻദാസ് കരംചന്ദ് ഗാന്ധി രണ്ടാമതും ദക്ഷിണാഫ്രിക്കയിലെത്തിയത്. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനം അദ്ദേഹത്തിന്റെ മനസ്സിനെ പുതിയൊരു രീതിയിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. വെള്ളക്കാർ മറ്റെല്ലാ ആളുകളെയും അധമരായായിരുന്നു കണക്കാക്കിയിരുന്നത്. തീവണ്ടിയിൽ ഉയർന്ന കൂപ്പകളിൽ യാത്ര ചെയ്യാൻ ഇന്ത്യക്കാരെയോ കറുത്ത വർഗ്ഗക്കാരെയോ അവർ അനുവദിച്ചിരുന്നില്ല. പൊതു ടാപ്പുകളിൽ നിന്ന് അല്പം വെള്ളം കുടിച്ചാൽ പോലും അക്കൂട്ടർക്ക് കടുത്ത ശിക്ഷ നൽകപ്പെട്ടിരുന്നു. ഒരിക്കൽ വെള്ളക്കാർക്ക് മാത്രം സഞ്ചരിക്കാവുന്ന എ ക്ലാസ് കൂപ്പയിൽ യാത്ര ചെയ്തതിനെ തുടർന്ന് ഗാന്ധിജിയെ ക്രൂരമായി മർദ്ദിക്കുകയും വഴിയിൽ ഇറക്കി വിടുകയും ചെയ്തു. അതിനുശേഷം താഴ്ന്ന ക്ലാസിൽ യാത്ര തുടർന്ന അദ്ദേഹം ഒരു വെള്ളക്കാരന് സീറ്റ് നൽകിയില്ല എന്ന

0: എൽഗാർഡലി. ഈ സംഭവത്തിന് ശേഷമാണ് ഇത്തരം അനാചാരങ്ങൾക്കെതിരെ ഗാന്ധിജി പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ഗാന്ധിയിൽ നിന്നും ഗാന്ധിജിയിലേക്കുള്ള യാത്ര തുടങ്ങിയത് ഇവിടെ നിന്നാണ്. ഗാന്ധി എന്ന സാധാരണ മനുഷ്യനിൽ നിന്നും ഗാന്ധിജി എന്ന മഹത് വ്യക്തിയിലേക്കുള്ള ദൂരം വളരെ വലുതായിരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തുടങ്ങിയ യാത്ര ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം കൂടിയായി മാറി. ബീഹാറിലെ ചമ്പാരനിൽ നീലം കർഷകർക്കു വേണ്ടിയാണ് അദ്ദേഹം ആദ്യമായി സത്യാഗ്രഹം നടത്തിയതെന്ന് നമുക്കേവർക്കും അറിയാം. പിന്നീട് ഉപ്പു സത്യാഗ്രഹവും ക്വിറ്റ് ഇന്ത്യ സമരവും അടക്കം എത്ര സമരങ്ങൾ ഗാന്ധിജി നയിച്ചു. തോക്കിൻ കുഴലിലൂടെയും ചോരപ്പുഴകളിലൂടെയും മാത്രം വിപ്ലവങ്ങൾ നടന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അഹിംസ എന്ന ലളിതമെന്ന് തോന്നുന്ന എന്നാൽ ശക്തമായ ആയുധം കൊണ്ട് ഗാന്ധിജി ഒരു സാമ്രാജ്യത്വ ശക്തിയെ മുട്ടുകുത്തിച്ചത്. വെറുമൊരു രാഷ്ട്രീയ നേതാവ് എന്നതിനപ്പുറം തന്റെ ജീവിതം തന്നെ ഒരു സന്ദേശമാക്കി മാറ്റിയ യുഗപുരുഷനായിരുന്നു അദ്ദേഹം. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തിന്റെ ഓരോ ശ്വാസത്തിലും മഹാത്മാവിന്റെ ത്യാഗത്തിന്റെ ഓർമ്മകളുണ്ട്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വെടിയുണ്ടകളാൽ ഇല്ലാതായെങ്കിലും അദ്ദേഹം തെളിയിച്ച സത്യാന്വേഷണത്തിന്റെ വെളിച്ചം ഒരിക്കലും കെട്ടുപോകില്ല. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച മഹാത്മാവിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ പ്രണാമമർപ്പിക്കുന്നു.
1: ഇന്നത്തെ ബാലലോകം ഇവിടെ പൂർണ്ണമാകുന്നു. പരിപാടികളുമായി നമ്മളോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് തിരുവനന്തപുരം നന്ദിയോട് SKVHSSലെ കൂട്ടുകാരാണ്.

0: ബാലലോകം സമാപിക്കുന്നു.
1: ആകാശവാണി അനന്തപുരി FM 101.9. പഞ്ചാര മിഠായി, കുട്ടികൾക്ക് വേണ്ടിയുള്ള ചലച്ചിത്ര ഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഇന്നലെ അന്തരിച്ച ഗായിക എസ് ജാനകിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പഞ്ചാര മിഠായി നമുക്ക് സമർപ്പിക്കാം. മികച്ച ഭാവഗായികയായി ചലച്ചിത്ര സംഗീത ലോകത്ത് തിളങ്ങി നിൽക്കുമ്പോൾ ഇടയ്ക്കിടെ കുട്ടികൾക്ക് വേണ്ടി നിഷ്കളങ്കത തുളുമ്പുന്ന ഗാനങ്ങളും സാരോപദേശ ഗാനങ്ങളും പാടിത്തന്ന ഗായികയാണ് എസ് ജാനകി. ചില ഗാനങ്ങളിൽ കുഞ്ഞുങ്ങളുടെ ശബ്ദമായി മാറാനും അവർക്ക് സാധിച്ചു. ഇന്നത്തെ പഞ്ചാര മിഠായിയിൽ എസ് ജാനകി കുട്ടികൾക്ക് വേണ്ടി പാടിയ കുറേ ഗാനങ്ങൾ നമുക്ക് ആസ്വദിക്കാം. ആദ്യം ആവേശം എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ കുസൃതി ചോദ്യങ്ങൾ നിറഞ്ഞ ഒരു ഗാനമാണ്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം എ ടി ഉമ്മർ. എസ് ജാനകിയുടെ ആലാപനത്തിനൊപ്പം കെ പി ഉമ്മർ, ബേബി തങ്കം എന്നിവരുടെ ശബ്ദ സാന്നിധ്യവും.

0: one.
1: Bye.

0: ஃபிளெக்சிபிளாய யுவ தலைமுறைக்காய் இன்டெகிரேட்டட் எம்சிஏ.
1: 4 வருஷத்தில் பிசிஏ, 1 வருஷம் கூட படிச்சால் எம்சிஏ, அதுவும் 100% பிளேஸ்மெண்ட் கேரண்டியோட.
0: ராஜதானி இன்ஸ்டிடியூட் ஆஃப் என்ஜினியரிங் அண்ட் டெக்னாலஜி, திருவனந்தபுரம் அண்ட் பாலக்காடு.
2: പിട്ടാപ്പുലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാ ഗാർഡിന്റെ വാട്ടർ പ്യൂരിഫയറിന് മെഗാ ഓഫറുകളുണ്ട്.
3: മഴക്കാലം കൂടിയല്ലേ, ഉപയോഗിക്കുന്ന വെള്ളം പ്യൂർ അല്ലെങ്കിൽ പണി കിട്ടും, നമുക്ക് വാങ്ങാം.
2: ആറോ യുവി യുഎഫ് ആൽക്കലൈൻ ടെക്നോളജി മോഡലുകൾ തുടങ്ങി ലേറ്റസ്റ്റ് സ്ലിം ഗ്ലാസ് ഡിസൈനർ മോഡലുകൾ വരെയുണ്ട്. 1800 രൂപ വരെ ക്യാഷ് ബാക്ക്, ഫ്രീ ഗ്ലാസ് കെറ്റിൽ, ഇഎംഐ ആണെങ്കിൽ 900 രൂപ മുതൽ.
3: പിട്ടാപ്പുലിൽ ഏജൻസീസ്.
4: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
5: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
6: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: പഞ്ചാര മിഠായി തുടരുകയാണ്. ബിച്ചുതിരുമല എഴുതി ഇളയരാജ ഇണം പകർന്ന് എസ് ജാനകിയും എസ് പി ശൈലജയും പാടിയ ഗാനം. ചിത്രം മൈഡിയർ കുട്ടിച്ചാത്തൻ.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോൺ, കണ്ണമ്പുല, ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
3: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
1: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
4: എസ് ജാനകി പാടിയ ഓർമ്മയിൽ മധുരം പകരുന്ന ഒരു താരാട്ടുപാട്ടാണ് പഞ്ചാര മിഠായിയിൽ. ഇനി ബിച്ചു തിരുമലയുടെ ഗാനവരികൾ, ഇളയരാജയുടെ സംഗീതം, ചിത്രം പപ്പയുടെ സ്വന്തം അപ്പൂസ്.

0: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
1: പേടിക്കണ്ട സർ, എം ആർ ടി ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
0: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി എം ആർ ടി ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ സപ്ലൈ. സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: കുട്ടികൾക്ക് വേണ്ടിയുള്ള ചലച്ചിത്ര ഗാനങ്ങളുമായി പഞ്ചാര മിഠായി തുടരുകയാണ്. 1982 പുറത്തുവന്ന ബീഡി കുഞ്ഞമ്മ എന്ന ചിത്രത്തിൽ മാസ്റ്റർ മനോഹർ അവതരിപ്പിച്ച കഥാപാത്രത്തിനുവേണ്ടി അവന്റെ ശബ്ദത്തിൽ എസ് ജാനകി ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ആ ഗാനം നമുക്കിപ്പോൾ കേൾക്കാം. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം എ ടി ഉമ്മാർ.

അറിവില്ല തൊഴിൽ ചെയ്താൽ നഷ്ടം വരുമാർക്കും. അങ്ങനെയൊരു സാരോപദേശം ഗാനമാണ് അടുത്തത്. പാടിയത് എസ് ജാനകി, ഗാനരചന പി ഭാസ്കരൻ, സംഗീതം MS ബാബുരാജ്. ചിത്രം അന്വേഷിച്ചു കണ്ടെത്തിയില്ല.

0: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
1: പഞ്ചാര മിഠായിയിൽ ഇനിയൊരു കഥങ്കഥ പാട്ടാണ് ബേബി ശാലിനിക്ക് വേണ്ടി അതേ ശബ്ദത്തിൽ എസ് ജാനകി പാടിയത്. ഒപ്പം പി ജയചന്ദ്രനും. ഗാനരചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം. ചിത്രം കൂട്ടിനിളങ്കിളി.

0: താക്കോൽ.
1: നിന്റെ പണ്ടത്തിലെ വെള്ളവും വറ്റി കൊഞ്ചം വന്ന കിളി ചത്തം പോയി ചൊല്ലാമോ?
0: വിളക്ക് വിളക്ക് വിളക്ക്.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ഗൾഫ് രാജ്യങ്ങളിൽ ഇറാന്റെ വ്യോമാക്രമണം. പുലർച്ചെ യുഎഇ, കുവൈത്ത്, ഖത്തർ, ബഹ്റിൻ എന്നീ രാജ്യങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇറാൻ മിസൈലുകൾ തൊടുത്തുവിട്ടത്. വയനാട് കളാടിയിലെ ദുരന്തഭൂമിയിൽ കാണാതായ ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം കണ്ടെത്തി. ഇതോടെ ദുരന്തത്തിൽ കാണാതായ എല്ലാവരുടെയും മൃതശരീരം കണ്ടെത്തി. കൊച്ചി കോർപ്പറേഷന്റെ മൂന്നാമത് റോറോ വെസൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. റോറോയിൽ വനിതകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന ഇന്ദിരാ യാത്രാ പദ്ധതിയും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. നിയമസഭാ ഉപനേതസ്ഥാന വിഷയത്തിൽ കീഴ്വഴക്കം പറഞ്ഞ് ആർക്കും ഒഴിയാനാകില്ലെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. എല്ലാ സ്ഥാനവും ഒരു പാർട്ടിക്കെന്ന രീതി മാറണമെന്നും കീഴ്വഴക്കങ്ങൾ മാറേണ്ടതാണെങ്കിൽ മാറണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അന്തരിച്ച ഗായിക എസ് ജാനകിയുടെ ഭൌതിക ശരീരം മൈസൂരു മഹാരാജാസ് കോളേജ് ഗ്രൌണ്ടിൽ പൊതുദർശനത്തിന് വച്ചു. ഉച്ചകഴിഞ്ഞ് കനിയന ഹുഡി ഫാം ഹൌസിലാണ് സംസ്കാരം. മലപ്പുറം കൽപ്പകഞ്ചേരിയിൽ വിദ്യാർത്ഥിയുടെ കൈ തല്ലിയൊടിച്ച സംഭവത്തിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. വടകര സ്വദേശി ബൽരാജിനെതിരെ കുട്ടിയുടെ രക്ഷിതാക്കൾ നൽകിയ പരാതിയിലാണ് സ്കൂളിന്റെ നടപടി. യമനിലേക്ക് പോകുന്ന ഇന്ത്യൻ പൌരന്മാർക്ക് യാത്രാ നിബന്ധനകൾ ഏർപ്പെടുത്തി പുറപ്പെടുവിച്ച 2017 വിജ്ഞാപനം വിദേശകാര്യ മന്ത്രാലയം പിൻവലിച്ചു. യമനിലെ ആഭ്യന്തര യുദ്ധവും സായുധ സംഘർഷങ്ങളും വഷളായതിനെ തുടർന്നായിരുന്നു നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വിംബിൾട്ടൺ ടെന്നീസിൽ പുരുഷ വിഭാഗം സിംഗിൾസിലും വനിതാ വിഭാഗം ഡബിൾസിലും ഫൈനൽ മത്സരങ്ങൾ ഇന്ന് ലണ്ടനിൽ. ലോക ഒന്നാം നമ്പർ താരം യാനിങ് സിന്നർ കിരീടം നിലനിർത്താൻ അലക്സാണ്ടർ സ്വരേയുമായാണ് രാത്രി 8:30 ഫൈനലിൽ ഏറ്റുമുട്ടുക. ആകാശവാണി അനന്തപുരി FM 101.9 പ്രധാന വാർത്തകൾ വീണ്ടും 1 മണിക്ക്.

0: ഗാനമാലിക.
1: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഇന്നത്തെ ഗാനമാലികയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മലയാള ചലച്ചിത്രങ്ങളിലെ യുഗ്മഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പരിപാടിയാണ് ഗാനമാലിക.

0: ഇന്ന് ഗാനമാലികയിൽ എസ് ജാനകി വിവിധ ഗായകരോടൊപ്പം പാടിയ ഗാനങ്ങൾ നമുക്ക് ആസ്വദിക്കാം. ആദ്യം യേശുദാസിനോടൊപ്പം എസ് ജാനകി പാടിയ ഗാനമാണ്. 1983 ഐ വി ശശി സംവിധാനം ചെയ്ത ഇനിയെങ്കിലും എന്ന ചിത്രത്തിനു വേണ്ടി യൂസഫ് അലി കേച്ചേരി എഴുതി ശ്യാം ഈണം പകർന്ന ഗാനം.
1: രാഗാംശു ചാർത്തി കുങ്കുമ സൂര്യൻ, രാഗാംശു ചാർത്തി നിൻ മഞ്ജുവദനം കൽഹാരമാക്കി. കുങ്കുമ സൂര്യൻ രാഗാംശു ചാർത്തി നിൻ മഞ്ജുവദനം കൽഹാരമാക്കി.
2: കുങ്കുമ സൂര്യൻ രാഗാംശു ചാർത്തി നിൻ മഞ്ജുവദനം.

1983 പി ജി വിശ്വംഭരന്റെ സംവിധാനത്തിൽ പുറത്തുവന്ന ചിത്രമാണ് സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂവ്. ഈ ചിത്രത്തിനുവേണ്ടി കൃഷ്ണചന്ദ്രനോടൊപ്പം എസ് ജാനകി പാടിയ ഗാനമാണ് ഗാനമാലികയിൽ ഇനി. ഗാനരചന ONV കുറുപ്പ്, സംഗീതം ഇളയരാജ.

0: ആപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ അക്വാനീറ്റ വാട്ടർ പ്യൂരിഫയറുകൾക്ക് കിടിലൻ ഓഫറുകൾ.
1: കിണർ വെള്ളമോ പൈപ്പ് വെള്ളമോ ബോർ വെള്ളമോ ഏത് ജലസ്രോതസ്സിനും അനുയോജ്യമായ വാട്ടർ പ്യൂരിഫയറുകൾ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ അക്വാനീറ്റയിൽ നിന്ന്. 24 മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റലേഷൻ, വിശ്വസനീയമായ സർവീസ്.
0: കൂടാതെ പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ എല്ലാ വാട്ടർ പ്യൂരിഫയർ പർച്ചേസിനുമൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
1: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: ഗാനമാലിക തുടരുകയാണ്. ഷോഫിയുടെ സംവിധാനത്തിൽ 1989 പുറത്തുവന്ന ചിത്രമാണ് ആഴിക്കൊരു മുത്ത്. ഈ ചിത്രത്തിനുവേണ്ടി എസ് ജാനകി എം ജി ശ്രീകുമാറിനോടൊപ്പം പാടിയ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന്റെ വരികൾ ചുനക്കര രാമൻകുട്ടിയുടേതാണ്, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: എസ് ജാനകി വിവിധ ഗായകന്മാരോടൊപ്പം പാടിയ യുഗ്മഗാനങ്ങളുമായി നമുക്ക് തുടരാം.
1: ഗാനമാലിക.
0: ഗാനമാലികയിലെ അടുത്ത ഗാനം രവീന്ദ്രന്റെ സംഗീതത്തിൽ സതീഷ് ബാബുവും എസ് ജാനകിയും പാടിയതാണ്. 1986 ശ്രീകുമാരൻ തമ്പി സംവിധാനത്തിൽ പുറത്തുവന്ന യുവജനോത്സവം എന്ന ചിത്രത്തിനുവേണ്ടി അദ്ദേഹം തന്നെ എഴുതിയ ഗാനം. ജയന്തശ്രീരാഗത്തിന്റെ സൗന്ദര്യം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഗാനം.

ഗാനമാലികയിൽ ഇനി എ കെ സുകുമാരനും എസ് ജാനകിയും പാടിയ പാട്ടാണ്. 1965 എം കൃഷ്ണനായർ സംവിധാനം ചെയ്ത കടത്തുകാരൻ എന്ന ചിത്രത്തിനുവേണ്ടി വയലാർ എഴുതി എം എസ് ബാബുരാജ് ഈണം പകർന്ന ഗാനം.

ശ്യാമിന്റെ സംഗീതത്തിൽ ഉണ്ണിമേനോനോടൊപ്പം എസ് ജാനകി പാടിയ ഗാനമാണ് അടുത്തത്. 1984 കെ വിജയനും രാമു കാര്യാട്ടും ചേർന്ന് സംവിധാനം ചെയ്ത കരിമ്പ് എന്ന ചിത്രത്തിനുവേണ്ടി പൂവച്ചൽ ഖാദർ എഴുതിയ ഗാനം.

0: ആകാശവാണി അനന്തപുരി FM 101.9 എസ് ജാനകി വിവിധ ഗായകരോടൊപ്പം പാടിയ യുഗ്മഗാനങ്ങളുമായി ഗാനമാലികയാണ് കേൾക്കുന്നത്. ഈ പരിപാടി തുടരും 12:40 വരെ. ഇപ്പോൾ സമയം 12 കഴിഞ്ഞ് 30:42.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
2: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
4: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
3: ഇൻറോയൽ അപ്ടോ, കണ്ണമ്പുല, ട്രിവാൻഡ്രം. കോൾ 9497012000.
2: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
0: പ്രിയ ശ്രോതാക്കളെ, നമുക്ക് തുടരാം
5: ഗാനമാലിക.
0: 1964 എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത കറുത്ത കൈ എന്ന ചിത്രത്തിനുവേണ്ടി MS ബാബുരാജിന്റെ സംഗീതത്തിൽ കമുകറ പുരുഷോത്തമനും എസ് ജാനകിയും പാടിയ ഗാനം. ഈ ഗാനം എഴുതിയത് തിരുനയനാർ കുറിച്ചി മാധവൻ നായർ.

ആർ കെ ശേഖറിന്റെ സംഗീത നിർദ്ദേശത്തിൽ എ എം രാജയും എസ് ജാനകിയും പാടിയ ഗാനം. 1964 കുഞ്ചാക്കോ സംവിധാനം ചെയ്ത പഴശ്ശിരാജയിലെ ഈ ഗാനം എഴുതിയത് വയലാർ രാമവർമ്മയാണ്.

ഇന്നത്തെ ഗാനമാലികയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. 1982 ജെ സി സംവിധാനം ചെയ്ത ഒരു വെളിപ്പാടകലെ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനോടൊപ്പം എസ് ജാനകി പാടിയ ഗാനം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ജെറി അമൽദേവ്.

0: എസ് ജാനകി വിവിധ ഗായകരോടൊപ്പം പാടിയ യുഗ്മഗാനങ്ങൾ ഇനിയും ഏറെയുണ്ട്. പക്ഷേ ഇന്നത്തെ ഗാനമാലികയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. പ്രിയപ്പെട്ട എസ് ജാനകിയുടെ പുണ്യാത്മാവിന് നമുക്ക് നിത്യശാന്തി നേരാം. യുഗ്മഗാനങ്ങളുമായി ഗാനമാലിക വീണ്ടും എത്തും അടുത്ത ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:00. ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 12 കഴിഞ്ഞ് 40 മിനിറ്റ്.
1: ഇൻട്രോവെർട്ടിബിൾ ഡിസ്ക് പ്രൊലാപ്സ്, കാരണങ്ങളും ലക്ഷണങ്ങളും. തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഓർത്തോപീഡിക്സ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ ശബരിശ്രീ സംസാരിക്കുന്നു.
2: നമുക്കറിയാം, നമ്മുടെ നട്ടിൽ 33 കശേരുക്കളുണ്ട്, അഥവാ 33 വെർട്ടിബ്രെ. ഈ വെർട്ടിബ്രയുടെ ഇടയിലുള്ള ആ ഒരു പോർഷനെയാണ് ഡിസ്ക് എന്ന് പറയുന്നത്. 33 കശേരുക്കളുണ്ടെങ്കിലും നമുക്ക് എല്ലാ കശേരുക്കൾക്കിടയിലും ഡിസ്ക് ഇല്ല. നമുക്കറിയാം, നമ്മുടെ നട്ടലിനെ പല സെഗ്മെന്റായിട്ട് നമ്മൾ തിരിക്കുന്നു. അതായത് കഴുത്തിലുള്ള ഭാഗത്തിന് സെർവൈക്കൽ, നെഞ്ചിന്റെ ഭാഗത്തുള്ള തൊറാസിക്, വയറിന്റെ ഭാഗത്തുള്ള ലംബാറ്, പിന്നെ അതിന് പുറകിലുള്ള സേക്രൽ ആൻഡ് കൊക്സിജൽ എന്ന് പറയുന്നു. അതിൽ ഈ സെർവൈക്കലിലെ C1 C2 ഡിസ്ക് ഇല്ല, സേക്രത്തിനും കോക്സിജൻ ഇടയിൽ ഡിസ്ക് ഇല്ല. അപ്പം നമുക്ക് എല്ലാം കൂടി 23 ഡിസ്ക്കാണ് ഒരു മനുഷ്യനുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ഡിസ്പ്രലാപ്സ് വരാൻ സാധ്യതയുള്ള ഭാഗമെന്ന് പറയുന്ന ലംബാർ ഏരിയയും സെർവൈക്കൽ ഏരിയ എന്ന് പറയും. അതായത് കഴുത്തിലും നടുവിന്റെ ഭാഗത്തും ലോ ബാക്ക് എന്ന് പറഞ്ഞ ഭാഗത്തുമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഡിസ്പ്രലാപ്സ് വരാൻ സാധ്യതയുള്ളത്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു സൈറ്റ് എന്ന് പറയുന്നത് ലംബാർ ഏരിയയിലാണെങ്കിൽ, ലംബാർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലോ ബാക്ക് ആ ഏരിയയിൽ L4 L5 എന്ന് പറയും. അതായത് 4-ാമത്തെ കശേരിനും 5-ാമത്തെ കശേരിനും ഇടയ്ക്കുള്ള ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഡിസ്പ്രലാപ്സ് വരാൻ സാധ്യതയുള്ളത്. കഴുത്തിലാണെങ്കിലോ അത് C5/C6 എന്ന് പറയും. അത് കഴുത്തിലെ 5-ാമത്തെ കശേരിനും 6-ാമത്തെ കശേരിനും ഇടയ്ക്കുള്ള ആ ഒരു ഭാഗത്തുള്ള ഡിസ്പ്രലാപ്സ് ആണ് കോമൺ ആയിട്ട് കാണുന്നത്. ഈ ഡിസ്പ്രലാപ്സ് തന്നെ 4 സ്റ്റേജിൽ കൂടി കടന്നു പോകുന്നു. 1-ാമത്തെ സ്റ്റേജിനെ ബൾജ് എന്ന് പറയുന്നു. അതായത് ഈ ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് സ്ട്രക്ചറാണ്. അതിനകത്ത് ആനുലസ് ഫൈബ്രോസിസ് എന്നും ന്യൂക്ലിയർ പർപ്പോസസ് എന്നും പറഞ്ഞ ഒരു ജെല്ലി പോലത്തെ ഒരു സാധനമാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഡിസ്ക് എന്ന് പറയുന്നത് നല്ല 90% വെള്ളമാണ്. അപ്പൊ ഈ വാട്ടറിന്റെ പ്രഷറിലാണ് ഇത് ഇരിക്കുന്നത്. അപ്പൊ എപ്പോഴാണ് നമുക്ക് ഇതിനകത്തുള്ള വാട്ടറിന്റെ കണ്ടന്റ് കുറയുക, അതായത് അതിനകത്തുള്ള ജലാംശം കുറയുമ്പോഴത്തേക്കും അതിനകത്തുള്ള പ്രഷർ കുറയുമ്പോഴത്തേക്കാണ് ഇത് പുറത്തോട്ട് തള്ളുന്നത്. സാധാരണ അത് ഫ്രണ്ടിലോട്ട് തള്ളാറില്ല, പോസ്റ്റീരിയർലി എന്ന് പറയും, പിൻഭാഗത്തോട്ടാണ് ഇത് തള്ളുന്നത്. അപ്പൊ പിന്നിലോട്ട് തള്ളുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇത് അവിടെയുള്ള ലിഗമെന്റ്സിനെയും, അത് പോസ്റ്റീരിയർ ലോഞ്ചിറ്റ്യൂഡ് ലിഗമെന്റ്, ലിഗമെന്റം ഫ്ലേവ്, അങ്ങനെ പല സ്ഥലത്തും ഞരമ്പുകളുണ്ട്, ഈ നെർവ്സിന്റെ ഉണ്ട്. അപ്പൊ അത് കാരണം വേദന ഉണ്ടാവുന്നു. അതും അല്ലാണ്ട് തൊട്ടടുത്താണ് നമ്മുടെ റൂട്ട്സ് പോകുന്നത്, അതായത് നമ്മുടെ സ്പൈനൽ കോഡിന്റെ ഓരോ നെർവ് റൂട്ട് എന്ന് പറയും, ഞരമ്പുകളുടെ ഓരോ റൂട്ടുകൾ അതുവഴിയാണ് പോകുന്നത്. അതിനും കംപ്രഷൻ ഉണ്ടാവുന്നു. അത് കാരണം ഈവൻ നമുക്ക് പരാലിസിസ് പോലും വരാം, അതായത് കാലുകൾ തളർന്നു പോകാം, സ്പർശന ശക്തി കുറയാം, അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് ഈ ഡിസ്പ്രലാപ്സ്. 4 സ്റ്റേജിൽ കൂടിയാണ് ഇത് കടന്നു പോകുന്നത്. ആദ്യത്തെ സ്റ്റേജിനെ ബൾജ് എന്നും പിന്നെ പൊട്രൂഷൻ, പിന്നെ എക്സ്ട്രൂഷൻ, അവസാനം സെക്യുസ്ട്രേഷൻ എന്നുള്ള ഒരു സ്റ്റേജിലേക്കാണ് ഇത് പോകുന്നത്. യൂഷ്വലി നമ്മൾ കാണുന്നത് ഒരു പ്രോബ്ലം ഇല്ലാത്ത ഒരാളെ നമ്മൾ MRI എടുത്തു കഴിഞ്ഞാലും നമുക്ക് ബൾജ് കാണാൻ സാധിക്കുന്നു, ചിലർക്ക് പൊട്രൂഷൻ കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഒരാൾക്ക് ഡിസ്ക് നോർമൽ എന്നൊരിക്കലും പറയാൻ പറ്റില്ല. ഒരു പഠനം തന്നെ പറയുന്നത് ഒരു നോർമൽ പോപ്പുലേഷനിൽ 100 MRI എടുത്താൽ 70% ആൾക്കാർക്കും ഡിസ്പ്രലാപ്സിന്റെ ഫൈൻഡിങ് ഉണ്ടാവുന്നതാണ്. പക്ഷെ അവർക്കാർക്കും സിംറ്റംസ് ഇല്ല, അതായത് ലക്ഷണങ്ങളില്ല. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മളൊരു MRI എടുത്തിട്ട് നമുക്ക് വേദന ഇല്ലാതെ വെറുതെ ഡിസ്പ്രലാപ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എന്തൊക്കെയാണ് ഇതിന്റെ കാരണങ്ങളെന്ന് നോക്കാം. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പണ്ടൊക്കെ മാനുവൽ ലേബറേഴ്സിലാണ് ഇത് കണ്ടുകൊണ്ടിരുന്നത്. അതായത് ഒത്തിരി കഠിനാധ്വാനം, ഒത്തിരി ഭാരം എടുക്കുന്ന ആൾക്കാരിലൊക്കെയാണ് ഇത് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ കൂടുതലും ഒരേ പൊസിഷനിൽ ഇരിക്കുന്ന ജോലി, ഉദാഹരണമായി ഈ ടെക്കേഴ്സ്, ഡോക്ടേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ ഓഫീസ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, എക്സിക്യൂട്ടീവ് ജോബ് ചെയ്യുന്ന ആൾക്കാർക്ക്, ഒരേ പൊസിഷനിൽ ഇരിക്കുന്നവർക്കാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ ബോഡിയിൽ ഓക്സിഡേഷൻ കൂടുതൽ നടക്കുന്നു, നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത ഈ വേസ്റ്റ് പ്രോഡക്ട്സ്, ഫ്രീ റാഡിക്കൽസ് ഒക്കെ കൂടുന്നു. അത് മാത്രമല്ല ഇൻട്രാ ഡിസ്കൽ പ്രഷർ എന്ന് പറയും, അതായത് ഡിസ്കിനകത്തുള്ള പ്രഷർ കൂടിയിട്ട് ഈ ഡിസ്കിനെ പുറത്തോട്ട് തള്ളാനുള്ള സാധ്യതയുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുമ്പോൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 30 മിനിറ്റ് കൂടുതൽ ഒരാൾ ഇരിക്കാൻ പാടില്ല. ഫ്രീക്വന്റ് ആയിട്ട് ഒരു ബ്രേക്ക് എടുക്കണം, ഒന്ന് മൂവ് ചെയ്യണം, ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഡിസ്ക് പ്രൊലാപ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എസ്പെഷ്യലി കഴുത്തിലാണെങ്കിൽ ഈ സെർവൈക്കൽ ഡിസ്ക് പ്രൊലാപ്സും അതുപോലെ ലംബാർ ഏരിയ നടുവിന്റെയും

0: ഡിസ്പലാപ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊരു കാരണമെന്ന് പറയുന്നത് സ്മോക്കിംഗ് ആണ്. നമുക്കറിയാം, ഒരാൾ സ്മോക്ക് ചെയ്യുമ്പോൾ ഏകദേശം 1000 വിഷം കലർന്ന കെമിക്കൽസ് ആണ് പുറത്തോട്ട് തള്ളുന്നത്. ഇത്രയും നോക്ഷ്യസ് സാധനങ്ങൾ കാരണം നമ്മുടെ ഡിസ്കിന്റെ ബ്ലഡ് സർക്കുലേഷനും ഓക്സിജന്റെ അളവും കുറയുകയും അങ്ങനെ ഡിസ്പലാപ്സ് വരാനുള്ള സാധ്യതയും ഉണ്ട്. പിന്നെ ഫിസിയോളജിക്കലായിട്ട് ഒരു കോസ് പറയുകയാണെങ്കിൽ, അതായത് ഗർഭിണികളിൽ ഡിസ്പലാപ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലാതെ തന്നെ ശക്തിയായി നമ്മൾ സ്ട്രെയിൻ ചെയ്യുകയോ ചുമയ്ക്കുകയോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇത് ട്രിഗർ ചെയ്യാം. യൂഷ്വലി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാവരും വിചാരിക്കുന്നത് ഡിസ്പലാപ്സ് പെട്ടെന്നൊരു ഫൈൻ മോർണിംഗ് പെട്ടെന്ന് വന്നതാണെന്ന്. ഒരിക്കലുമല്ല, ഇത് നോർമൽ നമ്മുടെ ഒരു ഫിസിയോളജിക്കൽ പ്രോസസ്സാണ്. നമുക്കൊരു ഡീജനറേഷന്റെ ഭാഗമായിട്ട് എല്ലാവർക്കും പല സ്റ്റേജസിൽ ഡിസ്പലാപ്സ് ഉണ്ട്. ആർക്കും ഒരിക്കലും ഡിസ്ക് നോർമൽ അല്ല. പക്ഷേ അതൊരു 12-14 വയസ്സ് തൊട്ട് ഡിസ്കിന്റെ ബൾജ് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ പലപ്പോഴും ഒരു ട്രിഗർ ആയിരിക്കും, എന്തെങ്കിലും ഒരു ഇവന്റ് ആയിരിക്കും ഇതിനെ പെട്ടെന്നൊരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത്. ഉദാഹരണമായി ഡിസ്ക് പ്രലാപ്സ് ഉള്ള ഒരാള് പെട്ടെന്ന് ഹെവി വെയിറ്റ് എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഭാരിച്ച ജോലി ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഇത് പെട്ടെന്നായിട്ട് വേഴ്സ് ആവുന്നത്. പലപ്പോഴും ഒരു ട്രിഗർ ഫാക്ടർ ഇതിനകത്ത് ഉണ്ടാവുന്നതാണ്. എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയാം. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഡിസ്പലാപ്സ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി നടുവേനയറ്റാണ് വരുന്നത്, അല്ലെങ്കിൽ കഴുത്ത് വേനയറ്റാണ് വരുന്നത്. കഴുത്തിന്റെ ഡിസ്പലാപ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരുപക്ഷെ കഴുത്തിൽ വേന വരണമെന്നില്ല, പലപ്പോഴും ഷോൾഡർ ബ്ലേഡിന്റെ അവിടെയോ അല്ലെങ്കിൽ തോളിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഒരു കൈ മുഴുവൻ പെരിപ്പോ മരപ്പോ ആയിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡെർമറ്റോമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഏത് നെർവിനെയാണോ ഇമ്പിഞ്ച് ചെയ്യുന്നത്, ഏത് നെർവിനെയാണോ കംപ്രസ് ചെയ്യുന്നത്, ആ നെർവിന്റെ ഡിസ്ട്രിബ്യൂഷനിലായിരിക്കും ഈ രോഗി പെയിൻ പറയുന്നത്. അപ്പോൾ രോഗി പലപ്പോഴും പറയും, അയ്യോ എനിക്ക് കഴുത്ത് വേദനയൊന്നുമില്ല, പക്ഷെ കൈ നല്ല പെരിപ്പുണ്ട് തരിപ്പുണ്ട്. അപ്പൊ അതൊക്കെ സെർവൈക്കൽ ഡിസ്ക് പ്രലാപ്സിന്റെ ലക്ഷണങ്ങളാണ്. അതായത് കഴുത്തിലെ കശീരകൾക്കിടയിലുള്ള ഡിസ്ക് ബൾജിന്റെ ലക്ഷണങ്ങളാണ്. ലംബാർ ഡിസ്ക് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ല, നമ്മുടെ നട്ടലിന്റെ താഴ്ഭാഗത്തുള്ള കശീരകൾക്കിടയിലുള്ള ഡിസ്ക് പ്രലാപ്സിനെയാണ് ലംബാർ ഡിസ്ക് പ്രലാപ്സ് എന്ന് പറയുന്നത്. അതിന്റെ ലക്ഷണങ്ങളാണെങ്കിലും ചിലപ്പോൾ നട്ടലിന്റെ നടുക്ക് തന്നെ വേദന വരണമെന്നില്ല, സൈഡിലായിരിക്കും വേദന വരുന്നത്. പിന്നെ പലപ്പോഴും ഈ ബാക്കിൽ നിന്ന് കാലിന്റെ പുറകിലോട്ട് സയാറ്റിക്ക എന്ന് പറയും, അതായത് നമ്മുടെ സയാറ്റിക് നെർവാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ലാർജസ്റ്റ് നെർവ് എന്ന് പറയുന്നത്. അപ്പൊ ആ നെർവ് പോകുന്ന ആ ഒരു ട്രാക്കിലായിരിക്കും പെയിൻ വരുന്നത്. അതായത് ബാക്ക് പെയിൻ റേഡിയേറ്റ് ചെയ്യുന്നുണ്ട് കാലിന്റെ പുറകിലോട്ട്, നമ്മുടെ തുടയുടെ പുറകിൽ വഴി, കാഫിന്റെ ഏരിയ വഴി, ഉപ്പൂറ്റി വരെ പെരുപ്പോ തരിപ്പോ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കാണുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. പലപ്പോഴും നടുവേന എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങ് നെഗ്ലക്റ്റ് ആണ് ചെയ്യുന്നത്. പക്ഷെ എന്താ അതിന്റെ ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ, പലപ്പോഴും അത് നെർവിന് പെർമനന്റ് ഡാമേജ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതായത് പല റൂട്ട്സ് ചേർന്നിട്ടാണ് മെയിൻ നെർവ് ആവുന്നത്. അപ്പൊ ഇതിലെ ഓരോ നെർവും സ്പൈനൽ കോഡിന്റെ ഓരോ ലെവലിൽ നിന്ന് ഇങ്ങനെ എക്സിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഭാഗത്താണ് ഈ ഡിസ്ക് ഇരിക്കുന്നത്. അത് പോയി അവിടെ ബൾജ് ചെയ്തിട്ട് ഇതിന്റെ മേളിൽ പോയി ഇരുന്ന് കംപ്രസ് ചെയ്താണ് ഈ നെർവിന് ഡാമേജ് വരുന്നത്. അപ്പോൾ അത് കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം? യൂഷ്വലി കാലിലോട്ട് ബലക്കുറവ് വരാൻ സാധ്യതയുണ്ട്. അതായത് ഉപ്പൂറ്റി മേൽപോട്ടാക്കുന്ന ഞരമ്പിനെയാണ് നമ്മൾ L4 നെർവ് റൂട്ട് എന്ന് പറയുന്നത്. 10 താഴോട്ടാക്കുന്നതിന് S1 റൂട്ട്, അങ്ങനെ പല നെർവ് റൂട്ടുകളുണ്ട്. അപ്പൊ ഉപ്പൂറ്റി ഊന്നി നടക്കാൻ പറ്റാത്തൊരവസ്ഥ വരാം, അല്ലെങ്കിൽ ടോ വാക്കിംഗ് പറ്റാതെ വരാം, അല്ലെങ്കിൽ നമ്മുടെ ബിഗ് ടോ എന്ന് പറയുന്ന ആ വിരലിന്റെ അവിടെ ബലക്ഷയം വരാം, കാലിൽ തന്നെ സ്പർശനം കുറയാം, അങ്ങനെ പല തരത്തിലുള്ള ലക്ഷണങ്ങൾ ഇതിന് വരാം. ഇതൊന്നും അല്ലാതെ വളരെ സിവിയർ ആയിട്ടുള്ള ഒരു ഡിസ്പലാപ്സ് വരികയാണെങ്കിൽ കാലിലോട്ട് പോകുന്ന എല്ലാ ഞരമ്പുകളെയും ഒരുമിച്ച് ബാധിക്കുകയും അതിനെ കോഡാ ഇക്വേന സിൻഡ്രോം അഥവാ രണ്ട് കാലും തളർന്നു പോകുന്ന ഒരവസ്ഥ തന്നെ വരാം. അവർക്ക് ബൗൾ ആൻഡ് ബ്ലാഡർ ഡിസ്റ്റർബൻസും വരാം, അതായത് യൂറിൻ പാസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരാം, മോഷൻ പാസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ ഒരു പരാലിസിസ് സ്റ്റേജിലോട്ട് തന്നെ ഇത് പോകാനുള്ള സാധ്യതയുള്ള ഒരു കണ്ടീഷനാണ് ഈ ഡിസ്പലാപ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് വളരെ ഗൗരവമായിട്ട് വേണം അത് നമ്മൾ കാണേണ്ടത്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഇതെങ്ങനെ നമുക്കിത് കണ്ടുപിടിക്കാം? അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹിസ്റ്ററി ടേക്കിംഗ് ഉണ്ട്. അതായത് നമ്മൾ എങ്ങനെയാണ് ഇത് പേഷ്യന്റ് വന്നു എന്നുള്ളതിന്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുന്നത്. പലപ്പോഴും പറയുന്നത് ഞാൻ കുനിഞ്ഞിട്ട് ഒരു വെയിറ്റ് എടുത്തപ്പോഴായിരിക്കും ഇത് വരുന്നത്. പലപ്പോഴും നമ്മൾ കുനിഞ്ഞിട്ട് ഫോർവേഡ് ബെൻഡ് ചെയ്യും, നമ്മൾ കുനിഞ്ഞിട്ട് വെയിറ്റ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ കുനിയുമ്പോൾ തന്നെ ഇത് വരാനുള്ള സാധ്യത ഉണ്ട്. യൂഷ്വലി ഡിസ്പലാപ്സ് ഫ്രണ്ടിലോട്ട് കുനിയുമ്പോഴാണ് വരുന്നത്. ബാക്കിലോട്ട് നമ്മൾ ആർച്ച് ചെയ്ത് അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഡിസ്പലാപ്സ് വരാറില്ല. ഫ്രണ്ടിലോട്ട് കുനിയുമ്പോഴാണ് ഈ ഡിസ്ക് പുറത്തോട്ട് തള്ളുന്നത്. അപ്പൊ ആ ഒരു പോസ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും മനസ്സിലാക്കേണ്ട 90% ഡിസ്പലാപ്സ് നമുക്ക് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ചികിത്സിക്കാൻ സാധിക്കുന്നു എന്നാണ്. കാരണം നമ്മുടെ സമൂഹം എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതിന്റെ പല സ്റ്റേജിൽ ഡിസ്പലാപ്സ് ഉണ്ടാവും. അപ്പൊ നമുക്ക് സർജിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു 10% ആൾക്കാർക്ക് മാത്രം ആവശ്യമായി വരുന്നുള്ളൂ. അപ്പൊ 90% കൺസർവേറ്റീവ് ട്രീറ്റ്മെന്റ് എന്ന് പറയും. കൺസർവേറ്റീവ് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കിടക്കുന്നത് ഫിസിക്കൽ തെറാപ്പിയിലാണ്, അതായത് ഫിസിയോതെറാപ്പിയിലാണ് ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ മനസ്സിലാക്കേണ്ടത് ഒരു ഡിസ്പലാപ്സ് വന്നിട്ട് ഏർലി സ്റ്റേജിൽ നമുക്ക് സർജറി ഇല്ലാതെ തന്നെ ഇതിനെ ചികിത്സിച്ച് നമുക്ക് കൂടുതൽ കോംപ്ലിക്കേഷൻ വരാതെ ഇത് പ്രോഗ്രസ് ചെയ്യാതെ നോക്കാൻ സാധിക്കും.
1: ഇൻട്രോവെർട്ടിബിൾ ഡിസ്ക് പ്രൊലാപ്സ്, കാരണങ്ങളും ലക്ഷണങ്ങളും. തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഓർത്തോപീഡിക്സ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ ശബരിശ്രീ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

പ്രകാശധാര വീണ്ടും കേൾക്കാം നാളെ ഉച്ചയ്ക്ക് 12:40. നാളെ പ്രകാശധാരയിൽ പ്രസവാനന്തര പരിചരണത്തെക്കുറിച്ച് ആശാ കെ വി സംസാരിക്കുന്നു.

0: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ കഥകളി കലാകാരനും ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് കെ ആർ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: ഞങ്ങൾ കുട്ടിയായിരുന്നപ്പോ മുമ്പിലത്തെ ചെറിയൊരു റൂമിൽ അച്ഛനമ്മയുടെ റൂമാണ്, ഞങ്ങളൊക്കെ കൂടി അവിടെ നേരത്തെ വന്ന് കിടക്കും. 10 മണിക്ക് കഥകളി സംഗീതം ഉണ്ടാവും, അല്ലെങ്കിൽ നാടകം ഉണ്ടാവും. അപ്പൊ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നേരം, അത് കഴിഞ്ഞ പിന്നെ അതിനെപ്പറ്റിയുള്ള വിശകലനം ഒരു ചർച്ച ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ടാ പോയി കിടക്കുക. അപ്പൊ ആ റേഡിയോയും പാട്ടും നമുക്ക് വീടുകളിൽ എങ്ങനെ നല്ല രീതിയിൽ പോയിരിക്കാം. ഞാൻ അങ്ങനെയാണ് റേഡിയോ സ്നേഹിച്ചത്.
0: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
2: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
3: ഇത് ആകാശവാണി അനന്തപുരി FM 101.9. ചലച്ചിത്ര ഗാനങ്ങൾ. സത്യനന്ദിക്കാട് എഴുതി, എ ടി ഒമർ ഈണം പകർന്ന് എസ് ജാനകി പാടിയ ഗാനം. ചിത്രം അനുരാഗ കോടതി.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്നലെ അന്തരിച്ച ഇതിഹാസ ഗായിക എസ് ജാനകിയുടെ വിയോഗത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു അനുശോചിച്ചു. ജാനകിയുടെ അസാധാരണ ഗാനങ്ങൾ തലമുറകളെ മോഹിപ്പിക്കുന്നതാണെന്ന് രാഷ്ട്രപതി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. എസ് ജാനകിയുടെ സംസ്കാരം ഉച്ചകഴിഞ്ഞ് മൈസൂരുവിൽ. സംസ്കാര ചടങ്ങിൽ സംസ്ഥാന ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ച് മന്ത്രി റോജി എം ജോൺ പങ്കെടുക്കും. KSRTC റോറോ സൌജന്യ യാത്രയിലൂടെ സ്ത്രീകൾക്ക് ലാഭിക്കുന്ന തുക നിക്ഷേപിക്കുന്നതിന് KSEFE പ്രത്യേക പിങ്ക് ചിട്ടി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കൊച്ചി കോർപ്പറേഷന്റെ 3-ാമത് റോറോ വെസൽ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ക്ഷേത്രങ്ങളുടെയും ആചാരങ്ങളുടെയും കാര്യത്തിൽ കോടതികളുടെ അമിതമായ ഇടപെടൽ വേണോ എന്ന് ചിന്തിക്കേണ്ട സമയമാണ് ഇതെന്ന് മന്ത്രി K. മുരളീധരൻ. വടക്കുംനാഥ് ക്ഷേത്രത്തിലെ പടിഞ്ഞാറേ ഗോപുരം ശ്രീമൂലസ്ഥാനത്തെ ആൽമരം നടിയിൽ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. VD സതീശന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ യുടേൺ നടത്തുകയാണെന്ന് ജോൺ ബ്രിട്ടാസ് MP. ഗവൺമെന്റ് പ്ലീഡർമാരുടെ എണ്ണത്തിലടക്കം വൻ വർധനയാണ് ഗവൺമെന്റ് നടത്തിയതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20-ന് ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ട്സ് ഓഫ് ഇന്ത്യ, സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി സഹകരിച്ച് കോഴിക്കോട്ട് സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. ICAI സ്റ്റാഫ് അംഗങ്ങൾ, സായി കായിക താരങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടും അർജന്റീനയും സെമിയിൽ. സെമിഫൈനൽ മത്സരങ്ങൾ ബുധനാഴ്ച ആരംഭിക്കും. ആകാശവാണി അനന്തപുരി FM 101.9. പ്രധാന വാർത്തകൾ വീണ്ടും 2 മണിക്ക് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9. ഈണപ്പൂക്കൂട. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മുതൽ 2 മണിവരെ നമുക്ക് ആസ്വദിക്കാം ഈണപ്പൂക്കൂട. ഈ പരിപാടിയിലൂടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുന്നതിന് 8281420305 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സന്ദേശം അയക്കാവുന്നതാണ്. സന്ദേശങ്ങൾ അയക്കുമ്പോൾ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടിന്റെ തുടക്കം, സിനിമയുടെ പേര്, നിങ്ങളുടെ പേര്, സ്ഥലം എന്നിവ എഴുതാൻ മറക്കരുത്. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281420305. ഈണപ്പൂക്കൂടയുമായി ഇന്ന് ശ്രോതാക്കളോടൊപ്പമുള്ളത് ലങ്കേഷ് അഗസ്ത്യകോട്. ഈണപ്പൂക്കൂടയിലെ ആദ്യ സന്ദേശം കണ്ണങ്കോട് നിന്നും സിന്ധു അയച്ചതാണ്. ചാമരം എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനമാണ് സിന്ധു ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനത്തിന്റെ രചന പൂവച്ചൽ ഖാദറാണ്, സംഗീതം MG രാധാകൃഷ്ണൻ. കേൾക്കാം നമുക്ക് ആ ഗാനം.

പ്രിയ ഗായിക എസ് ജാനകിക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിരവധി ശ്രോതാക്കൾ ഈണപ്പൂക്കുടയിലേക്ക് സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. ഗാനം ആവശ്യപ്പെടുമ്പോൾ ഇന്ന് മറ്റു പരിപാടികളിൽ പ്രക്ഷേപണം ചെയ്തിട്ടില്ലാത്ത പാട്ടുകൾ ചോദിക്കാൻ ശ്രദ്ധിക്കണേ, ആവർത്തനം ഒഴിവാക്കാമല്ലോ. വട്ടിയൂർക്കാവിൽ നിന്നും സ്മിത വേണു മൗനമേ എന്ന ഗാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ഗാനം ഇന്ന് നമസ്തേ അനന്തപുരിയിൽ കേൾപ്പിച്ചതാണ്. മാവേലിക്കര നിന്ന് ലളിത ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം എ ടി ഉമ്മർ, ചിത്രം അവളുടെ രാവുകൾ, ഗായിക എസ് ജാനകി.

ഇന്നത്തെ ഈണപ്പൂക്കൂടയിലെ മൂന്നാമത്തെ ഗാനത്തിലേക്ക് പോകാം. എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ. കണ്ണൂർ ജില്ലയിലെ നെടുമ്പോയിൽ നിന്ന് മീനാബാബു ആവശ്യപ്പെട്ട ഗാനം ഇതാണ്. ചിത്രം നസീമ, ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ജോൺസൺ, ഗായിക എസ് ജാനകി.

0: ഏപ്രിലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാനീറ്റ വാട്ടർ പ്യൂരിഫയറുകൾക്ക് കിടിലൻ ഓഫറുകൾ.
1: കിണർ വെള്ളമോ പൈപ്പ് വെള്ളമോ ബോർ വെള്ളമോ ഏത് ജലസ്രോതസ്സിനും അനുയോജ്യമായ വാട്ടർ പ്യൂരിഫയറുകൾ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ അക്വാനീറ്റയിൽ നിന്ന്. 24 മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റലേഷൻ, വിശ്വസനീയമായ സർവീസ്.
0: കൂടാതെ പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ എല്ലാ വാട്ടർ പ്യൂരിഫയർ പർച്ചേസിനുമൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
1: പിട്ടാപ്പിളിൽ ഏജൻസീസ്. സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്.
2: എല്ലാ തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
3: സ്വിംഗറിൽ
4: പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
1: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971 9.
5: ബാബുരാജ് ആറ്റിങ്ങിൽ നിന്ന് അയച്ച സന്ദേശമാണ് അടുത്തത്. താരാട്ട് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനമാണ് ബാബുരാജ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഭരണിക്കാവ് ശിവകുമാറിന്റെ ഗാനവരികൾ, രവീന്ദ്രന്റെ സംഗീതം. ആ ഗാനം നമുക്കിപ്പോൾ കേൾക്കാം, ഈണപ്പൂക്കൂടയിലൂടെ.

ഇന്നലെ അന്തരിച്ച പ്രിയ ഗായിക എസ് ജാനകി ബാക്കിവെച്ച ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈണപ്പൂക്കോടയിലൂടെ കൂടുതൽ സന്ദേശങ്ങളും എത്തിക്കൊണ്ടിരിക്കുന്നത്. സന്ദേശം അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281-4203-05. അടുത്ത സന്ദേശം ഇടുക്കി കാന്താലൂരിൽ നിന്നുള്ള ഇന്ദ്രജിത്ത്, അശ്വതി ഇന്ദ്രജിത്ത്, ആവണി, അക്ഷര, അവന്തിക, അശ്വിനി എന്നിവർ അയച്ചതാണ്. ചാന്തുപൊട്ട് എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ താരാട്ടുപാട്ട് വേണമെന്നാണ് അവർ സന്ദേശത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും പാട്ട് കേൾപ്പിക്കാം. ഈ ഗാനത്തിൻ്റെ രചന വയലാർ ശരചന്ദ്രവർമ്മയാണ്, സംഗീതം വിദ്യാസാഗർ. ഇതാ പാട്ട് കേട്ടോളൂ, ഈണപ്പൂക്കൂടയിലൂടെ.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ഈണപ്പൂക്കുട തുടരുകയാണ്. പ്രസാദ് കന്നുമാമോട് നിന്നു അയച്ച സന്ദേശമാണ് ഈണപ്പൂക്കുടയിൽ ഇനി ഉൾപ്പെടുത്തുന്നത്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ മഞ്ഞണിക്കൊമ്പിൽ എന്ന ഗാനമാണ് പ്രസാദ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനത്തിന്റെ രചന ബിച്ചു തിരുമലയാണ്, സംഗീതം ജെറി അമൽദേവ്, ഗായിക എസ് ജാനകി.

ആകാശവാണി അനന്തപുരി FM 101.9 ഈണപ്പൂക്കൂടെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി തുടരും 2 മണിവരെ. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 31 മിനിറ്റ്.

0: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികൾ എല്ലാം റെഡിയല്ലേ?
1: പേടിക്കണ്ട സർ, എം ആർ ടി ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
0: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി എം ആർ ടി ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ സപ്ലൈ. സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
3: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര. ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
5: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
4: ഇൻറോയൽ അപ്ടോൺ, കണ്ണമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
5: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
6: ഈണപ്പൂക്കൂട തുടരുകയാണ്. കണ്ണൂർ അഴീക്കൽ നിന്നും ഷെമീൻ ബാലകൃഷ്ണൻ അയച്ച സന്ദേശമാണ് ഇത്. അത്യുന്നതങ്ങളിൽ ആകാശവേദിയിൽ എന്ന ഗാനമാണ് ഷെമീൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനത്തിന്റെ രചന ഷിബു ചക്രവർത്തിയാണ്, സംഗീതം രഘുകുമാർ. ചിത്രം 1000 കണ്ണുകൾ. എസ് ജാനകിയും കൂട്ടരും പാടിയ ഗാനം.

ഇണപ്പൂക്കൂട തുടരുകയാണ്. ഇനി പാരിപ്പള്ളി പാമ്പുറത്ത് നിന്നും വിദ്യ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട സന്ദേശഗാനമാണ്. ദുബായ് എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനമാണ് വിദ്യ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരിയാണ്, സംഗീതം വിദ്യാസാഗർ. ആ ഗാനം നമുക്കിപ്പോൾ കേൾക്കാം, ഈണപ്പൂക്കൂടയിലൂടെ.

ഈണപ്പൂക്കൂടയിലെ അടുത്ത ഗാനം ഒ എൻ വി കുറിപ്പ് എഴുതി സലീൽ ചൗധരി സംഗീതം നൽകിയ ഗാനമാണ്. സ്വപ്നം എന്ന ചിത്രത്തിനു വേണ്ടി ജാനകി പാടിയ ശാരികെ എൻ ശാരികെ എന്ന ഗാനം. ഈ ഗാനം ആവശ്യപ്പെട്ടത് ആറ്റൂർ കോണത്ത് നിന്ന് സജീവ്, ശർമ്മിള, ദേവനന്ദു എന്നിവരാണ്. എസ് ജാനകി പല വേദികളിലും ഈ ഇഷ്ടഗാനത്തിൻ്റെ റെക്കോർഡിംഗ് അനുഭവങ്ങളെക്കുറിച്ച് വാചാലയാകുന്നത് ഓർത്തു പോകുന്നു. കേൾക്കാം നമുക്ക് ആ ഗാനം.

0: മൂന്ന് മാസത്തിനുള്ളിൽ പണം ഡബിൾ.
1: ആഹാ, ഫാസ്റ്റും പിന്നെ ഹൈ റിട്ടേൺസും.
0: എന്തൊരു സ്കീമാ, ഇന്നലെ ഇവിടെ കണ്ടിരുന്നില്ല,
2: നാളെ കാണുകയും ഇല്ല.
3: നീ എപ്പോഴെങ്കിലും 5 ഓവറിൽ ഡബിൾ സെഞ്ചുറി അടിച്ചിട്ടുണ്ടോ?
4: ഇത്തരം സ്കീമുകളുടെ പ്രലോഭനത്തിൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടേക്കാം.
5: RBI പറയുന്നു, നിങ്ങളുടെ പണം സുരക്ഷിതമാക്കൂ, ബുദ്ധിപൂർവ്വം നിക്ഷേപിക്കൂ. കൂടുതൽ റിട്ടേൺസിന്റെ പിറകെ ഓടിയാൽ റിസ്ക്കും അത്ര തന്നെ എടുക്കേണ്ടി വരും.
2: പിന്നെ ഫാസ്റ്റ് റിട്ടേൺസിനെ സൂക്ഷിക്കൂ,
5: പിന്നെ ഫാസ്റ്റ് ബൌളിംഗിനെയും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
6: എട്ടാം കല്ല് കിഴക്കേല നിന്ന് ശാലിനി, പ്രണവ് കൃഷ്ണൻ, പ്രത്യുഷ് കൃഷ്ണൻ എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണ് ഈണപ്പൂക്കൂടയിൽ ഇനി. കൂടെവിടെ എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയത്. ഈ ഗാനത്തിന്റെ രചന ONV കുറുപ്പാണ്, സംഗീതം ജോൺസൺ. കേൾക്കാം നമുക്ക് ആ ഗാനം.

ഈണപ്പൂ കൂടെ തുടരുകയാണ്. ആ രാത്രി എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയ കിളിയേ കിളിയേ എന്ന ഗാനം കേൾക്കാൻ ആവശ്യം അറിയിച്ചുകൊണ്ട് സന്ദേശം അയച്ചത് ചെറുന്നിയൂർ നിന്നുള്ള ശ്രീറാം, സരയു എന്നിവരാണ്. പൂവച്ചൽ ഖാദർ എഴുതി, ഇളയരാജ ഈണം പകർന്ന ഗാനം.

ഇന്നത്തെ ഈണപ്പൂക്കുടയിൽ 11 ഗാനങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി ഒരു ഗാനം കൂടി. വർക്കല വെട്ടൂരിൽ നിന്ന് സഞ്ജു അയച്ച സന്ദേശം. ശുദ്ധികലശം എന്ന ചിത്രത്തിനു വേണ്ടി ശ്യാമിൻ്റെ ഈണത്തിൽ എസ് ജാനകി പാടിയതാണ്. ഈ ഗാനത്തിൻ്റെ രചന ശ്രീകുമാരൻ തമ്പി.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ ഈണപ്പൂക്കുടയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. പ്രിയ ഗായിക എസ് ജാനകിക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി സന്ദേശങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. സന്ദേശങ്ങളയച്ച എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും പരിപാടി കേട്ടിരുന്നവർക്കും നന്ദി പറയുന്നു. ഈണപ്പൂക്കുടയിൽ ഇന്ന് ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ലങ്കേഷ് അഗസ്ത്യക്കോട്. ഈണപ്പൂക്കുട വീണ്ടും എത്തും അടുത്ത ശനിയാഴ്ച ഉച്ചയ്ക്ക് 1-2.

0: സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ തിരിച്ചെത്തി. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിലാണ് അദ്ദേഹം വിദേശ പര്യടനം നടത്തിയത്. ഇന്നലെ അന്തരിച്ച ഇതിഹാസ ഗായിക എസ് ജാനകിയുടെ സംസ്കാരം ഉച്ചകഴിഞ്ഞ് മൈസൂരുവിൽ കനിയനഹുണ്ടി ഫാം ഹൌസിലാണ് സംസ്കാരം. ദേവസ്വങ്ങളിലെ കമ്മീഷനെ നിയമിക്കാനോ നടത്തിപ്പുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളിൽ ഇടപെടാനോ കോടതിക്ക് അവകാശമില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. വടക്കുംനാഥൻ ക്ഷേത്രത്തിലെ പടിഞ്ഞാറേ ഗോപുരം ശ്രീമൂലസ്ഥാനത്തെ ആൽമരം നടിയിൽ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വയനാട് കള്ളാടിയിലെ ദുരന്തഭൂമിയിൽ കാണാതായ ഹിമാചൽ സ്വദേശി ബിക്രം സിംഗ് റാണയുടെ മൃതദേഹം കണ്ടെത്തി. ഇതോടെ ദുരന്തത്തിൽ കാണാതായ എല്ലാവരുടെയും മൃതദേഹം കണ്ടെത്താൻ സാധിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിപ രോഗനിയന്ത്രണത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. നിയന്ത്രണങ്ങൾ നിലവിൽ വരുന്നതിന് മുമ്പത്തെ ക്രമീകരണങ്ങളാണ് പുനഃസ്ഥാപിച്ചത്. മലപ്പുറം കൽപ്പകഞ്ചേരിയിൽ കല്ലിങ്ങൽ പറമ്പ് MSM ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിനിയുടെ കൈ തല്ലിയൊടിച്ച സംഭവത്തിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. വടകര സ്വദേശി ബൽരാജിനെതിരെയാണ് നടപടി. ഇറാനെതിരെ അമേരിക്കയുടെ വ്യോമാക്രമണം. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലിനെ ഇറാൻ ആക്രമിച്ചതിനെ തുടർന്നായിരുന്നു അമേരിക്കയുടെ പ്രതികാര നടപടി. വിംബിൾട്ടൺ ടെന്നീസിൽ പുരുഷ വിഭാഗം സിംഗിൾസിലും വനിതാ വിഭാഗം ഡബിൾസിലും ഫൈനൽ മത്സരങ്ങൾ ഇന്ന് ലണ്ടനിൽ. ലോക 1-ാം നമ്പർ താരം യാനിക് സിന്നർ കിരീടം നിലനിർത്താൻ അലക്സാണ്ടർ സ്വരേയുമായാണ് രാത്രി 8:30 ഫൈനലിൽ ഏറ്റുമുട്ടുക. ആകാശവാണി അനന്തപുരി FM 101.9 പ്രധാന വാർത്തകൾ വീണ്ടും വൈകുന്നേരം 5 മണിക്ക് കേൾക്കാം. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇനി 2:30 വരെ നമുക്ക് ബാക്ക് ടു ബാക്ക് ഹിന്ദി ഫിലിം സോങ്സ് കേൾക്കാം.

ആകാശവാണി അനന്തപുരി FM 101.9. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം പ്രഭു എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനം. ഏറ്റുമാനൂർ ശ്രീകുമാറിന്റെ വരികൾ, ശങ്കർ ഗണേഷിന്റെ സംഗീതം.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോപ്പ് കണ്ണമ്പുല ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: പി ഭാസ്കരന്റെ ഗാനവരികൾ, ലക്ഷ്മികാന്ത് പ്യാരേലാലിന്റെ സംഗീതം, യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം, ചിത്രം ജീവിത സമരം.

0: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം, നാളെ രാവിലെ 7:40. പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട, ശാസ്തമംഗലം പൈപ്പിൻ മൂഡ് റോഡ്, ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ്, ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
2: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
3: ഒരു ചലച്ചിത്രഗാനം കൂടി. പി ഭാസ്കരൻ എഴുതി, കെ രാഘവൻ ഈണമിട്ട്, എസ് ജാനകി പാടിയത്. ചിത്രം കാക്കത്തമ്പുരാട്ടി.

കാക്കത്തമ്പുരാട്ടി എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനമാണ് കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ലംഹേ.

പ്രിയ ശ്രോതാക്കളെ, നമുക്കിനി ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. പി ഭാസ്കരൻ എഴുതി, ടി കെ പുകഴേന്തി ഈണം പകർന്ന് എസ് ജാനകി പാടിയത്. ചിത്രം സ്നേഹദീപമേ.

സ്നേഹദീപമേ മിഴിതുറക്കൂ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനമാണ് കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 3 മണി.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും തിരയിപ്പൂക്കളിലേക്ക് സ്വാഗതം. ആദ്യ ഗാനം മെല്ലെ തുറന്നത് കതവ് എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയത്.

0: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
1: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
0: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
1: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരയിപ്പൂക്കൾ തുടരുകയാണ്. ഇനി യേശുദാസും എസ് ജാനകിയും പുതു കവിത എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനം.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരയപ്പൂക്കളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി തുടരും 3:45 വരെ. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റും 33 സെക്കൻഡും.
1: അരേ മോഹൻ ഭായ്, കാഫി ബിസി ലഗ് രഹേ ഹോ.
2: മൈ സോച്ച് രഹാ ഹൂ കി ബിസിനസ് ശുരു കരൂ. ഏക് ഏജന്റ് നേ കഹാ കി മുദ്ര ലോൺ ജൽദി സാങ്ഷൻ കർവാ ദേഗാ, ബസ് പ്രോസസിംഗ് ഫീസ് ഓർ ലീഗൽ ഫീസ് ദേനി ഹോഗി. പേയ്മെന്റ് ലിങ്ക് ബി ഭേജാ ഹൈ.
1: അരേ മോഹൻ ഭായ്, പ്രധാനമന്ത്രി മുദ്ര യോജന മേ കോയി ഏജന്റ് നഹീ ഹോതാ. ധോക്കേബാസ് നക്ലി വെബ്സൈറ്റ്, സാങ്ഷൻ ലെറ്റർസ് ഓർ ദസ്തഖത് സേ ലോഗോ കോ ഫസാതേ ഹൈ.
2: സച്ച്?
1: സീധാ ബാങ്ക് യാ വിത്ത് സൻസ്ഥാ മേ ജാഓ യാ സർക്കാരി വെബ്സൈറ്റ് സേ ലോൺ അപ്ലൈ കരോ. സതർക്ക് രഹേ ഓർ ഓൺലൈൻ ഠഗോ സേ ബചേ.
2: സമജ് ഗയാ.
3: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
4: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
3: ഇൻറോയൽ അപ്ടോൺ, കണ്ണമ്പൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
4: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
6: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.

മെല്ലെ തുറന്നത് കഥവ്, മുതൽവൻ, എങ്കിട്ട മോതാതെ, പുതുകവിത, രസികൻ ഒരു രസികൈ, കരകാട്ടക്കാരൻ, കൊഞ്ചും സിലങ്കൈ, ഗുണ എന്നീ തമിഴ് ചിത്രങ്ങളിലെ ഓരോ ഗാനങ്ങളുമായി വന്ന ഇന്നത്തെ തിരൈപ്പൂക്കൾ ഇവിടെ പൂർണ്ണമാകുന്നു.

ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 3 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ NHM സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ പറയേണ്ടത് ഹൃദയാരോഗ്യത്തെക്കുറിച്ചാണ്. ഹൃദയാരോഗ്യ സംരക്ഷണത്തിന് നാം എത്രത്തോളം പ്രാധാന്യമാണ് നൽകുന്നത്? നാം ഒന്ന് സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണിത്. നമ്മുടെ ജീവിത രീതിയിലും ഭക്ഷണക്രമത്തിലും വന്ന വലിയ മാറ്റങ്ങൾ ഗുരുതരമായ ഒരുപാട് രോഗങ്ങൾക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് നാം ചിന്തിക്കാറുണ്ടോ? ഹൃദയാരോഗ്യ സംരക്ഷണത്തിന് എന്തെല്ലാം കാര്യങ്ങളിലാണ് നാം ശ്രദ്ധ ചെലുത്തേണ്ടത്? ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിവ് കൂടിയേ തീരൂ. ഹൃദയാരോഗ്യ സംരക്ഷണത്തിന്റെ അനിവാര്യതയെക്കുറിച്ചുള്ള ഒരു അഭിമുഖ പരിപാടിയാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം മുൻ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ജോർജ് കോശി. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: സർ, ഏത് വിഭാഗക്കാരിലാണ് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുതലായി ഉള്ളത്? ഇത് നമുക്ക് നേരത്തെ തിരിച്ചറിയാൻ സാധിക്കുമോ?
2: നമ്മൾ വേറെ ഏത് ജനതയുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കിയാലും ജനിതികപരമായി ഹൃദ്രോഗം വരാനുള്ള സാധ്യത ഭാരതീയർക്ക് കൂടുതലാണ്. അത് ഭാരതത്തിൽ തന്നെ വ്യത്യാസമുണ്ട്. നമ്മുടെ നോർത്ത് ഇന്ത്യയും സൗത്ത് ഇന്ത്യയും തമ്മിൽ വ്യത്യാസമുണ്ട്. കേരളീയർക്ക് പ്രത്യേകമായിട്ട് ഹൃദ്രോഗ സാധ്യത കൂടുതലാണ്. അങ്ങനെ പലപ്പോഴും ചോദിക്കും ആളുകൾ, ഈ ഹൃദയരോഗം വരാതിരിക്കാൻ എന്താ ചെയ്യുക? ഇത് മുൻകൂട്ടി കാണാൻ പറ്റുമോ? മുൻകൂട്ടി അങ്ങനെ അങ്ങോട്ട് കാണുന്ന അത്ര എളുപ്പമല്ല. നമുക്കിത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ രണ്ട് മൂന്ന് നാലഞ്ച് സംഗതികൾ വളരെ യങ് ഏജ് മുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 70-80% ഹൃദ്രോഗങ്ങളും തടയാൻ പറ്റും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് പുകവലിയാണ്. പുകവലി ഇപ്പം ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പുകവലി വളരെ ഒരു സ്റ്റേറ്റസ് സിമ്പിളായിട്ടാണ് വെച്ചിരുന്നത്. വഴി ആളുകളെല്ലാം ഇങ്ങനെ പുകവലിച്ച് നടക്കും. അത് കഴിഞ്ഞാണ് പിന്നെ പൊതു സ്ഥലങ്ങളിൽ പുകവലിക്കുന്നതിന് നിരോധനം വന്നു. ഇപ്പോൾ പുകവലി ഒരു മോശമായിട്ടാണ് എല്ലാവരും വെച്ചിരിക്കണത്. പുകവലിക്കുന്നവർ തന്നെ രഹസ്യമായിട്ടൊക്കെ പുകവലിക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ പുകവലി കുറഞ്ഞിട്ടുണ്ടെങ്കിലും പുകയിലയുടെ അല്ലാതെയുള്ള ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ടുബാക്കോ ഈ നാക്കിൻ്റെ അടിയിൽ വെക്കുക, അല്ലെങ്കിൽ ചീക്കിൻ്റെ ഉള്ളിലായിട്ട് തിരികെ വെക്കുക, അങ്ങനെയൊക്കെയുള്ള പുകവലി അല്ലാതെയുള്ള പുകയിലയുടെ ഉപയോഗം ഗണ്യമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഈവൻ സ്കൂൾ കുട്ടികളുടെ ഇടയിലുമൊക്കെ ഇപ്പം ലഹരി ഉപയോഗത്തെ പറ്റിയൊക്കെയാണല്ലോ നമ്മൾ ഇന്നും കേൾക്കുന്നത്, പല രീതിയിലുള്ള ലഹരി ഉപയോഗങ്ങൾ. അതിനകത്ത് ഈ പുകയില ഒരു പ്രധാന ഘടകമായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. പിന്നെ നമ്മൾ പുകവലി എന്ന് പറയുമ്പോഴത്തേക്ക് ആക്റ്റീവ് സ്മോക്കിങ്ങും ഉണ്ട്, പാസീവ് സ്മോക്കിങ്ങും ഉണ്ട്. പുക വലിക്കുന്ന ആളിന് ഹാനികരമാണെന്നുള്ളത് നമുക്കറിയാം. അത് ആക്റ്റീവായിട്ടുള്ള സ്മോക്കിംഗ്, ഓക്കെ, അത് ആളുടെ കാര്യം. പക്ഷേ പാസീവ് സ്മോക്കിംഗ് എന്ന് പറഞ്ഞ് പ്രധാനപ്പെട്ട ഒരു സാധനമുണ്ട്. ഈ ആള് പുക വലിച്ചിട്ട് വെളിയിലേക്ക് വിടുന്ന പുക ശ്വസിക്കുന്ന ആളുകളിലും ഹൃദ്രോഗ സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് വീട്ടിൽ ഗൃഹനാഥൻ ഇരുന്ന് മുഴുവൻ സമയം പുകവലിക്കുകയാണെങ്കിൽ ആ വീട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യ, കുട്ടികൾ, ചിലപ്പോൾ ഗർഭിണിയായിട്ടുള്ള ആരെങ്കിലും വീട്ടിലുണ്ടാവും. ഇവരെല്ലാവരും തന്നെ ഈ സ്മോക്ക് ഇൻഹെയിൽ ചെയ്തിട്ട് ഹൃദ്രോഗ സാധ്യത ഇങ്ങനെ അനുദിനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പുകയിലയും പുകവലിയുമാണ് പ്രധാനപ്പെട്ട ഒരു ഘടകം. പിന്നെ രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് രക്താതി സംബന്ധം, ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ വളരെ കോമൺ ആയിട്ടുള്ള ഒരു രോഗമാണ്. നമ്മളിപ്പോൾ ജനറൽ പോപ്പുലേഷൻ അഡൽട്ട് പ്രായപൂർത്തിയായവർ എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 25 മുതൽ 30% വരെ ആളുകൾക്ക് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ രക്താതി സമ്മർദ്ദമുണ്ട്. നമുക്കെല്ലാം അറിയാം, ഇതിനങ്ങനെ പ്രത്യേക രോഗലക്ഷണമൊന്നും വേണമെന്നില്ല, സിംറ്റംസ് ഒന്നും വേണമെന്നില്ല. അപ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന പോലെ ബി പി കൂടി കഴിഞ്ഞാൽ ഉടനെ തലവേദന വേണം, ക്ഷീണം വേണം, ശ്വാസം മുട്ടൽ വേണം, ഈ പറഞ്ഞ യാതൊരു സിംറ്റവും കാണത്തില്ല. 90% കൂടുതൽ രക്താതി സമ്മർദ്ദമുള്ള രോഗികളിലും യാതൊരു രോഗലക്ഷണവും കാണത്തില്ല. ആദ്യത്തെ രോഗലക്ഷണം എന്ന് പറയുന്നത് ഒരു ഹാർട്ട് അറ്റാക്ക് വരിക, അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് വരിക, അല്ലെങ്കിൽ കിഡ്നിയുടെ പ്രവർത്തനത്തിന് തകരാറ് വരിക, അങ്ങനെയൊക്കെയുള്ളതായിരിക്കും. അന്നേരം ഈ പ്രായപൂർത്തിയായ എല്ലാ വ്യക്തികളും ഒരു 20 വയസ്സ് കഴിഞ്ഞാൽ തന്നെ എല്ലാ വർഷവും ഒരു തവണയെങ്കിലും ബി പി ചെക്ക് ചെയ്ത് ബി പി നോർമലാണെന്ന് ഉറപ്പ് വരുത്തണം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും നമ്മൾ ആരും ഇത് ചെയ്യുന്നില്ല. അത് വളരെ വളരെ കഷ്ടമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ബി പി ചെക്ക് ചെയ്യുന്നതിന് എല്ലാം കൂടെ ഒരു 5 മിനിറ്റ് പോലും വേണ്ട, യാതൊരു ചിലവുമില്ല. എവിടെ ചെന്നു കഴിഞ്ഞാലും ബി പി എടുത്തു തരും. അതിന് പക്ഷേ ആളുകൾ സമയം കണ്ടെത്തുന്നില്ല. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. അതുപോലെ മൂന്നാമത്തെ ഒരു ഘടകം പ്രമേഹം. കേരളീയർ പ്രമേഹ രോഗം വളരെ കൂടുതലാണ്. നമ്മളൊരു 40 വയസ്സ് കഴിഞ്ഞവരെടുത്തു കഴിഞ്ഞാൽ 20% ആളുകൾക്ക് പ്രമേഹ രോഗമുണ്ട്. വേറെ ഒരു 10-15-20% ആളുകൾക്ക് പ്രമേഹ രോഗമില്ലെങ്കിലും നമ്മൾ ഇംപെയർഡ് ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് സ്റ്റേറ്റ് എന്ന് പറയും. പ്രമേഹം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, ആഹാരം കഴിക്കുന്നതിന് മുമ്പുള്ള രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് 126 mg കൂടുമ്പോഴാണ് നമ്മൾ പ്രമേഹ രോഗമെന്ന് പറയുന്നത്. നോർമലായിട്ടുള്ള ഒരാൾക്ക് അത് 100 mg അല്ല 110 mg മേലെ പോകില്ല. ഈ 110 mg 126 mg ഇടയ്ക്കുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവർ പ്രീ ഡയബറ്റിക്കാണ്, അവർക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രായപൂർത്തിയായ വ്യക്തികൾ വർഷത്തിലൊരിക്കൽ ബ്ലഡ് ഷുഗർ ഒന്ന് ചെക്ക് ചെയ്യുക. ചിലവൊന്നുമുള്ള കാര്യമല്ല, 10-30 രൂപ കൂടി പോയാൽ സർക്കാർ ആശുപത്രി ചെന്നാൽ ഫ്രീ ആയിട്ട് ചെയ്ത് കിട്ടും. പക്ഷെ ആളുകൾ ചെയ്യുവോ? ചെയ്യത്തില്ല. ഇനി നാലാമത്തെ ഘടകം, രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ്. അത് ഓക്കെ, ലിപ്പിഡ് പ്രൊഫൈൽ നോക്കാൻ പറ്റുമെങ്കിൽ നല്ലത്. ലിപ്പിഡ് പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആകെയുള്ള കൊളസ്ട്രോൾ എത്രയാണ്, ബാഡ് കൊളസ്ട്രോൾ എത്രയാണ്, ഗുഡ് കൊളസ്ട്രോൾ എത്രയാണ്, ഇതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയാം. ട്രൈഗ്ലിസറൈഡ് എത്രയാണ്, ഇതെല്ലാം കൃത്യമായിട്ട് അറിയാൻ പറ്റും. നമ്മുടെ ടോട്ടൽ കൊളസ്ട്രോൾ ഒരു 180 mg

0: കുറഞ്ഞിരിക്കുക നല്ലത്. ബാഡ് കൊളസ്ട്രോൾ, എൽ ഡി എൽ കൊളസ്ട്രോൾ ഒരു 100 മില്ലിഗ്രാമിൽ കുറഞ്ഞിരിക്കുക നല്ലത്. ഗുഡ് കൊളസ്ട്രോൾ ഒരു 45 മില്ലിഗ്രാമെങ്കിലും വേണം. ട്രൈഗ്ലിസറൈഡ് 150 മില്ലിഗ്രാമിൽ കുറഞ്ഞിരിക്കുകയാണ് നല്ലത്. ഈ 4 കാര്യങ്ങളും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കാര്യമായിട്ട് പണച്ചെലവൊന്നുമില്ല. പുകവലി പൂർണ്ണമായിട്ട് ഒഴിവാക്കുക, ഒരു ബുദ്ധിമുട്ടുമില്ല. രക്തസമ്മർദ്ദം ഒന്ന് ചെക്ക് ചെയ്യുക, ഒരു ബുദ്ധിമുട്ടുമില്ല. വർഷത്തിലൊരിക്കൽ ബ്ലഡ് ഷുഗർ ഒന്ന് നോക്കുക. 5 വർഷത്തിലൊരിക്കൽ കൊളസ്ട്രോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോർമലാണെന്നുള്ളതൊന്ന് ഉറപ്പാക്കുക. ഈ 4 കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മുടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് നമ്മുടെ ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങളാണ്. ക്രമമായിട്ടുള്ള വ്യായാമം, അതിന് ജിമ്മിലൊന്നും പോയി എക്സസൈസ് ഒന്നും ചെയ്യണ്ട. ഒരു 40 മിനിറ്റ് നടക്കുക ഡെയിലി, ആഴ്ചയിൽ ഒരു 5 ദിവസം ചെയ്യുക. ശരീരത്തിൻ്റെ വെയിറ്റ് കൂടാതെ നോക്കുക. ആഹാരക്രമം, ഈ ജങ്ക് ഫുഡൊക്കെ കഴിക്കാതെ, ഫാസ്റ്റ് ഫുഡ് കഴിക്കാതെ വീട്ടിലെന്തെങ്കിലും ഒരു ആഹാരമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് നമ്മുടെ പഴയ കൾച്ചറിലേക്ക് തിരിച്ചു വരിക. നമ്മുടെ കേരളീയർ പണ്ട് കഴിച്ചുകൊണ്ടിരുന്ന ആഹാരങ്ങളൊക്കെ കഴിക്കുക. കൂടുതൽ ട്രാൻസ് ഫാറ്റ്, സാച്ചുറേറ്റഡ് ഫാറ്റ്, പൂരിത കൊഴുപ്പുകൾ, ഇതൊക്കെ കഴിയുന്നിടത്തോളം ഒഴിവാക്കുക. വെജിറ്റേറിയൻ ഫുഡ് നല്ലതാണ്. നോൺ വെജിറ്റേറിയൻ മിതമായ അളവിൽ ഉപയോഗിക്കാൻ, കൂടുതലായിട്ട് ഉപയോഗിക്കാതിരിക്കുക. കഴിയുന്നിടത്തോളം വ്യായാമം, കഴിയുന്നിടത്തോളം ടെൻഷൻ കുറയ്ക്കുക. ഈ പറഞ്ഞ ഒരു 8-10 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാമെന്നുണ്ടെങ്കിൽ 80% ഹൃദ്രോഗവും പക്ഷാഘാതവും യങ് ഏജിൽ വരുന്നത് നമുക്ക് തടയാൻ സാധിക്കും.
1: സർ, ഈ സാധാരണ നെഞ്ചുവേദനയും ഹാർട്ട് അറ്റാക്കും തമ്മിൽ തിരിച്ചറിയാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുക?
0: ഞാനതിൻ്റെ രോഗലക്ഷണം എന്താണെന്നുള്ളത് പറയാം. എന്ന് വെച്ചിട്ട് അത് എല്ലാ രോഗികൾക്കും അത് വേണമെന്നില്ല. രോഗലക്ഷണങ്ങൾ പ്രത്യേകിച്ചൊന്നും കാര്യമായിട്ടില്ലാതെ തന്നെ ഹാർട്ട് അറ്റാക്ക് വരാം. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ ശരിയായിട്ടുള്ള നെഞ്ചുവേദന എന്ന് പറഞ്ഞാൽ നെഞ്ചിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് അനുഭവപ്പെടുന്നത്. അത് പലപ്പോഴും വേദന ആയിക്കൊണ്ടോന്നില്ല, ഒരു ഭാരം പോലെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കഴപ്പ് പോലെ ആയിരിക്കും, ഒരു എരിച്ചിൽ പോലെ, ഒരു ഭാരം എടുത്തു വെച്ചതുപോലെ, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും. അത് നെഞ്ചിൻ്റെ മധ്യഭാഗത്ത് ഒരു പോയിന്റിലായിട്ടായിരിക്കത്തില്ല, നെഞ്ചിൽ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിട്ടാണ് പലപ്പോഴും വരുന്നത്. എരിഞ്ഞ് കഴച്ചു വരിക എന്ന് പറയുക ആളുകൾ. അതിങ്ങനെ മുകളിലേക്ക് വന്നിട്ട് തൊണ്ടക്കുഴിയിലേക്ക് വരിക, താടിയിലേക്ക് വരിക, 2 തോളുകളിലേക്കും വ്യാപിക്കുക, 2 കൈയിലേക്കും വ്യാപിക്കുക, പ്രത്യേകിച്ച് കൈയുടെ ഉൾഭാഗത്തേക്ക് വ്യാപിക്കുക. ഇടത്തെ കൈ തന്നെ വേണമെന്നില്ല, 2 കൈയിലേക്കും വ്യാപിക്കാം. ഇടത്തെ കൈയിലേക്ക് തന്നെയായിട്ട് വരാം, വലത്തെ കൈയിലേക്ക് തന്നെയായിട്ട് വരാം, 2 തോളിലേക്കും വരണമെന്നില്ല. ഈ ബുദ്ധിമുട്ട് ഇതുപോലെ കഴുത്തിലേക്ക് വരുന്ന പോലെ തന്നെ ബാക്കിലേക്കും പോവുക. അതിൻ്റെ കൂടെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് വിയർക്കുക, പലപ്പോഴും വിയർത്ത് കുളിച്ച പോലെ തന്നെയാവും. ചിലപ്പം ഛർദ്ദിക്കും, ശക്തിയെല്ലാം കൂടെ നഷ്ടപ്പെടുന്ന പോലെ തോന്നും, ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നും. ഇതുപോലത്തെ ഒരു വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ് സാധാരണയായിട്ട് ഹാർട്ട് അറ്റാക്കിനോട് ബന്ധപ്പെട്ട് വരുന്നത്. നമ്മളൊന്ന് കിടക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കിടക്കാൻ പറ്റില്ല, ഭയങ്കരമായിട്ടൊരു ശ്വാസം മുട്ടലും വെപ്പാളവും ബുദ്ധിമുട്ടും എല്ലാം വരും. എന്നൊരു എഴുന്നേറ്റിരിക്കണമെന്ന് തോന്നും, അങ്ങോട്ടും ഇങ്ങനെയൊക്കെ നടന്ന് ബുദ്ധിമുട്ട് കുറയ്ക്കാൻ പറ്റുമെന്ന് നോക്കും. പക്ഷേ ബുദ്ധിമുട്ട് കുറയില്ല, ക്രമേണ ഈ ബുദ്ധിമുട്ട് കൂടി വന്ന് അവസാനം ഒരു വല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തുന്നു. അതാണ് ഇതിൻ്റെ ഒരു ക്ലാസിക് ഡിസ്ക്രിപ്ഷൻ. പക്ഷേ ഇത് എപ്പോഴും വേണമെന്നില്ല. പലപ്പോഴും നെഞ്ചുവേദന വളരെ ലഘുവായിട്ടേ കാണത്തുള്ളൂ. ഈ പറഞ്ഞ രീതിയിൽ വലിയ ശക്തമായ വേദന വേണമെന്നില്ല, സഹിക്കാവുന്ന വേദനയായിരിക്കും. അത് ചിലപ്പോൾ നെഞ്ചിൻ്റെ മധ്യഭാഗത്ത് മാത്രമേ ആണുള്ളൂ. കഴുത്തിലേക്ക് പോകണമെന്നില്ല, കയ്യിലേക്ക് പോകണമെന്നില്ല, വിയർപ്പ് വേണമെന്നില്ല, ഛർദ്ദിക്കണമെന്നില്ല. അങ്ങനെ അതുകൊണ്ട് നമുക്ക് അങ്ങനെ തീർത്ത് അങ്ങോട്ട് പറയാൻ പറ്റില്ല. പിന്നെ 2-3 നമുക്ക് ഓർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, അധ്വാനിക്കുന്ന സമയത്ത് വരുന്ന ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ മെൻ്റൽ ടെൻഷൻ വരുന്ന സമയത്ത് വരുന്ന ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നെഞ്ചിൻ്റെ മധ്യഭാഗത്ത് വരികയാണെങ്കിൽ, അത് നമ്മൾ ചുമ്മാതെ ഇരിക്കുന്ന സമയത്ത് യാതൊരു തകരാറുമില്ല, നമ്മൾ ആഹാരം കഴിച്ചതിന് ശേഷം ഒരു കയറ്റം കയറുന്നു, നെഞ്ചിൻ്റെ മധ്യഭാഗത്ത് ബുദ്ധിമുട്ട് വരുന്നു, എരിച്ചിൽ പോലെ വരുന്നു, നമ്മൾ അല്പസമയം വിശ്രമിക്കുന്നു, അത് പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമാകുന്നു. 2 മണിക്കൂറിന് ശേഷം നമ്മൾ വീണ്ടും നടക്കുന്നു, അതേ രീതിയിലുള്ള ബുദ്ധിമുട്ട് വീണ്ടും വരുന്നു, 5 മിനിറ്റ് വിശ്രമിക്കുമ്പോൾ ആ ബുദ്ധിമുട്ട് മാറുന്നു, അത് ഹൃദ്രോഗ ലക്ഷണമാണ്. അപ്പോൾ നമ്മൾ അധ്വാനിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ആഹാരം കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുന്ന സമയത്ത്, കയറ്റം കയറുന്ന സമയത്ത്, നെഞ്ചിൻ്റെ മധ്യഭാഗത്ത് എന്ത് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും അത് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടതാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ നമുക്കൊരു ടെൻഷൻ വരുന്ന സമയത്ത്, പെട്ടെന്ന് നമ്മുടെ നെഞ്ചിടിപ്പ് കൂടും, ബി പി കൂടും, ആ സമയത്ത് ഈ കയറ്റം കയറുന്നത് മാതിരിയുള്ള ഒരു ബുദ്ധിമുട്ട് നെഞ്ചിൻ്റെ മധ്യഭാഗത്ത് വരികയാണെങ്കിൽ അതും ഒരു അഞ്ചൈനൽ പെയിൻ ആവാനുള്ള സാധ്യത കൂടുതലാണ്. നേരെ മറിച്ച് സൂചിക്ക് കുത്തുന്ന പോലെയുള്ള വേദന ഈ നെഞ്ചിൻ്റെ ഇടതുവശത്തായിട്ട് വരിക, അത് ഹാർട്ടിൻ്റെ ആവാൻ വഴിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്ന സമയത്ത് വരുന്ന പിടുത്തം പോലെയുള്ള വേദന ഹാർട്ടിൻ്റെ ആവാൻ വഴിയില്ല. അതുപോലെ ദിവസങ്ങളും മാസങ്ങളും നിൽക്കുന്ന വേദന ഹാർട്ടിൻ്റെ ആവാൻ വഴിയില്ല. അങ്ങനെ നമുക്ക് ആ ഒരു ഹിസ്റ്ററി വെച്ചിട്ട് നമുക്കൊരു അളവ് വരെ പറയാം. പക്ഷെ അത് തന്നെ വെച്ച് പറയാൻ പറ്റില്ല.
1: സർ, ഹൃദയാരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്കായി ഒരു സന്ദേശം നൽകാം.
0: നേരത്തെ

0: സൂചിപ്പിച്ച പോലുള്ള 8-9 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ജീവിതത്തിൽ ഒരിക്കലും പുകവലിക്കാതിരിക്കുക. രക്തസമ്മർദ്ദം വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെക്ക് ചെയ്യുക. നോർമലായിട്ട് കീപ്പ് ചെയ്യുക. ബ്ലഡ് ഷുഗർ വർഷത്തിൽ ഒരിക്കൽ ചെക്ക് ചെയ്യുക. ഡയബറ്റീസ് ഉണ്ടെങ്കിൽ പ്രമേഹം നേരത്തെ കണ്ടുപിടിച്ച് ഏറ്റവും നന്നായിട്ട് ചികിത്സിക്കുക. രക്തത്തിലെ കൊളസ്ട്രോൾ 180 mg, LDL 100 mg, HDL 45 mg, ട്രൈഗ്ലിസറൈഡ് 150 mg. ഈ വാല്യൂസ് നമ്മൾ ഓർത്തിരിക്കുക. അത് എക്സസൈസ് കൊണ്ടും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊണ്ടും ഈ അളവിൽ കീപ്പ് ചെയ്യുക. പിന്നെ റെഗുലറായിട്ടുള്ള വ്യായാമം, ക്രമമായിട്ടുള്ള മോഡറേറ്റ് ആയിട്ടുള്ള മിതമായിട്ടുള്ള വ്യായാമം, ജിമ്മി പോണമെന്നൊന്നുമില്ല. ശരീരഭാരം കൂടാതെ നോക്കുക. ആഹാരത്തിൽ കൂടുതലായിട്ട് പഴങ്ങളും പച്ചക്കറി വർഗ്ഗങ്ങളും ഉപയോഗിക്കുക. പൂരിത കൊഴുപ്പിൻ്റെ അളവും ട്രാൻസ് ഫാറ്റും കഴിയുന്നിടത്തോളം കുറയ്ക്കുക. മാനസിക പിരിമുറുക്കം കഴിയുന്നിടത്തോളം ലഘൂകരിക്കുക. അങ്ങനെ സമാധാനമായിട്ട് ജീവിക്കുക. അങ്ങനെ ജീവിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് 80% ഹൃദ്രോഗവും പ്രിവെൻറ്റ് ചെയ്യാം.
1: ഹൃദയാരോഗ്യ സംരക്ഷണത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ജോർജ് കോശിക്ക് റേഡിയോ ഹെൽത്തിൻ്റെ നന്ദി.
0: താങ്ക് യു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: അപ്പൊ കുഞ്ഞിനെ എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ, ഇനി അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയിക്കോളൂ.
4: കുഞ്ഞിനെ കാണാൻ ഇനിയും ബന്ധുക്കള് വരാനുണ്ട് ഡോക്ടർ.
3: കുഞ്ഞിന് പാല് കൊടുക്കേണ്ട സമയമായെന്ന് അറിയില്ലേ? കുഞ്ഞ് ജനിച്ച് അമ്മയിൽ നിന്ന് അരമണിക്കൂറിനുള്ളിൽ ഊറി വരുന്ന മഞ്ഞ നിറത്തിലുള്ള പാൽ കുഞ്ഞിന് അത്യാവശ്യമാണ്.
4: കൊളസ്ട്രോൾ അഥവാ മഞ്ഞ നിറത്തിലുള്ള പാൽ കുഞ്ഞിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും.
3: കുഞ്ഞ് ജനിച്ച ഉടനെ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിലെങ്കിലും മുലയൂട്ടണം. ആദ്യത്തെ 6 മാസം കുഞ്ഞിന് മുലപ്പാൽ മാത്രമേ നൽകാവൂ. ഓരോ കുഞ്ഞിന്റെയും ആരോഗ്യം രാജ്യത്തിന്റെ സമ്പത്ത്. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
5: ഒരു ബർഗർ, ഒരു ചിക്കൻ റോള്, ഒരു എഗ് പഫ്സും പിന്നെ 2 ബീഫ് കട്ട്ലറ്റ്, ഒരു ഷാർജ ഷേക്ക് കൂടെ വേണം കേട്ടോ. പെട്ടെന്ന് വേണം, ഇപ്പൊ കഴിക്കാനാ. അമ്മേ വിശന്നിട്ട് വയ്യ. ആ പിന്നെ 10 വെജിറ്റബിൾ പഫ്സും 4 ജാം റോളും പാഴ്സൽ കൂടെ എടുത്തു.
6: അമിതവണ്ണം ഇന്ന് നമ്മുടെ സമൂഹത്തിലെ പ്രധാന ആരോഗ്യ പ്രശ്നമാണ്. അമിതവണ്ണം കുറച്ച് രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ ആഹാര ശൈലിയിൽ മാറ്റം വരുത്തൂ. ആരോഗ്യം കാത്തു സൂക്ഷിക്കൂ.
2: ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
6: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ. ഏകോപനം MS രാധാകൃഷ്ണൻ. ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 4 മണി.
1: ഗാനാമൃതം.
2: കാഴ്ചയുടെ കണിയൊരുക്കിയ സിനിമാശാലകൾ നമ്മുടെ സിനിമകളുടെ വിജയത്തിന്റെയും പരാജയത്തിന്റെയും മൂക സാക്ഷികളാണ്. നമ്മുടെ സിനിമാശാലകൾ സിനിമകളുടെ വിജയത്തിൽ തിയേറ്ററുകൾ ഫ്ലക്സുകൾ കൊണ്ടും കൊടിതോരണങ്ങൾ കൊണ്ടും വലിയ ആഘോഷങ്ങളിൽ അമരുകയും മറിച്ച് സിനിമകളുടെ പരാജയത്തിൽ ശോകമൂകമായി തീരുകയും ചെയ്ത നമ്മുടെ സിനിമാ പ്രദർശനശാലകൾ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനാമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിറഞ്ഞ സദസ്സിനു മുന്നിൽ 100ഉം 150ഉം ദിവസങ്ങൾ തുടർച്ചയായി ചിത്രങ്ങൾ പ്രദർശിപ്പിക്കപ്പെട്ടപ്പോൾ തിയേറ്റർ ഗേറ്റിന് മുന്നിലെ ഹൌസ്ഫുൾ ബോർഡ് കണ്ട് ടിക്കറ്റ് കിട്ടാതെ പലർക്കും നിരാശയോടെ മടങ്ങേണ്ടി വന്നിട്ടുണ്ട്. റിലീസ് ചെയ്ത് ഒരാഴ്ച പിന്നിടും മുമ്പേ നമ്മുടെ സിനിമാശാലകളിൽ ശൂന്യത മാത്രം നിറച്ചു കടന്നുപോയ പരാജയ ചിത്രങ്ങളും ഒട്ടനവധിയുണ്ട്. നമ്മുടെ ഇഷ്ടതാരങ്ങൾ കഥാപാത്രങ്ങളായി നിറഞ്ഞാടിയ നമ്മുടെ സിനിമാശാലകളിലെ ഓർമ്മകളിലൂടെയാണ് ഇന്നത്തെ ഗാനാമൃതം. 1991 സ്വർഗചിത്ര അപ്പച്ചൻ നിർമ്മിച്ച് സിദ്ദിഖ് ലാലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഗോഡ്ഫാദർ എന്ന ചിത്രം തിരുവനന്തപുരത്തെ ശ്രീകുമാർ തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി തുടർച്ചയായി 404 ദിവസം പ്രദർശിപ്പിച്ചു.

നാട്ടിൻപുറത്തെ ഓലമേഞ്ഞ സിനിമാ കൊട്ടകയിലെ വെള്ളത്തിരശീലയിൽ പ്രൊജക്ടർ വെളിച്ചം ദൃശ്യവിസ്മയം തീർത്തപ്പോൾ വെള്ളിത്തിരയിലെ ഇഷ്ടതാരങ്ങൾ മരം ചുറ്റി പ്രണയിച്ചത്

കടലിലെ തിരമാലകളെ അതിജീവിച്ച് സാഹസികനായ നായകൻ തന്റെ സ്പീഡ് ബോട്ടിൽ വില്ലൻ കഥാപാത്രങ്ങളെ പിന്തുടർന്നതും ഗ്രാമത്തിലെ കളിക്കൂട്ടുകാരായ അപ്പുവും ദാമുവും കുഞ്ഞനുമൊക്കെ തേർഡ് ക്ലാസ്സിലെ തടിബെഞ്ചിലിരുന്ന് നോക്കിക്കണ്ടിരുന്ന ആ അവധിക്കാലങ്ങൾ സിനിമയുടെയും സിനിമാശാലകളുടെയും സുവർണകാലം തന്നെയായിരുന്നു.

കേരളത്തിലെ സിനിമാ തിയേറ്ററുകളുടെ ചരിത്രത്തിൽ എന്നും എക്കാലവും ഓർത്തിരിക്കേണ്ട ഒന്നാണ് തിരുവനന്തപുരത്തെ ക്യാപിറ്റൽ തിയേറ്റർ. മലയാളത്തിലെ ആദ്യ ചിത്രമായ വിഗതകുമാരന്റെ ആദ്യ പ്രദർശനം നടന്നത് ക്യാപിറ്റൽ തിയേറ്ററിലായിരുന്നു. 1928 നവംബർ 7 തീയതി വൈകിട്ട് 6:30 അഡ്വക്കേറ്റ് മള്ളൂർ ഗോവിന്ദപിള്ള ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ഒരു സ്ത്രീ അഭിനയരംഗത്തേക്ക് കടന്നുവരാൻ പോലും മടിച്ചുനിന്ന കാലത്ത് ഒരു സ്ത്രീ തന്നെ സിനിമയിൽ അഭിനയിച്ചതിന്റെ പേരിൽ രോഷാകുലരായ നാട്ടുപ്രമാണിമാരാൽ വിഗതകുമാരന്റെ ആദ്യ റിലീസ് തന്നെ തടയപ്പെട്ടതും മലയാള സിനിമയിലെ എക്കാലത്തെയും ചരിത്രമാണ്.

ഓലമേഞ്ഞ സിനിമാ കൊട്ടകയിൽ നിന്നും കോൺക്രീറ്റ് കെട്ടിടങ്ങളിലേക്ക് നമ്മുടെ സിനിമാശാലകൾക്ക് രൂപമാറ്റം വന്നതോടെ പ്രേക്ഷകരുടെ മനോഭാവത്തിലും മാറ്റം വന്നു.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോ കണ്ണമൂല ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: സിനിമ ജീവിതത്തിന്റെ ഭാഗമായതോടെ ചലച്ചിത്ര പ്രദർശനശാലകളുടെ എണ്ണവും ക്രമേണ വർദ്ധിച്ചു. 1970 അവസാന കാലയളവിൽ കേരളത്തിലെ പ്രദർശനശാലകൾ 1000 കവിഞ്ഞു. തിയേറ്ററുകളിൽ ശീതീകരണ സംവിധാനം നിലവിൽ വന്നത് സിനിമാ തിയേറ്ററുകളുടെ ചരിത്രം തന്നെ മാറ്റിയെഴുതി. അങ്ങനെ അന്നുവരെ എസിയുടെ തണുപ്പ് അറിഞ്ഞിട്ടില്ലാത്ത പലരും ശീതീകരിച്ച തിയേറ്ററുകളിലിരുന്ന് പടം കണ്ടു. 1933 ബോംബെയിലെ റീഗൽ തിയേറ്ററായിരുന്നു ഇന്ത്യയിൽ ആദ്യമായി ശീതീകരണ സമ്പ്രദായം ഏർപ്പെടുത്തിയ തിയേറ്റർ. സൂപ്പർ സ്റ്റാറുകളുടെ പേരിൽ ഫാൻസ് അസോസിയേഷനുകൾ രൂപപ്പെട്ടതോടെ ഓരോ ചിത്രങ്ങളുടെയും റിലീസിംഗ് ദിവസം അക്ഷരാർത്ഥത്തിൽ സിനിമാശാലകളെ പൂരപ്പറമ്പുകളാക്കി മാറ്റി.

നമ്മുടെ സിനിമാശാലകൾക്ക് ദ ഹൌസ് ഓഫ് ഡ്രീംസ്, സ്വപ്ന സൌധങ്ങൾ എന്നൊരു വിളിപ്പേരുണ്ട്. തിയേറ്ററുകളിലെ അടിസ്ഥാന സൌകര്യങ്ങളുടെ മെച്ചപ്പെടുത്തൽ പ്രേക്ഷകരുടെ വലിയ തോതിലുള്ള കടന്നുകയറ്റത്തിന് വഴിവെച്ചു. നമ്മുടെ തിയേറ്ററുകൾ സിൽവറും ഗോൾഡും കടന്ന് പ്ലാറ്റിനം പദവി വരെ നേടിയെടുത്തു. അത് സിനിമാ വ്യവസായത്തിന്റെ വലിയ വളർച്ചയ്ക്കും ഊർജം പകർന്നു. തൽഫലമായി നമ്മുടെ സിനിമകൾ സൂപ്പർഹിറ്റും മെഗാഹിറ്റും ബോക്സ് ഓഫീസ് ഹിറ്റും കടന്ന് മുന്നേറി. 2000-ൽ അന്നുവരെ ഉണ്ടായിരുന്ന ഹിറ്റ് റെക്കോർഡുകൾ

ഇന്ത്യയിൽ ആദ്യമായി പഞ്ചനക്ഷത്ര സൌകര്യങ്ങൾ ഒരുക്കിയ തിയേറ്ററാണ് സ്വർണശക്തി അഭിരാമി തിയേറ്റർ. ചെന്നൈയിലെ അണ്ണേ അഭിരാമി തിയേറ്ററിൽ പടം കണ്ടിറങ്ങിയവർക്ക് ആദ്യത്തെ ദൃശ്യാനുഭവം മറക്കാനാകാത്തതായിരുന്നു. കാരണം കിടന്നുകൊണ്ട് സിനിമ കാണാൻ സാധിക്കുന്ന സംവിധാനം തന്നെയാണ്. നമ്മുടെ ഇഷ്ടാനുസരണം സീറ്റിനെ സജ്ജീകരിക്കാനും സീറ്റിനോട് ചേർന്ന് കോളിംഗ് ബെൽ അമർത്തി ഇഷ്ടവിഭവങ്ങൾ ഇരിപ്പിടത്തിലെത്തിക്കാനുമുള്ള മികവുറ്റ സംവിധാനങ്ങൾ നിലവിൽ വന്നതോടെ തിയേറ്ററുകൾ അത്യാഡംബര സൌധങ്ങളായി മാറി. 365 ദിവസം റിലീസിംഗ് കേന്ദ്രങ്ങളിൽ തുടർച്ചയായി പ്രദർശനം നടത്തിയ ചിത്രമായിരുന്നു മണിച്ചിത്രത്താഴ്.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോൺ, കള്ളമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ റിലീസ് ചെയ്ത വർഷം 1979 ആയിരുന്നു. 129 ചിത്രങ്ങൾ. എറണാകുളത്തെ ശ്രീധർ തിയേറ്ററിലായിരുന്നു കേരളത്തിൽ ആദ്യമായി ശീതീകരണ സംവിധാനം ഏർപ്പെടുത്തിയത്. തൃശൂരിലെ രാഗം തിയേറ്റർ അക്കാലത്തെ ഏറ്റവും മികച്ച തിയേറ്റർ എന്ന ലേബൽ നേടിയിരുന്നു. 2009 എം ടി ഹരിഹരൻ ടീമിന്റെ മമ്മൂട്ടി ചിത്രം കേരളവർമ്മ പഴശ്ശിരാജ തിയേറ്ററുകളിൽ നിന്ന് 40 കോടിയിലേറെ ഗ്രോസ് കളക്ഷൻ നേടിയ ചിത്രമായിരുന്നു.

ലോകത്തിലെ ഏറ്റവും വലിപ്പമേറിയതും വ്യക്തതയേറിയതുമായ തിയേറ്റർ സ്ക്രീനായിരുന്നു സിഡ്നിയിലെ ഡാർലിംഗ് ഹാർബറിലെ എൽ ജി ഐ മാക്സ് തിയേറ്റർ. ഐ മാക്സ് എന്ന സാങ്കേതിക വിദ്യയ്ക്ക് ചിത്രങ്ങളെ വളരെ വലിപ്പമേറിയ തരത്തിലും വ്യക്തതയേറിയ രീതിയിലും ആലേഖനം ചെയ്യാനുള്ള കഴിവുണ്ട്. ഏറ്റവും ഗുണനിലവാരമുള്ള ദൃശ്യാനുഭവം സമ്മാനിക്കാനുള്ള കഴിവ് എൽ ജി ഐ മാക്സ് തിയേറ്റർ സ്ക്രീനിനുണ്ട്. ഹൈദരാബാദ് ലേ പ്രസാദ് തിയേറ്ററിൽ 2003 മുതൽ ഐ മാക്സ് 3D സ്ക്രീൻ വഴി പ്രേക്ഷകർ 3D ചിത്രങ്ങളുടെ വിസ്മയങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്.

1960 കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടിപ്ലക്സ് തിയേറ്ററായിരുന്നു ചെന്നൈയിലെ സഫയർ തിയേറ്റർ. ചെന്നൈയിലെ തന്നെ സത്യം തിയേറ്റർ ആദ്യമായി പ്രേക്ഷകർക്ക് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ നവ്യ അനുഭവങ്ങൾ പകർന്നു നൽകി. 2K ഡിജിറ്റൽ പ്രൊജക്ഷൻ ടെക്നോളജിയിലൂടെ ജനം ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ മിഴിവ് കണ്ടറിഞ്ഞു. തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ 70mm തിയേറ്റർ ചെന്നൈയിലെ തന്നെ ആനന്ദ് തിയേറ്റർ ആയിരുന്നു. 1982 പുറത്തിറങ്ങിയ പടയോട്ടമായിരുന്നു മലയാളത്തിലെ ആദ്യത്തെ 70mm ചിത്രം.

0: കാലത്തിന്റെ വേഗത, പ്രദർശനശാലയിൽ OTT പോലെയുള്ള ആധുനിക സ്ട്രീമിംഗ് സംവിധാനങ്ങൾ കൊണ്ടുവന്നെങ്കിലും തിയേറ്ററുകളിൽ പോയി സിനിമകൾ കാണുന്ന അനുഭവം സമ്മാനിക്കുന്ന ദൃശ്യ അനുഭവം നമുക്ക് മറക്കാനാകാത്തതാണ്. നമ്മുടെ കാഴ്ചകൾക്ക് ദൃശ്യ വിരുന്നേകിയ സിനിമാശാലകളുടെ അനുഭവം ഇവിടെ സമാപിക്കുന്നു.
1: ഗാനാമൃതം. രചന ഹസീന സുബൈദ. ആഖ്യാനം NJ ജോഷിലാൽ. നിർവഹണം MR രഞ്ജിനെ. നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്.
2: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
3: പഠിക്കൂ BTech നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
2: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
3: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3x ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ഇനിയെങ്കിലും എന്ന ചിത്രത്തിന് വേണ്ടി യൂസഫ് അലി കേച്ചേരി എഴുതി, ശ്യാം ഈണം പകർന്ന് യേശുദാസും S ജാനകിയും കൂട്ടിനും പാടിയ ഗാനം കേൾക്കൂ.

0: സമയം 5 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: രാജ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മഹത്തായ പൈതൃകത്തെ ആദരിക്കേണ്ടത് ഓരോ പൌരന്റെയും കടമയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിലെ ദ്വാരകയിൽ സാമൂഹ്യ പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഖത്തർ മുൻ ഭരണാധികാരി ഷെയ്ഖ് ഹമദ് ബിൻ ഖലീദ് അൽ ഥാനിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. ഇതിഹാസ ഗായിക എസ് ജാനകിയുടെ സംസ്കാര ചടങ്ങുകൾ കർണാടകയിലെ കനിയന ഹുണ്ടിയിൽ പുരോഗമിക്കുന്നു. അനുശോചനം അറിയിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധാനം ചെയ്ത് മന്ത്രി റോജി എം ജോൺ ചടങ്ങിൽ പങ്കെടുത്തു. സ്വകാര്യ പ്രോവിഡന്റ് ഫണ്ട് ട്രസ്റ്റുകൾ നടത്തുന്ന സ്ഥാപനങ്ങളുടെ നിയമപരമായ സ്ഥിതി ക്രമീകരിക്കാൻ സഹായിക്കുന്നതിനായി ആംനസ്റ്റി പദ്ധതി പ്രഖ്യാപിച്ച് എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ. 6 മാസത്തേക്ക് പദ്ധതിയുടെ സേവനം പ്രയോജനപ്പെടുത്താമെന്ന് തൊഴിൽ മന്ത്രാലയം. വിയറ്റ്നാമിലെ ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യൻ എംബസി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം നാളെ മുതൽ ഈ മാസം 17 വരെ സ്പെയിൻ, ബെൽജിയം, ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് സന്ദർശനം. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഇംഗ്ലണ്ടും സെമിഫൈനലിൽ. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് യാനിക് സിന്നറും അലക്സാണ്ടർ സ്വരേവും ഏറ്റുമുട്ടും. രാത്രി 8:30 മത്സരം. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രഘുകുമാർ സംഗീതം നൽകി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം ചിത്രം മായാമയൂരം.

0: 916 Hallmark Swarna Abharanangalude Vilpanayil 10 aandukalude Parambariyavumayi Sudarshan Jewelers Amaravila.
1: Ettavum pudhiya modelukalum kuranja panikooliyum Sudarshan Jewelers Amaravila.
2: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
3: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡ് അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
4: ഫർണിഷിംഗ് അവന്യൂ, ഇൻചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
5: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
6: ചിത്രം തൃഷ്ണ. ജാനകി പാടിയത്. ഗാനരചന ബിച്ചു തിരുമല. സംഗീത സംവിധാനം ശ്യാം.

0: തിരക്കിൽ
1: അനന്തപുരി സാനിറ്റേഷൻസ് പൂജപ്പുര.
2: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: കോന്നിയൂർ ഭാസിന്റെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി. എസ് ജാനകി പാടിയ ഗാനം ചിത്രം ശേഷം കാഴ്ചയിൽ.

0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടിയും വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായി.

0: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
2: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
3: എല്ലാ തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
4: സ്വിംഗറിൽ
5: പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
2: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246979719.
6: ഇനി ലിവിംഗ് ആഘോഷമാക്കണം,
7: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്യുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
6: ഇൻറോയൽ അപ്ടോൺ, കള്ളമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
7: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.

0: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി. എസ് ജാനകി പാടിയ ഗാനം ചിത്രം കൂടെവിടെ.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: പി ഭാസ്കറിന്റെ വരികൾക്ക് ഉഷ ഖന്ന സംഗീതം നൽകി. എസ് ജാനകി പാടിയ ഗാനം ചിത്രം മൂടൽ മഞ്ഞ്.

0: സമയം 6 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: രാജ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മഹത്തായ പൈതൃകത്തെ ആദരിക്കേണ്ടത് ഓരോ പൌരന്റെയും കടമയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിലെ ദ്വാരകയിൽ സാമൂഹ്യ പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഖത്തർ മുൻ ഭരണാധികാരി ഷെയ്ഖ് ഹമദ് ബിൻ ഖലീദ അൽ ഥാനിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. ഇതിഹാസ ഗായിക എസ് ജാനകിയുടെ ഭൌതികദേഹം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. കർണാടകയിലെ കനിയനഹുണ്ടിയിലായിരുന്നു ചടങ്ങുകൾ. കേരള സർക്കാരിനെ പ്രതിനിധാനം ചെയ്ത് മന്ത്രി റോജി എം ജോൺ പങ്കെടുത്തു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം നാളെ മുതൽ ഈ മാസം 17 വരെ സ്പെയിൻ, ബെൽജിയം, ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് സന്ദർശനം. പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് നാളെ മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. ഒഴിവുകളും മറ്റു വിവരങ്ങളും hscap.kerala.gov.in പ്രസിദ്ധീകരിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 164 പേർ അറസ്റ്റിലായി. 148 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഇംഗ്ലണ്ടും സെമിഫൈനലിൽ. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് യാനിക് സിന്നറും അലക്സാണ്ടർ സ്വരേവും ഏറ്റുമുട്ടും. രാത്രി 8:30 മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9 അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:02 ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, പാൽകോൺ ഉൽപാദന രീതികൾ, ഡോക്ടർ ഹീരാജിയുമായി അഭിമുഖം, 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 സൺഡേ സെലക്ഷൻസ് വെസ്റ്റേൺ മ്യൂസിക്, 9:30 മധുര ഗീതങ്ങളുടെ അമര ഗായിക, ഇന്നലെ അന്തരിച്ച ഗായിക എസ് ജാനകിക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി, 10:30 നിശാ സുരഭി ചലച്ചിത്ര ഗാന പരിപാടി, 11:00 സുഭാഷിതം പ്രൊഫസർ ഹരീന്ദ്രനാഥക്കുറുപ്പ് അവതരിപ്പിച്ചത്, 11:05 മുതൽ വിവിധ

ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ കായംകുളം യുനസ് അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഉഷമലരി പി കുഞ്ഞിരാമൻ നായരുടെ വെളിച്ചത്തിന്റെ കളി എന്ന കവിത ആലാപനം വി ഡി മുരളി. ഉദയഗീതം ആർ രവിശങ്കർ, എൽ പ്രമീള എന്നിവർ പാടിയത്. തുടർന്ന് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ നിന്ന് മക്കാച്ചിയുടെ പായസക്കട, ഗ്രാമകേരളം. 7:15 ആരണ്യകം, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 77-ാം ഭാഗം. 8:35 തൃശൂർ ജുവലേഴ്സ് സ്മൃതി മധുരം. 8:45 യോഗ സൗഖ്യം. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. കഥകളി കലാകാരനും ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് കെ ആർ പങ്കെടുക്കുന്നു ഇതിന്റെ അവസാന ഭാഗം. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. 10:31 ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ തുടരും. 11:02 ഹലോ ആകാശവാണി. സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സാമൂഹ്യനീതി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ മുംദാസ് മറുപടി നൽകുന്നു. 12:02 ചിത്രമഞ്ജുഷ, തുടർന്ന് തിരയ്പൂക്കൾ. 12:40 പ്രകാശധാര, പ്രസവാനന്തര പരിചരണം. ആശാ കെ വി സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ഏകതാര. 2:02 ഹലോ ഡോക്ടർ. ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അമൽ എം ജി മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 തിരയ്പൂക്കൾ. 3:00 വെള്ളി വെളിച്ചം പുനഃപ്രക്ഷേപണം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 4:00 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും, വഴുതന വർഗ വിളകളിലെ രോഗനിയന്ത്രണം, ശ്രീമതി ബിന്ദു ആർ മാത്യൂസുമായി അഭിമുഖം. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 7:30 ഗ്രാമഫോൺ. 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീത സുധ. കോന്നിയൂർ സുരേഷ് കെ നായർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. കോട്ടയം എസ് ഹരിഹരൻ വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം, എണ്ണക്കാട് മഹേശ്വരൻ ഖടം. 10:30 നിശാ സുരഭി ചലച്ചിത്ര ഗാന പരിപാടി. 11:00 സുഭാഷിതം ഡോക്ടർ കായംകുളം യുനസ് അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:05 മുതൽ വിവിധ ഭാരതി റിലേ. ഇതുവരെ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.3 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 0.1 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.4 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9 പ്രേക്ഷകർക്കുള്ള ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം എസ് വിശ്വനാഥൻ സംഗീതം നൽകി. എസ് ജാനകിക പാടിയ ഗാനം ചിത്രം ചന്ദ്രകാന്തം.

0: ആകാശവാണി ആന്തവരി എഫ് എം 101.9 സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ്.
1: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
2: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
1: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻസ് അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
0: ഇപ്പോൾ സന്ധ്യാഗീതം. ആദ്യ ഗാനം S. രമേശൻ നായരുടെ വരികൾക്ക് ജയ വിജയന്മാർ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മഹത്തായ സംഭാവനകളെ ആദരിക്കേണ്ടത് പൌരന്മാരുടെ കടമയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. കാണാതായ ഇന്ത്യൻ പൌരന് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജ്ജിതമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇതിഹാസ ഗായിക എസ് ജാനകിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. വിടവാങ്ങിയത് തലമുറകളുടെ ഹൃദയം കീഴടക്കിയ ശബ്ദമാധുരി. സംസ്ഥാന സർക്കാരിനു വേണ്ടി മന്ത്രി റോജി എം ജോൺ അന്തിമോപചാരമർപ്പിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യൻ എംബസി. കൊച്ചി നഗരസഭയുടെ മൂന്നാമത് റോറോ സർവീസിന് തുടക്കമായി. സ്ത്രീകൾക്ക് റോറോ സർവീസിലും സൌജന്യ യാത്രയെന്ന് മുഖ്യമന്ത്രി. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീട പോരാട്ടത്തിൽ ഇന്ന് യാനിക് സിന്നറും അലക്സാണ്ടർ സ്വരീവും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മഹത്തായ സംഭാവനകളെ ആദരിക്കേണ്ടത് ഓരോ പൌരന്റെയും കടമയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിലെ ദ്വാരകയിൽ സാമൂഹിക പരിഷ്കർത്താവും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്ന മന്നത്ത് പത്മനാഭന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മന്നം സ്മൃതി മണ്ഡപവും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഐക്യമുള്ള സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ മന്നത്ത് പത്മനാഭന്റെ ആദർശങ്ങൾ രാഷ്ട്രത്തിന് പ്രചോദനമാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു.
1: അവർ ഭാരത് കേസരി കർമ്മയോഗി മന്നത് പത്മനാഭൻജി വാസ് വൺ ഓഫ് മോഡേൺ ഇന്ത്യാസ് ഗ്രേറ്റസ്റ്റ് സോഷ്യൽ റിഫോർമേഴ്സ്. 100% ലിറ്ററസി കേം ടു വൺ സിംഗിൾ സ്റ്റേറ്റ് ഇൻ ഭാരത്, ദാറ്റ് ഈസ് കേരളം. ദാറ്റ് ഇസ് നോട്ട് ബിക്കോസ് ഓഫ് ഗവൺമെന്റ് എഫർട്ട് അലോൺ. ഇറ്റ് ഇസ് നോട്ട് ബിക്കോസ് ഓഫ് എനി പൊളിറ്റിക്കൽ പാർട്ടി അലോൺ. ഇറ്റ് ഈസ് ദി ഗ്രേറ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് മന്നത് പത്മനാഭൻജി ആൻഡ് നാരായണ ഗുരുജി.
0: കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ചടങ്ങിൽ പങ്കെടുത്തു. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കപ്പലിലുണ്ടായിരുന്ന 11 ഇന്ത്യൻ പൌരന്മാരിൽ 10 പേരെ രക്ഷപ്പെടുത്തി. കാണാതായ ഇന്ത്യക്കാരനായി ഒമാനുമായി ചേർന്ന് തെരച്ചിൽ ഊർജ്ജിതമാക്കിയതായും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മേഖലയിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. ഇതിഹാസ ഗായിക എസ് ജാനകി അമ്മയ്ക്ക് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. കർണാടകയിലെ കനിയനഹുണ്ടി ഫാം ഹൌസിൽ അല്പം മുൻപ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന എസ് ജാനകി ഇന്നലെയാണ് അന്തരിച്ചത്. 88 വയസ്സായിരുന്നു. 6 പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീത ജീവിതത്തിൽ മലയാളം, കന്നഡ, തമിഴ്, ഹിന്ദി ഭാഷകളിലായി 48,000 ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. 4 തവണ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരവും 33 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. വിഖ്യാത ഗായിക എസ് ജാനകിക്ക് സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ അന്തിമോപചാരമർപ്പിച്ചു. ഭൗതികദേഹം പൊതുദർശനത്തിന് വച്ച മൈസൂർ മഹാരാജ ഗ്രൌണ്ടിലെത്തിയ മന്ത്രി പുഷ്പചക്രം സമർപ്പിച്ചു. തലമുറകളെ സംഗീതത്തിലൂടെ ബന്ധിപ്പിച്ച അപൂർവ പ്രതിഭയായിരുന്നു എസ് ജാനകിയെന്ന് മന്ത്രി അനുസ്മരിച്ചു.

0: വിയറ്റ്നാമിലുണ്ടായ ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യൻ എംബസി. മൃതദേഹങ്ങളുടെ തുടർ നടപടികൾക്കായി ഹോച്ചിമിൻ സിറ്റിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപകട വിവരം അറിഞ്ഞ ഉടൻ തന്നെ സംസ്ഥാന സർക്കാർ വിഷയത്തിൽ സജീവ ഇടപെടൽ നടത്തുന്നുണ്ടെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ അറിയിച്ചു. ശാസ്ത്രീയ സംരംഭങ്ങളെ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റാൻ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കിടയിൽ സുഗമമായ ഏകോപനം ഉണ്ടാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ശാസ്ത്ര മന്ത്രാലയങ്ങളിലെയും വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥർ പങ്കെടുത്ത ഉന്നതതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യവ്യാപകമായി സ്വച്ഛ സാഗർ, സുരക്ഷിത സാഗർ, തീരദേശ ശുചീകരണ പരിപാടി സംഘടിപ്പിക്കുമെന്നും പരമാവധി ദേശീയ പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. വിശദാംശങ്ങളിലേക്ക്.
1: സ്വച്ഛ സാഗർ, സുരക്ഷിത് സാഗർ, രാജ്യവ്യാപക തീരദേശ ശുചീകരണ പരിപാടി വിജയിപ്പിക്കാൻ സാങ്കേതിക നൂതനാശയങ്ങൾ, ജനപങ്കാളിത്തം, വകുപ്പുകൾ തമ്മിലുള്ള സഹകരണം എന്നിവ ഉറപ്പാക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. സെപ്റ്റംബർ 10 മുതൽ 19 വരെയാണ് രാജ്യത്തുടനീളമുള്ള തീരപ്രദേശങ്ങളിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിക്കുക. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുകയും ശുചിത്വത്തിൽ സാമൂഹ്യ പങ്കാളിത്തം ഉറപ്പാക്കുകയുമാണ് ലക്ഷ്യമിടുന്നത്. പരിപാടിയുടെ തയ്യാറെടുപ്പുകളെക്കുറിച്ചും ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗ്ഗങ്ങളും യോഗം ചർച്ച ചെയ്തു. ശാസ്ത്ര സ്ഥാപനങ്ങൾ, ഗവൺമെന്റ് ഏജൻസികൾ, സന്നദ്ധ പ്രവർത്തകർ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രാദേശിക സമൂഹങ്ങൾ എന്നിവരെ ഒന്നിപ്പിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ തീരദേശ ശുചീകരണ പരിപാടികളിലൊന്നായിരിക്കും ഈ ക്യാമ്പയിനെന്ന് ശ്രീ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കൊച്ചി കോർപ്പറേഷന്റെ 3-ാമത് റോറോ സർവീസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. KSRTC പ്രിയദർശിനി പദ്ധതിക്ക് സമാനമായി പുതിയ റോറോ സർവീസിലും സ്ത്രീകൾക്ക് പൂർണ്ണമായും സൌജന്യ യാത്രയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഇതിലൂടെ സ്ത്രീകൾ ലാഭിക്കുന്ന തുക KSFE ആരംഭിക്കുന്ന പ്രത്യേക പിങ്ക് ചിട്ടിയിൽ സുരക്ഷിതമായി നിക്ഷേപിക്കാമെന്നും അദ്ദേഹം അറിയിച്ചു. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8. ഇന്ന് നടത്തിയ തെരച്ചിലിൽ ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം കണ്ടെത്തി. കൺസ്ട്രക്ഷൻ മാനേജറാണ് വിക്രം റാണ. കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തി 1 മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന സർക്കാർ വിദഗ്ധ സമിതിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. August 13 വരെയാണ് സമ്മേളനം. ദേവസ്വങ്ങളുടെ ഫണ്ട് ഓഡിറ്റ് ചെയ്യാനുള്ള അധികാരം മാത്രമാണ് കോടതികൾക്കുള്ളതെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ദേവസ്വങ്ങളിലെ കമ്മീഷനെ നിയമിക്കാൻ അവകാശമില്ലെന്നും ക്ഷേത്രാചാരങ്ങളിലെ കോടതികളുടെ അമിത ഇടപെടൽ സംബന്ധിച്ച ചർച്ചയ്ക്ക് നിയമസഭയിൽ തുടക്കമിട്ടിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ശ്രീ വടക്കനാഥൻ ക്ഷേത്രത്തിൽ ആൽമരം നടിയിൽ ചടങ്ങ് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഉത്സവങ്ങൾക്കിടെ വെടിക്കെട്ട് അപകടം പോലുള്ളവ ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതലുകൾ എടുക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. അരി നിറയ്ക്കാനുള്ള ചാക്കുകളുടെ കുറവ് നെല്ലുസംഭരണത്തെ ബാധിക്കാതിരിക്കാൻ മുൻകരുതലുമായി സപ്ലൈകോ. മില്ലുകളിൽ നിന്ന് റേഷൻ കടകളിലേക്ക് എത്തിക്കുന്ന അരി നിറയ്ക്കാൻ 30 ലക്ഷം ചണച്ചാക്കുകൾ എത്തിക്കാൻ നടപടി ആരംഭിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: 2-ാം വിള നെല്ല് സംഭരണ കാലത്ത് ചാക്കുകളുടെ കുറവ് നെല്ലെടുപ്പിനെ ബാധിച്ച സാഹചര്യത്തിലാണ് നടപടി. പാലക്കാട്ട് നിന്ന് നെല്ല് കൂടുതലായി കൊണ്ടുപോകുന്ന എറണാകുളം, കോട്ടയം ജില്ലകളിലെ മുൻനിരയിലുള്ള 33 മില്ലുകൾക്കാണ് ചാക്ക് നൽകുന്നത്. ജൂലൈ മുതൽ സെപ്റ്റംബർ മാസങ്ങളിലേക്കുള്ളവയാണ് ആദ്യഘട്ടത്തിൽ മില്ലുകളിലേക്ക് എത്തിക്കുക. അരി റേഷൻ കടകളിലേക്ക് എത്തിക്കുന്ന ചാക്കുകളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് പരാതി ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് സപ്ലൈകോയുടെ മുന്നൊരുക്കം.
0: വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീട പോരാട്ടത്തിൽ ഇന്ന് ലോക 1-ാം നമ്പർ താരമായ യാനിക് സിന്നർ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരവിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:30 മത്സരം. വനിതാ ഡബിൾസ് ഫൈനലിൽ ഇപ്പോൾ ചൈന ഫ്രാൻസ് സഖ്യം കാനഡ ബ്രസീൽ സഖ്യവുമായി ഏറ്റുമുട്ടുകയാണ്. ലോകകപ്പ് ഫുട്ബോൾ സെമിഫൈനലിന് ബുധനാഴ്ച തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് നാളെ മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. മുഖ്യ അലോട്ട്മെന്റിൽ അപേക്ഷിച്ചിട്ടും അവസരം ലഭിക്കാതിരുന്നവർക്കാണ് അവസരം. സപ്ലിമെന്ററി അലോട്ട്മെന്റിനായുള്ള ഒഴിവുകളും മറ്റു വിവരങ്ങളും നാളെ HSCAP.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ആറന്മുള വിമാനത്താവള പദ്ധതി പ്രദേശത്ത് അനുമതിയില്ലാതെ ഡ്രോൺ പറത്തിയ സംഭവത്തിൽ പത്തനംതിട്ട ജില്ലാ കളക്ടർ കോഴഞ്ചേരി തഹസിൽദാരോട് അടിയന്തര റിപ്പോർട്ട് തേടി. മൌണ്ട് സിയോൺ ഗ്രൂപ്പ് ചെയർമാൻ എബ്രഹാം കല്ലമണ്ണിൽ സ്വകാര്യ ഏജൻസി ഉപയോഗിച്ച് ഡ്രോൺ സർവേ നടത്തിയ സംഭവത്തിലാണ് നടപടി. റിപ്പോർട്ട് ലഭിച്ച ശേഷം വിഷയം

0: ഹൈക്കോടതിയെ അറിയിക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. ലഹരി വിരുദ്ധ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാൻ കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എല്ലായിടങ്ങളിലും ലഹരിക്കെതിരെ ജനമുന്നേറ്റം കാണാൻ സാധിക്കുന്നതായും അദ്ദേഹം പന്തളത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മഹത്തായ സംഭാവനകളെ ആദരിക്കേണ്ടത് പൌരന്മാരുടെ കടമയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. കാണാതായ ഇന്ത്യൻ പൌരന് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജ്ജിതമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇതിഹാസ ഗായിക എസ് ജാനകിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. വിടവാങ്ങിയത് തലമുറകളുടെ ഹൃദയം കീഴടക്കിയ ശബ്ദമാധുരി. സംസ്ഥാന സർക്കാരിനുവേണ്ടി മന്ത്രി റോജി എം ജോൺ അന്തിമോപചാരമർപ്പിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യൻ എംബസി. കൊച്ചി നഗരസഭയുടെ മൂന്നാമത് റോറോ സർവീസിന് തുടക്കമായി. സ്ത്രീകൾക്ക് റോറോ സർവീസിലും സൌജന്യ യാത്രയെന്ന് മുഖ്യമന്ത്രി. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീട പോരാട്ടത്തിൽ ഇന്ന് യാനിക് സിന്നറും അലക്സാണ്ടർ സ്വരീവും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സന്ധ്യാഗീതം തുടരുന്നു. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി. എസ് ജാനകി പാടിയ ഗാനം ചിത്രം സമാഗമം.

0: വയലും വീടും.
1: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, ദാനധർമ്മത്തേക്കാൾ ഉത്തമമാണ് നല്ല വാക്കുകൾ. നല്ല വാക്കുകൾ കൊണ്ട് സൂക്ഷ്മതയുള്ള ജീവിതം പണിയാം. നല്ല വാക്കുകളാൽ നല്ല വ്യക്തിത്വം കൈവരും. തോളിൽ തട്ടിപ്പറയുന്ന അഭിനന്ദനത്തിന്റെ ഒരു കൊച്ചുവാക്കു മതിയാകും മറ്റൊരാളുടെ മനസ്സിൽ നമ്മൾ എന്നും പൂത്തു നിൽക്കാൻ. പറഞ്ഞുപോയ വാക്കുകൾ ഒരിക്കലും നമ്മെ സങ്കടപ്പെടുത്താതിരിക്കട്ടെ. പറയാതിരുന്ന വാക്കുകൾ എന്നും ആശ്വാസവുമാകട്ടെ. ഈ വാക്കുകളോടെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ? പാൽക്കൂൺ ഉൽപാദന രീതികൾ എന്ന വിഷയത്തിൽ ഒരഭിമുഖം, ഗാനം, സോയിൽ ഹെൽത്ത് കാർഡ്, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: തഞ്ചാവൂർ വാട്ടം ഏത് കാർഷിക വിളയെയാണ് ബാധിക്കുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. ഒരു പ്രദേശത്തെ കാലാവസ്ഥ, മഴ, താപനില, ഈർപ്പം, ഋതുക്കൾ എന്നിവയ്ക്ക് അനുയോജ്യമായ വിളകൾ തിരഞ്ഞെടുക്കുകയും കൃഷിരീതികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ പരമ്പരാഗത രീതി. ഓരോ പ്രദേശത്തിനും അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ കാർഷിക ഇനങ്ങളും കൃഷിരീതികളുമുണ്ട്. മഴക്കാലത്താണ് ചില വിളകൾ കൃഷി ചെയ്യാൻ ഉത്തമമെങ്കിൽ ചിലത് വേനലിൽ ചെയ്യാൻ കഴിയും. ചില വിളകൾ വർഷം മുഴുവൻ കൃഷി ചെയ്യാം. ഇങ്ങനെ കാലാവസ്ഥ അധിഷ്ഠിത കൃഷി സ്വീകരിക്കുന്നത് സ്ഥിരതയുള്ള കൃഷിക്കും മികച്ച വിളവിനും സഹായകരമാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം പാൽക്കൂണാണല്ലോ. ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയിൽ കൃഷി ചെയ്യാൻ പറ്റിയ ഇനമാണ് പാൽക്കൂൺ. കേരളത്തിൽ കൂടുതൽ കൃഷി ചെയ്തു വരുന്ന ചിപ്പിക്കൂണിനെ അപേക്ഷിച്ച് അതിന്റെ കൃഷിരീതികളിലും ഉപയോഗത്തിലും ഗുണങ്ങളിലും പാൽക്കൂൺ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പാൽക്കൂണിന്റെ കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാം. വെള്ളായണി കാർഷിക കോളേജിലെ അഖിലേന്ത്യാ കൂൺ ഗവേഷണ പദ്ധതിയിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഹീര ജി ആണ് പാൽക്കൂണിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഷിബു ജോർജ് ആണ് ഡോക്ടർ ഹീര ജിയുമായി സംസാരിക്കുന്നത്.
2: ഡോക്ടർ ഹീര, പരിപാടിയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം.
2: മാഡം, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പാൽക്കൂണിനെ കുറിച്ചാണ്. പക്ഷെ നമ്മൾ പ്രധാനമായിട്ട് നോക്കുമ്പം എല്ലാവരും ചിപ്പിക്കൂണാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാൽക്കൂൺ ഇപ്പം കർഷകർ ചെയ്തു തുടങ്ങിയിട്ടുണ്ടല്ലേ, കുറെ നാളായി ഇപ്പം തുടങ്ങിയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാൽ ഇതിനെ കുറിച്ചൊന്ന് പറയാം. അപ്പം ചിപ്പിക്കൂണാണോ പാൽക്കൂണാണോ, ഏതാണ് നമ്മുടെ ഇവിടെ അധികം ആയിട്ട് കർഷകർ ചെയ്യുന്ന, അല്ലെങ്കിൽ അധികം പ്രാധാന്യം ഏതിനാണുള്ളത്?
3: കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തു വരുന്നത് ചിപ്പിക്കൂണാണ്. കേരളീയരുടെ പ്രധാന ആകർഷകതയും ചിപ്പിക്കൂണാണ്. പക്ഷേ ഇവിടുത്തെ കാലാവസ്ഥ മാറുന്നതനുസരിച്ച് ഒരു ചൂടുള്ള സമയം കൂടി വരുന്നു. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളതാണ് ഈ പാൽക്കൂൺ. പിന്നെ അതിൻ്റെ തൂവെള്ള നിറം അതിനെ വളരെ ആകർഷണീയത ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ സൂക്ഷിപ്പ് കാലം അഥവാ ഷെൽഫ് ലൈഫ്, പുറത്ത് തന്നെ വെച്ചിരുന്നാൽ 3-4 ദിവസം ഒരു പ്രശ്നവും കൂടാതെ ഇരിക്കും. മറിച്ച് ചിപ്പിക്കൂണാണെങ്കിൽ 1 ദിവസം പോലും അതിനെ പുറത്ത് വയ്ക്കാൻ പറ്റില്ല. അതിനെ ഒരു റെഫ്രിജറേറ്റഡ് കണ്ടീഷനിലാണെങ്കിൽ പോലും 3 ദിവസമേ വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ പാൽക്കൂണാണെങ്കിൽ അതിനെ ഒരു മിനിമം 7-8 ദിവസം വരെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. പണ്ട് കാലങ്ങളിൽ എല്ലാവർക്കും

0: ഇഷ്ടം ചിപ്പിക്കൂൺ മാത്രമായിരുന്നു. പാൽക്കൂണിൻ്റെ ഗുണവും അതിൻ്റെ നിറവും അതിൻ്റെ കൂടിയ സൂക്ഷിപ്പ് കാലവും ഇതിലേക്കുള്ള കർഷകരെ ഒരുപാട് ആകർഷിക്കുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ കർഷകർ പാൽക്കൂണിനെ അന്വേഷിച്ച് വരുന്നുണ്ട്, അതിനെ കൃഷി ചെയ്യുന്ന രീതികളെ പറ്റി പഠിക്കാനും കൃഷി ചെയ്തിട്ട് മാർക്കറ്റിൽ കൊടുക്കുവാനായിട്ടുള്ള എല്ലാം നടന്നു വരുന്നു. അതൊരു പുതിയ കാര്യമല്ല. സാഹചര്യം മാറുന്നതനുസരിച്ച് നമുക്ക് കുറച്ചുകൂടെ ചൂട് താങ്ങാൻ പറ്റുന്ന ഒരു കൂൺ വേണം ഉള്ളത് കൊണ്ട് അതിന്റെ പ്രാധാന്യം കൂടി വരുന്നു എന്നതേ ഉള്ളൂ.
1: ഇപ്പൊ ചിപ്പിക്കൂൺ നമ്മൾ ചൂടുള്ള കാലാവസ്ഥയിൽ ചെയ്യാൻ പറ്റുമല്ലോ. ഇപ്പൊ പാൽക്കൂൺ അതിനെക്കാട്ടിലും അധികം ചൂട് സഹിക്കാനുള്ള ക്ഷമതയുണ്ടല്ലേ?
0: തീർച്ചയായും. അതിന് കൂടുതൽ ചൂട് കാലാവസ്ഥയിലാണ് അതിന്റെ നല്ല വിളവ് കിട്ടുന്നത്.
1: എത്ര ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് നിങ്ങൾ പറയുന്നത്?
0: ഒരു 30 ഡിഗ്രി വരെയൊക്കെ അതിനെ സാധാരണ പോലെ കൃഷി ചെയ്യാം. ചിപ്പിക്കൂൺ ഇനങ്ങൾക്ക് എപ്പോഴും 27-28 അതിൻ്റെ നല്ല വിളവ് കിട്ടുന്നത്. ഇത് 32-33 വരെ പോയാലും നമുക്ക് അതിന് ആവശ്യമുള്ള ജലാംശം കൊടുത്തു കഴിഞ്ഞാൽ വിളവ് കിട്ടുന്നതിൽ യാതൊരു കുറവും സംഭവിക്കത്തില്ല.
1: മാറുന്ന കാലാവസ്ഥയ്ക്ക് ഇത് ഇച്ചിരിയും കൂടെ അനുയോജ്യമാണല്ലേ?
0: അതെ. ചൂട് കാലാവസ്ഥ കൂടുതൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ ആ പീരീഡിലേക്ക് നമുക്ക് കൃഷി ചെയ്യാൻ പാൽക്കൂണാണ് ഏറ്റവും അനുയോജ്യം. അപ്പം നമ്മളൊരു ക്രോപ്പ് കലണ്ടർ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്കൊരു മഴക്കാലം വരുമ്പോൾ ചിപ്പിക്കൂൺ കൃഷി ചെയ്യാം. ഒരു ഡിസംബർ വരെ ടെമ്പറേച്ചറിന് വ്യത്യാസമില്ലാത്തത് കൊണ്ട് നമുക്ക് ചിപ്പിക്കൂൺ കൃഷി ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ജനുവരി ആകുമ്പോഴത്തേക്ക് ചൂട് കൂടിക്കൊണ്ട് വരും. ആ ചൂട് കൂടുമ്പോഴത്തേക്ക് ചിപ്പിക്കൂണിൻ്റെ വിലവ് കുറയും. ആ സമയത്ത് നമുക്ക് പാൽക്കൂൺ അതിലേക്ക് ആ ക്രോപ്പ് കലണ്ടറിൽ ഇൻക്ലൂഡ് ചെയ്ത് കൃഷി ചെയ്യുകയാണെങ്കിൽ ഒരു വർഷത്തിൽ ചിപ്പിക്കൂണും പാൽക്കൂണും ഒരുപോലെ ഒരു കർഷകന് കൃഷി ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നതായിരിക്കും.
1: ഇവിടെ ഒരു ചോദ്യം വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം മഴക്കാലമാണല്ലോ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇപ്പം അത്ര അധികം ഇല്ല, അപ്പം ഈ സമയത്ത് നമുക്ക് പാൽക്കൂൺ ചെയ്യാൻ സാധിക്കും?
0: പാൽക്കൂൺ ചെയ്യാൻ സാധിക്കും. ഒരുപാട് ടെമ്പറേച്ചർ താഴെ പോവുകയാണെങ്കിൽ റൂമിൽ ഒരു ചെറിയ ഹീറ്റർ കൊടുത്തിട്ട് ആ ടെമ്പറേച്ചർ ഒരു 30 ഡിഗ്രിയോളം എത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിലും കൃഷി ചെയ്യാൻ പറ്റുന്നതാണ്. ചിപ്പിക്കൂണിനാണെങ്കിൽ നമുക്ക് റൂമിൽ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ കൃഷി ചെയ്യാൻ പറ്റും. ചൂട് പോവുകയാണെങ്കിൽ നമുക്ക് താപനില കുറയ്ക്കാനുള്ള മാർഗങ്ങൾ ചെയ്യേണ്ടി വരും. ഇതിനാണെങ്കിൽ കുറച്ചുകൂടെ താപനില കൂട്ടി വേണം കൃഷി ചെയ്യാൻ.
1: പിന്നെ ഇതിന്റെ വിത്ത് അല്ലെങ്കിൽ സ്പോൺ, നമ്മൾ മഷ്റൂം സ്പോൺ പറയുമ്പോൾ, പാൽക്കൂണിന്റെ ലഭ്യതയൊക്കെ ഉണ്ടോ നല്ലപോലെ?
0: തീർച്ചയായും. വെള്ളായണിയിലെ അഖിലേന്ത്യ കുണ്ഗവേഷണ പദ്ധതിയിൽ പാൽക്കൂൺ ഇനത്തിന്റെ വിത്ത് ഉൽപ്പാദിപ്പിച്ച് നൽകുന്നുണ്ട്. ചിപ്പിക്കൂണിൻ്റെ വിത്തിൻ്റെ അതേ വില തന്നെയാണ്. ഒരു വിത്തിന് 50 രൂപയാണ്, മാതൃവിത്തിന് 300 രൂപയാണ്.
1: അപ്പൊ ഇതിന്റെ വിത്ത് പ്രൊഡക്ഷൻ ടെക്നിക് അല്ലെങ്കിൽ വിത്ത് ഉൽപാദന രീതികള് പാൽക്കൂണും ചിപ്പിക്കൂണും സെയിം ആണോ, അതിലും വലിയ വ്യത്യാസമുണ്ടോ?
0: പാൽക്കൂണിനകത്ത് വിത്ത് ഉൽപാദനം ചിപ്പിക്കൂൺ പോലെ തന്നെയാണ്.
1: ഇനി നമ്മൾ ഇതിന്റെ കൾട്ടിവേഷൻ ടെക്നിക്കിലോട്ട് വന്നാൽ, ചിപ്പിക്കൂൺ ആണെങ്കിൽ എല്ലാവർക്കും അറിയാം, നമ്മൾ നോർമൽ സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ മീഡിയം എടുത്ത് അതിൻ്റെ അകത്ത് ചെയ്യുന്ന, സ്പോൺ ഇട്ട് ചെയ്യുന്നു. പാൽക്കൂണിന് എന്തുവാണ് വ്യത്യാസം ഉള്ളത്?
0: പാൽക്കൂൺ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു തൂവെള്ള നിറമാണ്. അതോടൊപ്പം ഒരു കൂണിന് തന്നെ ഏതാണ്ട് ഒരു 150 ഗ്രാം വരെ തൂക്കം വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ സാധാരണ ചിപ്പിക്കൂൺ ഇടുന്ന പോലെ കൂൺബെഡ് നിർമ്മിച്ചു കഴിഞ്ഞാൽ പാൽക്കൂൺ മൂപ്പെത്താതെ ഒടിഞ്ഞു പോകും. വെയിറ്റ് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കേസിംഗ് എന്ന് പറയുന്നൊരു പ്രോസസ്സ് ചെയ്യും. അതായത് ചിപ്പിക്കൂൺ എല്ലാവർക്കും അറിയാം, ബെഡിടുക, വൈക്കോലോ അർക്കപ്പൊടിയോ ഇടുക, അതിൻ്റെ അരികിൽ കൂടെ വിത്തിടുക. അങ്ങനെ 4-5 ലെയർ ഇട്ടതിന് ശേഷം നമ്മൾ ഹോൾസ് ഇട്ട് കെട്ടി ഡാർക്ക് റൂമിൽ വെക്കുകയാണ് പതിവ്. അത് പൂർണ്ണ വളർച്ചയെത്താൻ ഏതാണ്ട് 14 ദിവസമാണ് എടുക്കുക. തിരിച്ച് പാൽക്കൂണിനാണെങ്കിൽ അതിനൊരു മെച്യൂരിറ്റിക്ക് കുറച്ചുകൂടെ സമയം വേണം. ഒരു പൂർണ്ണ വളർച്ച, അതായത് സ്പോൺറണ്ണായ ബെഡ് ഉണ്ടായി വരാൻ 21 മുതൽ 23 ദിവസങ്ങൾ വരെ എടുക്കും. അപ്പോൾ അത് കഴിഞ്ഞ് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ബെഡ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ നമ്മൾ നേടുകയെ മുറിക്കും. ഇപ്പം 4 ലെയർ ആണെങ്കിൽ 2 ലെയർ കഴിഞ്ഞിട്ട് മുറിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കേസിംഗ് മിക്സ്ചർ എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഉപയോഗിക്കാറുണ്ട്. കേസിംഗ് മിക്സ്ചർ എന്ന് പറയുന്നത് മണ്ണ്, മണല്, വർമി കമ്പോസ് ഒരേ അനുപാതത്തിൽ 20 ഗ്രാം കാൽഷ്യം കാർബണേറ്റും ചേർത്തിട്ട് പുട്ടിന് നനയ്ക്കുന്ന പോലെ ഒന്ന് നനച്ചതിന് ശേഷം പോളിപ്രൊപ്ലിൻ കവറിൽ വെച്ച് 2 മണിക്കൂർ അണുവിമുക്തമാക്കും. അതായത് ഓട്ടോക്ലേവിൽ വെച്ച് 2 മണിക്കൂർ അണുവിമുക്തമാക്കും. ഇത് തണുത്തതിന് ശേഷം മുറിച്ച ബെഡിന് മുകളിൽ ഒരു 1.5 ഇഞ്ച് കനത്തിൽ ഇത് വെക്കും. എന്നുവെച്ചാൽ ആ മിക്സർ അതിന് പുറത്ത് അടിച്ചുറപ്പിക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് വെക്കാൻ മാത്രമേ പാടുള്ളൂ. അതുവരെ ബെഡിന് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ക്രേസിംഗ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വെള്ളം സ്പ്രേ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മൈസീലിയം, ഈ താഴെയുള്ള മൈസീലിയം മിക്സ്ചറിൽ കൂടെ പറ്റി പിടിച്ച് വളർന്ന് മുകളിലെല്ലാം വളർന്നതിന് ശേഷം ചെറിയ ചെറിയ ഇൻഷ്യൽസ് ഉണ്ടാകാൻ തുടങ്ങും. ഒരുപാട് ഇൻഷ്യൽസ് അതിനകത്ത് ഉണ്ടാകും,
1: മൊട്ടുമാലയും.
0: പക്ഷേ എല്ലാം പൂർണ്ണ വളർച്ച എത്തത്തില്ല. അപ്പോൾ ഒരു കൂട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനകത്ത് മൂന്നോ നാലോ

0: ഫലം ആയിരിക്കും നല്ല വലിപ്പത്തിലുണ്ടാവുക. ഒരു മഷ്റൂം എന്ന് പറയുന്നതിൻ്റെ അതേ രൂപത്തിലായിരിക്കും പാൽക്കൂണുണ്ടാവുക. ചിപ്പിക്കൂണിനെ കാട്ടിയും സ്ട്രക്ചറിൽ ഭയങ്കര വ്യത്യാസമാണ് പാൽക്കൂൺ. എന്നിട്ട് ഈ പാൽക്കൂൺ വളർന്ന് മൂപ്പെത്തിയെന്ന് മനസ്സിലാവുന്നത് ഒരു മൂന്നോ നാലോ ദിവസം
1: വരാനായിട്ട്
0: ഏഴ് ദിവസം
1: പിന്നെ.
0: അപ്പം നമ്മുടെ ചിപ്പിക്കൂണ്ട് 16 ദിവസം എടുക്കുന്നിടത്ത് ഇവിടെ മിനിമം 28 ദിവസമെങ്കിലും ആദ്യം തുടങ്ങും. ഒരു 31-32 ദിവസം ആവുമ്പം മാത്രമേ നമുക്ക് ആദ്യത്തെ വിളവെടുക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഇപ്പൊ നമ്മൾ കണ്ടൊരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത് വൈക്കോലും അറക്കപ്പൊടിയും വെക്കുകയാണെങ്കിൽ പാൽക്കൂണിന് ഏറ്റവും കൂടുതൽ വിളവ് കിട്ടുന്ന അറക്കപ്പൊടിയിലാണ്. റബ്ബറിൻ്റെ അറക്കപ്പൊടിയാണെങ്കിൽ അത്യുത്തമം. അതിനകത്ത് കുറച്ച് തവിടും കൂടെ ചേർത്തിട്ട് മാധ്യമം പരുവപ്പെടുത്തിയിട്ട് ബെഡിടുകയാണെങ്കിൽ നമുക്കൊരു 60 ദിവസം വരെ കണ്ടിന്യൂസ് ആയിട്ട് വിളവ് കിട്ടാറുണ്ട്.
1: പിന്നെ മേഡം, ഇപ്പം കർഷകർ ഈ പെല്ലറ്റ്സും യൂസ് ചെയ്യാറുണ്ടല്ലോ, അപ്പം അത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടോ ഈ പാൽക്കൂണിന് വേണ്ടി? അതെങ്ങനെയാണ്?
0: പെല്ലറ്റ്സ് നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. അതിനകത്ത് ഞങ്ങളുടെ സാധാരണ സ്റ്റെറിലൈസേഷൻ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എപ്പോഴും നമ്മൾ കൂടുതലും ശാസ്ത്രീയമായി ചെയ്ത് പരീക്ഷിച്ചത് അറക്കപ്പൊടിയാണ്.
1: അപ്പൊ വൈക്കോലിനെക്കാട്ടിലും നല്ലത് അറക്കപ്പൊടിയാണ് പാൽക്കൂണിന്.
0: പാൽക്കൂണിന് വിളവ് കൂടുതൽ കാലം കിട്ടും, പക്ഷെ ആദ്യത്തെ വിളവ് കിട്ടാൻ ഒരുപാട് സമയമെടുക്കും. അപ്പൊ ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു കർഷകൻ ആദ്യം അറക്കപ്പൊടിയിൽ ചെയ്യുകയാണെങ്കിൽ അവരുടെ ഒരു ബുദ്ധിമുട്ട്, അയ്യോ 14 ദിവസം കഴിഞ്ഞിട്ട് വിളവ് വന്നില്ല, ഇതെന്ത് സംഭവിച്ചു, ഞാൻ ചെയ്തില്ല, അപാകതയാണോ, അങ്ങനെ ഒരു സംശയം വരും. അതുകൊണ്ട് ആദ്യമായിട്ട് കൃഷി ചെയ്യുന്ന ഒരാളിനെ എപ്പോഴും നമ്മൾ പറയുക വൈക്കോലിൽ ചെയ്യുക. ആദ്യം ഒന്ന് പഠിച്ചതിന് ശേഷം അറക്കപ്പൊടിയിലേക്ക് ചെയ്യുകയാണെങ്കിൽ, മരപ്പൊടിയിലേക്ക് ചെയ്യുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും.
1: മേഡം, ഇത് കേസിംഗ് ഇട്ട് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ കൂണ് മാതിരി വരുമല്ലോ, ആ സമയമൊക്കെ നമ്മൾ ഈ വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കണം
0: രാവിലെയും വൈകുന്നേരവും ചൂടിന്റെ അവസ്ഥ അനുസരിച്ച്. അപ്പൊ നമുക്ക് അത് കാണുമ്പോൾ അറിയാം കേസിംഗ് മെറ്റീരിയൽ ഉണങ്ങാൻ തുടങ്ങും. അത് പക്ഷേ അത് ഉണങ്ങാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ഹാൻഡ് സ്പ്രേയർ ഉണ്ടല്ലോ ചെടികൾക്ക് തളിക്കുന്ന, ആ സ്പ്രേയർ ഉപയോഗിച്ച് അതിൻ്റെ മേൾ ഭാഗത്ത് ഒന്ന് നനച്ചുകൊണ്ട് പോവുക. ഒരുപാട് ഈർപ്പം ആവാനും പാടില്ല. ഒരുപാട് ഈർപ്പം വന്നു കഴിഞ്ഞാൽ ബാക്കി കീടങ്ങളും വരും, രോഗാണുക്കളും വരും. അപ്പോൾ അതിനൊരു നനവ് വേണം. അതായത് ആ മൈസീലിയം ഒന്ന് ഉണങ്ങിപ്പോകാതിരിക്കും.
1: കാൽഷ്യം കാർബോണേറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ ഇതിൽ, അത് വെച്ച് അത് കട്ടിയാവത്തില്ല.
0: 20 ഗ്രാമേ ഇടുന്നുള്ളൂ,
1: കുറച്ച് ഇടുന്നുള്ളൂ.
0: 1:1:1 റേഷ്യോയിലാണ് നമ്മൾ വെർമി കമ്പോസ്റ്റും മണ്ണും മണലും ചേർക്കുന്നത്. അപ്പൊ അതിനകത്ത് 20 ഗ്രാം ഒന്നുമല്ല.
1: അങ്ങനെ
0: കട്ടിയാവില്ല, കാരണം നമ്മൾ രാവിലെയും വൈകുന്നേരവും അതിന് ഈർപ്പം കൊടുക്കുന്നുണ്ട്. അത് ധാരാളം മതിയാവും.
1: പിന്നെ പാൽക്കൂൺ മേഡം സൂചിപ്പിച്ച് 150 ഗ്രാം വരെ വളരുമെന്ന്. അപ്പൊ അത് ആദ്യത്തെ വിളവെടുക്കുമ്പോൾ കർഷകർ അത്രയും വളരാൻ വെയിറ്റ് ചെയ്യണോ? അത് അതിന്റെ ഒരു ഐഡിയ എങ്ങനെ
0: കിട്ടും? വിളവെടുക്കുന്ന സ്റ്റേജ് വളരെ കൃത്യത വേണ്ടുന്നതാണ്. അപ്പോൾ ഒരു മൊട്ടുണ്ടായി കഴിഞ്ഞാൽ 3-4 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ പൈലിയസ് എന്ന് പറയാം, അതിൻ്റെ ക്യാപ്പ് ഫുള്ളായിട്ട് വിരിഞ്ഞു വരും. പക്ഷേ ആ വെയിറ്റ് വെക്കാൻ നിൽക്കുകയാണെങ്കിൽ ഈ ക്യാപ്പ് തിരിഞ്ഞു മടങ്ങും. ആ തിരിഞ്ഞു മടങ്ങുക എന്ന് വെച്ചാൽ അത് ഓവർ മെച്ചുറായി എന്നാണ് അതിനർത്ഥം. വളർച്ച കൂടിപ്പോയി, അപ്പോൾ അതിനകത്ത് നാരിൻ്റെ അംശം കൂടും. അപ്പൊ അത് നമുക്കൊരു
1: സോഫ്റ്റ് ആവത്തില്ല, കഴിക്കാൻ
0: സോഫ്റ്റ് ആവത്തില്ല,
1: നാരുമാതിരി തോന്നും,
0: നാരുമാതിരി തോന്നും. പക്ഷെ പാൽക്കൂണിന് ചിപ്പിക്കൂണിനെ അപേക്ഷിച്ച് നാരിൻ്റെ അംശം കൂടുതലാണ്. വേവിക്കുമ്പോൾ അത് ചെറിയ കഷ്ണങ്ങളായി തന്നെ കിടക്കും. അതുകൊണ്ട് മാംസപ്രിയർക്ക് വളരെ പ്രിയമുള്ളതാണ് പാൽക്കൂൺ.
1: ഏത് വിഭവം വേണമെങ്കിലും എങ്ങനെയുണ്ടാക്കാം.
0: ഇപ്പൊ
1: മേഡം പറഞ്ഞ മാതിരി അത് മേളിലോട്ട് മടങ്ങാൻ അനുവദിക്കില്ല, അതിന്റെ മുന്നേ തന്നെ നമുക്കത് ഹാർവെസ്റ്റ് ചെയ്ത് എടുക്കണം.
0: ഹാർവെസ്റ്റ് ചെയ്തെടുക്കും. നമ്മൾ കത്രി വെച്ച് മുറിക്കുകയോ കത്തി വെച്ച് മുറിക്കുകയോ ഒന്നും ചെയ്യരുത്. അതിനെ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് തിരിച്ച് ഒടിച്ചെടുക്കണം. അതായത് ബാക്കി വരുന്ന മുകുളങ്ങൾക്ക് ഒട്ടും ശല്യമുണ്ടാവാത്ത രീതിയിലായിരിക്കണം ഇതിനെ തിരിച്ച് ഒടിച്ചെടുക്കേണ്ടത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നമ്മൾ ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്തെന്നാ പറയാ, തിരിച്ചെടുക്കുമ്പോൾ ഇത് മൊത്തത്തോടെ ഇങ്ങ് വരും. അപ്പൊ താഴെ വരുന്ന ബാക്കി വരുന്ന ഇൻഷെൽസ് വളരുവാനുള്ള അവസരം കിട്ടില്ല. അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. മുറിക്കരുത്, കൈകൊണ്ട് തിരിച്ചെടുക്കുക.
1: അപ്പൊ എത്ര വിളവ് വരെ കിട്ടും? എത്ര ഹാർവെസ്റ്റ് ചെയ്യാൻ?
0: എല്ലാത്തിനും ഒരു മിനിമം 3-4 വിളവ് വരെ കിട്ടും. അത് ഞാൻ പറഞ്ഞല്ലോ, 60 ദിവസം വരെ അതിന്റെ സൈക്കിള് പോകുന്നുണ്ട്. അപ്പൊ അതിനിടയ്ക്ക് എല്ലാം ഒരേ സമയത്ത് പൂർണ്ണ വളർച്ച എത്തണം എന്നില്ല. ചിലത് പെട്ടെന്നുണ്ടാവും. ആദ്യത്തെ ഒരു വിളവ് കഴിഞ്ഞ് ചിലപ്പോൾ 1 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും അടുത്തൊരു വിളവ് ഉണ്ടാവുക. ചില കർഷകർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു 3 വിളവ് കഴിയുമ്പോൾ ആ കേസിംഗ് മെറ്റീരിയല് അങ്ങ് ജസ്റ്റ് മാറ്റും. മാറ്റിയതിന് ശേഷം വീണ്ടും അതിൻ്റെ പുറത്ത് ഒരു ലെയർ പുതുതായിട്ട് കേസിംഗ് മെറ്റീരിയൽ ഇട്ട് കൊടുക്കും. അങ്ങനെ വരുമ്പോൾ വീണ്ടും ഇതിനകത്ത് നിന്ന് മുകുളങ്ങൾ വരും, നമുക്ക് അതിനകത്ത് വിളവെടുക്കാം.
1: ഈ പാൽക്കൂണിനെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളും രോഗങ്ങളും അതൊക്കെ അങ്ങനെയൊക്കെ?
0: രോഗങ്ങളെല്ലാം ഉണ്ട്. എല്ലായിടത്തും ഏറ്റവും പ്രധാന ശത്രു ട്രൈക്കോഡർമ തന്നെയാണ്.
1: റെക്കോർഡ്.

0: നമ്മൾ മിത്രക്കുമ്മളെന്നാണല്ലോ പറയുന്നത്.
1: കർഷകരുടെ രീതിയിൽ അത് വളരെ ഉപകാരിയും കൂൺ കർഷകർക്ക് ഏറ്റവും വലിയ ഉപദ്രവകാരിയാണ്. കാരണം ഈ ട്രൈക്കോഡോമ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടിൻ്റെ മൈസീലത്തിൻ്റെ കളറും വെള്ളയാണ്, ട്രൈക്കോഡോമയുടെയും കളർ വെള്ളയാണ്. അപ്പോൾ ആദ്യം വെള്ള കളർ മാത്രമേ കാണുള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ അത് പച്ച നിറമായിട്ട് മാറും. അപ്പോൾ നമ്മുടെ മഷ്റൂമിൻ്റെ മൈസീലത്തിൻ്റെ പുറത്തുകൂടെ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് നിന്ന് കൂൺ ലഭിക്കുക അസാധ്യമാണ്.
0: ആദ്യം നമുക്ക് മനസ്സിലാകത്തില്ല,
1: ആദ്യം മനസ്സിലാകത്തില്ല. അത് കഴിഞ്ഞിട്ട് മനസ്സിലായി വരുമ്പോൾ ട്രൈക്കോഡോമ ഒരുപാടായിട്ടുണ്ടാവും. പിന്നെ അങ്ങനെ ഒരു ബെഡ് കുറച്ച് നാൾ ഈ എല്ലാ ബെഡിൻ്റെയും കൂടി ഇരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സ്പോർ മതി വളരെ വേഗത്തിൽ വ്യാപിച്ച് എല്ലാ ബെഡുകളെയും നശിപ്പിച്ചു കളയും. അതുപോലെ തന്നെ കീടങ്ങളും വരാറുണ്ട്, ചെറിയ വണ്ടുകൾ, ഈച്ചകൾ, ചിപ്പിക്കൂണിൽ വരുന്ന എല്ലാ ഇതിനകത്തും വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ കെമിക്കൽസ് ഒന്നും അടിക്കാൻ സാധിക്കാത്തതിനാൽ കീടങ്ങളും രോഗങ്ങളും വരാതെ സൂക്ഷിക്കുക, അതായത് അണുവിമുക്തമായ അന്തരീക്ഷത്തിൽ കൃഷി ചെയ്ത് കീടങ്ങൾ വരാതെ വളരെ സുരക്ഷിതമായി ബെഡുകൾ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടില്ലാതെ പാൽക്കൂൺ കൃഷി കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്.
0: ശുചിത്വം നമുക്ക് നോക്കിയാൽ മതി,
1: ശുചിത്വം നോക്കിയാൽ മതി.
0: അപ്പം മാഡം, ഈ ചിപ്പിക്കൂണും പാൽക്കൂണും മാഡം പറഞ്ഞ് കാലാവസ്ഥ അനുസരിച്ച് ഇച്ചിരി ചൂട് കൂടുതലാണെങ്കിൽ നമുക്ക് പാൽക്കൂണ് എടുക്കാം. പിന്നെ പാൽക്കൂണിൻ്റെ ഒത്തിരി അഡ്വാൻറ്റേജസ് മാഡം പറഞ്ഞ്, സൂക്ഷിപ്പ് കാലാവധി കുറച്ച് അധികമാണ്, ഇപ്പം മാർക്കറ്റിൽ ഡിമാൻഡും നല്ലതുണ്ട്, കാണാനും നല്ലൊരു ഭംഗിയുണ്ട്, നല്ല വെള്ള കളറാണ്
1: അല്ലേ, അതാണ് നമ്മുടെ കേരളക്കാരുടെ ഫസ്റ്റ്
0: ചോയ്സ്. പക്ഷേ ഇതിന് ഏറ്റവും ഒരു പഠിക്കേണ്ട കാര്യം അല്ലെങ്കിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കേസിംഗ് ആണ്. കേസിംഗ് ചെയ്യുമ്പം എന്തെങ്കിലും നമ്മൾ തെറ്റായ രീതിയിൽ വേണം കണ്ടിട്ടുണ്ടോ, അങ്ങനെ കർഷകർ ചെയ്യുന്ന അതുകൊണ്ട് ഉൽപ്പാദനം കുറഞ്ഞു പോകുന്നു അങ്ങനെ വല്ലതും കണ്ടിട്ട്?
1: തീർച്ചയായും കണ്ടിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലത്തെ കനം 1.5 എന്നുള്ളത് കുറച്ചുകൂടെ കൂടിപ്പോയാൽ മൈസീലത്തിന് ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും, അപ്പോൾ വിളവ് കിട്ടാൻ വൈകും. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ തിക്നെസ് കൂടിപ്പോവുകയാണെങ്കിൽ അതിനകത്ത് വെള്ളം സ്പ്രേ ചെയ്യുന്നത് ആവശ്യാനുസരണം ലഭിക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ ഈ മൈസീലിയം ഉണങ്ങിപ്പോവാനുള്ള ചാൻസുകൾ കൂടുതലാണ്, അപ്പോൾ വിളവ് കുറയും.
0: അപ്പോൾ അതിൻ്റെ ഇടുന്നതിൻ്റെ ആ കനം 1.5 തന്നെ
1: ആയിരിക്കണം,
0: അത് ശ്രദ്ധിക്കാനുള്ള കാര്യമാണ്,
1: തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
0: പിന്നെ ഈ പാൽക്കൂണിനെ പറ്റിയുള്ള പരിശീലന പരിപാടികളൊക്കെ നിങ്ങൾ നടത്താം?
1: തീർച്ചയായും. വെള്ളായണി കാർഷിക കോളേജിലെ അഖിലേന്ത്യ കൂൺ ഗവേഷണ പദ്ധതിയിൽ നമ്മൾ ട്രെയിനിങ് നൽകുന്നുണ്ട്. ചിപ്പിക്കൂണിനും പാൽക്കൂണിനും എല്ലാം ചേർത്തിട്ടാണ് അവിടെ ട്രെയിനിങ് നടത്തുന്നത്. വിത്തും അവിടെ ലഭ്യമാണ്.
0: ഡോക്ടർ ഹീര, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പാൽക്കൂൺ കൃഷിയെക്കുറിച്ച് സംസാരിച്ച് വളരെ നന്ദി.
2: പാൽക്കൂണിന്റെ വിശേഷങ്ങൾ കേട്ടല്ലോ. വെള്ളായണി കാർഷിക കോളേജിലെ അഖിലേന്ത്യ കൂൺ ഗവേഷണ പദ്ധതിയിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഹീര ജിയുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഡോക്ടർ ഹീരയുടെ ഫോൺ നമ്പർ പറയാം. 8921541980.

0: സോയിൽ ഹെൽത്ത് കാർഡ്. മണ്ണാണ് കൃഷിയുടെ അടിസ്ഥാന ശക്തി. ആരോഗ്യമുള്ള മണ്ണില്ലാതെ ആരോഗ്യകരമായ വിളയും സ്ഥിരമായ ഉൽപാദനവും സാധ്യമല്ല. ഈ തിരിച്ചറിവോടെയാണ് കേന്ദ്ര സർക്കാർ സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി നടപ്പിലാക്കിയത്. കർഷകർക്ക് അവരുടെ കൃഷിഭൂമിയിലെ മണ്ണിന്റെ ഗുണനിലവാരം മനസ്സിലാക്കി ശാസ്ത്രീയമായി കൃഷി നടത്താൻ സഹായിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സോയിൽ ഹെൽത്ത് കാർഡ് വഴി കർഷകർക്ക് അവരുടെ മണ്ണിലെ പോഷകമൂലകങ്ങളുടെ അളവ് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് ലഭിക്കുന്നു. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് തുടങ്ങിയ പ്രധാന പോഷകങ്ങളും സൂക്ഷ്മ പോഷകങ്ങളും മണ്ണിന്റെ pH നിലയും ഈ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏത് വിളയ്ക്ക് എത്ര അളവിൽ വളം വേണമെന്ന് വ്യക്തമായ ശുപാർശകളും നൽകുന്നു. ഈ പദ്ധതി കർഷകർക്ക് നിരവധി നേട്ടങ്ങൾ നൽകുന്നു. അനാവശ്യമായി അധിക വളം ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നതിനാൽ കൃഷി ചെലവ് കുറയുന്നു. അതോടൊപ്പം മണ്ണിന്റെ ആരോഗ്യനില മെച്ചപ്പെടുകയും വിളവെടുപ്പ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ദീർഘകാലത്തിൽ ഇത് കൃഷിയെ കൂടുതൽ സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ മേഖലയാക്കി മാറ്റുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി കാലാവസ്ഥാ സൌഹൃദ കൃഷിയെയും പ്രോത്സാഹിപ്പിക്കുന്നു. മണ്ണിന്റെ ജലധാരാശേഷിയും ഘടനയും മെച്ചപ്പെടുത്തുന്നതിലൂടെ വരൾച്ച പോലുള്ള അവസ്ഥകളെ നേരിടാനുള്ള ശേഷി വർദ്ധിക്കുന്നു. കൂടാതെ ജൈവവളങ്ങളും പച്ചവളങ്ങളും ഉപയോഗിക്കാൻ പദ്ധതി പ്രചോദനം നൽകുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് ഒരു രേഖ മാത്രമല്ല, കർഷകന്റെ കൃഷിക്ക് ശാസ്ത്രീയ മാർഗനിർദ്ദേശം നൽകുന്ന ഒരു വിശ്വാസയോഗ്യമായ ഉപകരണമാണ്. ഓരോ കർഷകനും തന്റെ മണ്ണിന്റെ ആരോഗ്യനില അറിയുകയും അതനുസരിച്ച് കൃഷി നടത്തുകയും ചെയ്താൽ മാത്രമേ കൃഷിയുടെ ഭാവി സുരക്ഷിതമാകൂ. ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
1: സംസ്ഥാനത്ത് കാലവർഷക്കെടുതിക്ക് പിന്നാലെ കർഷകർക്ക് കനത്ത പ്രഹരമായി എൽനിനോ പ്രതിഭാസം രൂപപ്പെടുന്നു. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനപ്രകാരം വരും മാസങ്ങളിൽ മഴ കുറയാനും വരൾച്ച നീണ്ടു നിൽക്കാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ വിള സംരക്ഷണത്തിനായി അടിയന്തിരമായി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ചുരുക്കത്തിൽ പരിശോധിക്കാം. കേരളത്തിലെ പ്രധാന വിളകൾ നേരിടുന്ന വെല്ലുവിളികളും അടിയന്തര കർമ്മ പദ്ധതികളും. നെല്ല്. എൽനിനോ കാരണം കാലവർഷം വൈകുമ്പോൾ ഞാറുനടിയിൽ വൈകുന്നതിനും കുറഞ്ഞ കനപ്പ് പൊട്ടലിനും നെന്മണികൾ ശരിയായി നിറയാതിരിക്കാനും കാരണമാകുന്നു. ഇതിന്റെ ഫലമായി വിളവ് കുറയുന്നു. പരിഹാരങ്ങൾ. ഈ സാഹചര്യം നേരിടാൻ സമൂഹ നഴ്സറി ആരംഭിച്ച് ഒരുമിച്ച് വിളയിറക്കാം. നേരിട്ടുള്ള നെൽവിത്ത് വിതയ്ക്കൽ രീതികൾ സ്വീകരിക്കുക. ഹ്രസ്വകാല വിളകൾ തിരഞ്ഞെടുക്കുക. മണ്ണിൽ ഈർപ്പം സംരക്ഷിക്കാനുള്ള നടപടികളെടുക്കുക. തെങ്ങ്. കാലവർഷത്തിലെ കുറവും മണ്ണിലെ ഈർപ്പക്കുറവും പെൺപൂ

0: പൂക്കൾ കൊഴിയുന്നതിനും കുറഞ്ഞ കായ്പിടുത്തത്തിനും ഇളനീർ പൊഴിച്ചിലിനും ഇടയാക്കുന്നു. ഇത് ഉൽപ്പാദനത്തിൽ വലിയ കുറവുണ്ടാകും. ഇതിന് പരിഹാരമായി തെങ്ങിന് തടം മൂടൽ, തുള്ളിനന, തടത്തിൽ തൊണ്ടുകുഴിച്ചിടൽ, മഴവെള്ള സംഭരണം എന്നിവയിലൂടെ ഈർപ്പം നിലനിർത്തുക. കുരുമുളക്. മഴ കുറവനുഭവപ്പെടുമ്പോൾ കുരുമുളക് ചെടികൾ കുറഞ്ഞ രീതിയിൽ മാത്രം പൂവിടുകയും തിരികൊഴിച്ചിൽ, കുറഞ്ഞ കായ്പിടുത്തം എന്നിവ ഉണ്ടാവുകയും ചെയ്യുന്നു. കുരുമുളക് വള്ളികളുടെ ചുവട്ടിൽ പുതയിടുക, തോട്ടങ്ങളിൽ തണൽ ക്രമീകരിക്കൽ, തുള്ളിനന സംവിധാനം എന്നീ മാർഗങ്ങളിലൂടെ ഈ പ്രതിസന്ധി മറികടക്കാം. വാഴ. വളർച്ചാഘട്ടങ്ങളിലുണ്ടാകുന്ന ജലക്ഷാമം വാഴക്കുലകളുടെ മോശം വളർച്ചയ്ക്കും വലിപ്പം കുറഞ്ഞ പഴങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. പരിഹാരമാർഗങ്ങളായി തുള്ളിനന ഉറപ്പാക്കുക, ചുവട്ടിൽ പുതയിടുക, വരണ്ട കാറ്റിൽ വാഴകൾ ഒടിഞ്ഞു വീഴാതിരിക്കാൻ കൃത്യമായി താങ്ങ് നൽകുക എന്നിവ ചെയ്യണം. ഇഞ്ചി, മഞ്ഞൾ. മഴ വൈകുന്നതും ഈർപ്പമില്ലായ്മയും ഇഞ്ചിയുടെ കിഴങ്ങ് വളർച്ചയെ സാരമായി ബാധിക്കുകയും ഉൽപ്പാദനക്ഷമത കുറയ്ക്കുകയും ചെയ്യുന്നു. പരിഹാരങ്ങൾ: ഉയർന്ന തടങ്ങൾ, പച്ചിലകളും മറ്റവശിഷ്ടങ്ങളും ഉപയോഗിച്ച് ജൈവ പുതയിടൽ, ആവശ്യാനുസരണം നനയ്ക്കുക. റബ്ബർ. ഉയർന്ന താപനിലയും മണ്ണിലെ ഈർപ്പമില്ലായ്മയും റബ്ബർ പാൽ ഉൽപ്പാദനം കുറയ്ക്കുന്നു. ഇതിനെ ചെറുക്കാൻ തടം മൂടൽ, പുതവിളകൾ വളർത്തുക, ചെറിയ തോട്ടങ്ങളിൽ ആവശ്യാനുസരണം നനച്ചുകൊടുക്കുക എന്നിവ ചെയ്യേണ്ടതാണ്. പച്ചക്കറികൾ. ജലക്ഷാമം മൂലം പച്ചക്കറികളിൽ വളർച്ച കുറവ്, പൂക്കൊഴിച്ചിൽ, വിപണി മൂല്യമുള്ള വിളവിൽ കുറവ് എന്നിവയുണ്ടാകുന്നു. ഹ്രസ്വകാല വിളകൾ തിരഞ്ഞെടുക്കുക. തുള്ളിനന അല്ലെങ്കിൽ മൺകുടം ഉപയോഗിച്ചുള്ള നന, പുതയിടൽ, ജൈവവളപ്രയോഗം, ഹൈഡ്രോജെല്ലുകളുടെ ഉപയോഗം, വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങളുടെ പത്രപോഷണം എന്നീ മാർഗങ്ങൾ സ്വീകരിക്കുക. കാപ്പി. പൂമഴയുടെ കുറവ് കാരണം മോശം കായ്പിടുത്തവും വിളവ് കുറവും ഉണ്ടാകുന്നു. സംരക്ഷണ നന, പുതയിടൽ, തണൽ ക്രമീകരണം എന്നിവ അവലംബിക്കുക. ചായ. ഉയർന്ന താപനിലയും വരൾച്ചയും തളിരിലകളുടെ വരവ് കുറയുന്നതും പച്ചില ഉൽപ്പാദനം കുറയുകയും ചെയ്യുന്നു. പുതയിടൽ, തുള്ളിനന, പ്രൂണിംഗ് ക്രമീകരണം എന്നീ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു: തഞ്ചാവൂർ വാട്ടം ഏത് കാർഷിക വിളയെയാണ് ബാധിക്കുന്നത്? ഉത്തരം: തെങ്ങിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് തഞ്ചാവൂർ വാട്ടം.
2: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന മെയിൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

0: ബ്രിഗേഡും സമാപിക്കുന്നു.
1: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

ആകാശവാണി ആനന്ദപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഇളയരാജ സംഗീതം നൽകി യേശുദാസും ജാനകിയും പാടിയ ഗാനം, ചിത്രം ഓളങ്ങൾ.

ചിത്രം ഹണി ബി ടു. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം നൽകിയിരിക്കുന്നത് ദീപക് ദേവ്, പാടിയത് അൻവർ സാദത്ത്, അഫ്സൽ, റിമി ടോമി.

ശബരീഷ് വർമ്മയുടെ വരികൾ, കൈലാസ് മേനോന്റെ സംഗീതം, ഐറാനും നിത്യ മാമനും പാടിയത്. ചിത്രം മെമ്പർ രമേശൻ, 9th ward.

നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി അനന്തപുരി FM 101.9 ചലച്ചിത്രഗാനങ്ങൾ. ഇനി ഒരു തമിഴ് ഗാനം കേൾക്കാം. വൈരമുത്തുവിന്റെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകി. SP ബാലസുബ്രഹ്മണ്യവും SJ ജാനകിയും പാടിയ ഗാനം ചിത്രം 'കർണ'.

0: സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വിദ്യാഭ്യാസം, സ്വയം പര്യാപ്തത എന്നിവയിലൂടെ സമൂഹത്തിന്റെ ഉന്നമതിനായി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു മന്നത്ത് പത്മനാഭനെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ 10 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തി. ഒരാൾക്കായി തെരച്ചിൽ തുടരുന്നു. പ്രിയ ഗായിക എസ് ജാനകിക്ക് വിട നൽകി രാജ്യം. കർണാടകയിലെ കനിയന്നഹുണ്ടിയിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ പ്രതിനിധി സംഘത്തിന്റെ സ്പെയിൻ, ബെൽജിയം, ഫിൻലാൻഡ് സന്ദർശനം നാളെ മുതൽ. ശാസ്ത്രീയ സംരംഭങ്ങളെ ജനമുന്നേറ്റമാക്കി മാറ്റാൻ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കിടയിൽ ഏകോപനം അനിവാര്യമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. വിയറ്റ്നാമിൽ ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യൻ എംബസി. കൊച്ചി നഗരസഭയുടെ 3-ാമത് റോറോ സർവീസിന് തുടക്കമായി. സ്ത്രീകൾക്ക് റോറോ സർവീസിലും സൌജന്യ യാത്രയെന്ന് മുഖ്യമന്ത്രി. പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് നാളെ മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. ഒഴിവുകളും മറ്റു വിവരങ്ങളും hscap.kerala.gov.in ൽ പ്രസിദ്ധീകരിക്കും. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് ഫൈനലിൽ യാനിക് സിന്നറും അലക്സാണ്ടർ സ്വരേവും അല്പസമയത്തിനകം ഏറ്റുമുട്ടും. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

ഇത് ആകാശവാണി അനന്തപുരി എഫ് എം 101.9. പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ജിസ് ജോയിയുടെ വരികൾക്ക് ദീപക് ദേവ് സംഗീതം നൽകി കാർത്തിക് പാടിയ ഗാനം ചിത്രം സൺഡേ ഹോളിഡേ.

ചിത്രം തൂവാന തുമ്പികൾ. ജി വേണുഗോപാലും ചിത്രയും പാടിയത് ഗാനരചന ശ്രീകുമാരൻ തമ്പി. സംഗീത സംവിധാനം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

ചിത്രം നരിവേട്ട. സിത് ശ്രീറാമും സിത്താര കൃഷ്ണകുമാറും പാടിയത്. ഗാനരചന കൈതപ്രം. ഈണം നൽകിയിരിക്കുന്നത് ജേക്സ് ബിജോയ്.

ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ജേക്സ് ബിജോയ് സംഗീതം നൽകി. വിശാൽ മിശ്രയും ആവണി മൽഹാറും പാടിയത് ചിത്രം പള്ളിച്ചട്ടമ്പി.

മധുരഗീതങ്ങളുടെ അമരഗായിക. ഇന്നലെ അന്തരിച്ച പ്രശസ്ത പിന്നണി ഗായിക എസ് ജാനകിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി.

പ്രണയത്തിലും വിരഹത്തിലും സ്വപ്നത്തിലും തഴുകിത്തലോടുന്ന തെന്നലായി താരാട്ടുപാട്ടിൻ്റെ വാത്സല്യമായി മലയാളം നെഞ്ചോട് ചേർത്ത ആ നാദവിസ്മയം നിലച്ചു. മലയാളം അടക്കമുള്ള തെന്നിന്ത്യൻ ഭാഷകളിൽ മാത്രമല്ല

0: ഹിന്ദിയിലും സിംഹള, ബംഗാളി, ഒഡിയ തുടങ്ങിയ 20 ഭാഷകളിലുമായി അനേകായിരം ഗാനങ്ങൾ ആലപിച്ച പകരം വയ്ക്കാനില്ലാത്ത ശബ്ദം എസ് ജാനകി നമ്മെ വിട്ടകന്നിരിക്കുന്നു.
1: സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ.
2: കാരണം എനിക്ക് അമ്മയെ ആദ്യമായി ഞാൻ ചെയ്യുന്ന സിനിമയ്ക്ക് പൗരവി സാർ എഴുതിയ പാട്ട് ജാനകിയെ കൊണ്ട് പാടിച്ച് ആ ഓർമ്മ മറക്കാൻ പറ്റാത്തൊരു നിമിഷമായിരുന്നു. അവരുടെ കുട്ടികളെ പോലുള്ള പെരുമാറ്റം എത്ര വലിയ പാട്ടുകാരിയാണ്, പക്ഷെ അങ്ങനെയുള്ള ഒരു ധാരണയൊന്നുമില്ല. എന്ത് വ്യത്യസ്തമായ പാട്ട് എന്ത് കൊടുത്താലും ഇത്ര മനോഹരമായി പാടിത്തരുന്ന ആള് വേറെ നമുക്ക് പറയാനില്ല. അമ്മയുടെ വേർപാട് കേട്ടപ്പോ വളരെ ദുഃഖം തോന്നി. പിന്നെ 5 ഭക്തിഗാനവും പാടിച്ചിട്ടുണ്ട് ഞാൻ, അത് 2 ടേമായിട്ടാ. അപ്പോൾ ആ സമയത്തൊക്കെ അമ്മയുടെ പെരുമാറ്റം, അമ്മ പഠിച്ചെടുക്കുന്ന ആ കാര്യങ്ങളൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ വേറെ ആളോട് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഉണ്ടായ അനുഭവം. അവരെന്ത് മനോഹരമായിട്ട് സഹകരിച്ച് പാട്ട് പാടിത്തരാ, നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ നന്നായി നല്ല ലെവലില് അവർ പാടിക്കഴിഞ്ഞാൽ ആ ശബ്ദവും ആ ശുദ്ധിശുദ്ധവും ഭാവവും പറയാൻ പറ്റില്ല. എന്തൊരു മനോഹരമായിട്ട് ആ പാട്ടുണ്ട് പാടി തരുന്ന അമ്മയുടെ പാട്ട് കേൾക്കാതിരിക്കാൻ പറ്റിയൊരു ദിവസം മലയാളികൾക്ക് മലയാള സിനിമയുടെ സംഗീത ശാഖയുടെ ഒരു നഷ്ടം എന്ന് പറയാതിരിക്കാൻ നോക്കി. അവരുടെ വേർപാടുകളുടെ ദുഃഖം നമ്മൾ രേഖപ്പെടുത്തുന്നു. അവർക്ക് മരണമില്ല.
0: മാസ്മരിക വശ്യതയുള്ള ശബ്ദത്തിന്റെ പ്രത്യേകത കൊണ്ട് എത്ര കേട്ടാലും മതിവരാത്ത എത്രയേറെ ഗാനങ്ങൾ നമുക്കായി പങ്കുവച്ചിട്ടാണ് അവർ കടന്നു പോകുന്നത്. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിൽ ശിസ്തില ശ്രീരാമമൂർത്തിയുടെയും സത്യവതിയുടെയും മകളായി 1938 April 23 ജനനം. അമ്മാവൻ ഡോക്ടർ ചന്ദ്രശേഖറാണ് ജാനകിയെ ലോകമറിയുന്ന ഗായികയായി വളർത്തിയത്. അമ്മാവന്റെ മകൻ വി രാമപ്രസാദിന് 1958 ജാനകി തന്റെ ജീവിത പങ്കാളിയാക്കി. പക്ഷേ ശാസ്ത്രീയമായ സംഗീത പഠനം ഏറെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ സംഗീതം ആ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരുന്നു. പാടിയ ഭാഷകളിലെല്ലാം ജാനകിയുടെ ശബ്ദം ഏറെ പ്രിയപ്പെട്ടതായി.
3: ഇന്നലെ നമ്മളെ വിട്ടുപോയ പ്രിയപ്പെട്ട ഗായിക,
1: കവിയും ഗാനരചയിതാവുമായ കെ ജയകുമാർ.
3: എസ് ജാനകിയുമായി എനിക്ക് വ്യക്തിപരമായി ബന്ധമില്ല. പക്ഷേ ഞാൻ ആദ്യം ഒരു റെക്കോർഡിംഗ് കാണുന്നത് എസ് ജാനകിയുടെ റെക്കോർഡിംഗ് ആണ്. കല്യാണരാത്രികൾ എന്നൊരു സിനിമയുടെ റെക്കോർഡിംഗ് കാണാൻ പോയപ്പോഴാണ് ആദ്യമായിട്ട് ഈ ഗായികയെ കാണുന്നത്. പിന്നീട് ഞാൻ അവരുടെ ഗാനങ്ങളെ ശ്രദ്ധിച്ചത് ഞാനേ വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തില്, അതായത് 60s 70s ഒക്കെ നമ്മുടെ സംഗീത സംസ്കാരത്തെ സമ്പന്നമാക്കിയ ശബ്ദം, പ്രത്യേകിച്ച് പി ഭാസ്കരന്റെ വരികളും ബാബുരാജന്റെ സംഗീതവും ചേർന്ന് മലയാളികൾക്ക് സമ്മാനിച്ച അമൂല്യമായൊരു സംഗീത വിരുന്ന് അതിന് കാരണക്കാരിയാണ് എസ് ജാനകി. തന്റെ ഗാനങ്ങളിൽ ഇത്രയേറെ നൈർമല്യവും ഭാവവും സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞ മറ്റൊരു ഗായിക ജാനകിയെ പോലെയില്ല. എത്രയെത്ര മധുര ഗീതങ്ങളാണ് അവർ നമുക്ക് സമ്മാനിച്ചു പോയത്. ആലാപനത്തിലെ വിശുദ്ധി, അർത്ഥം മനസ്സിലാക്കി ഭാവം മനസ്സിലാക്കിയുള്ള ആലാപനം, ഏത് റേഞ്ചിലും പാടാനുള്ള കഴിവ് ഒക്കെ തന്നെ ചേർന്ന ഒരു അപൂർവമായിട്ടുള്ള ഒരു സംഗീത വൈഭവത്തിന്റെ, സംഗീത അനുഗ്രഹത്തിന്റെ ഉടമസ്ഥയായിരുന്നു എസ് ജാനകി. മലയാളമുള്ള കാലത്തോളം ജാനകിയമ്മ നമുക്ക് പാടിത്തന്ന ഗാനങ്ങൾ, അവയുടെ ആലാപന ശൈലി, ആലാപന വിശുദ്ധി ഒക്കെ തന്നെ നമ്മുടെ മലയാളികളുടെ ഒരു വലിയ സുഹൃതമായി, വലിയ ഒരു സമ്പത്തായി ഞാൻ കരുതിട്ടാണ്.
0: ആകാശവാണി ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ഗാനമത്സരത്തിൽ 2nd നേടിയതോടെയാണ് എസ് ജാനകി ശ്രദ്ധേയാവുന്നത്. തുടർന്ന് AVM സ്റ്റുഡിയോവിൽ സ്റ്റാഫ് ഗായികയായി. 1957 AVM പ്രൊഡക്ഷൻസിന്റെ വിധീൻ വിളയാട്ടം എന്ന തമിഴ് സിനിമയിൽ ഒരു ഗാനം പാടിക്കൊണ്ട് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് അവർ അരങ്ങേറ്റം കുറിച്ചു. 1957 തന്നെ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിൽ ഇരുൾ മൂടുകയോ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ചുകൊണ്ടായിരുന്നു മലയാള സിനിമയിലെ തുടക്കം.
1: സംഗീത നിരൂപകൻ രവി മേനോൻ.
4: പി സുശീലയുടെ ശബ്ദത്തെ പെരിയാറിന്റെ മാദകത്വത്തോട് ഉപമിക്കാമെങ്കിൽ എസ് ജാനകിയുടെ ശബ്ദത്തെ നമ്മൾ ഉപമിക്കേണ്ടത് നിളയുടെ ശാലീനതയോടാണ് എന്ന് രണ്ട് ഗായകരുടെയും ആരാധകൻ കൂടിയായ പ്രശസ്ത ഭാവഗായകൻ ജയചന്ദ്രൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് അതുപോലുള്ള ഒരു കമ്പാരിസൺ MS വിശ്വനാഥന്റെ വകയായിട്ടുണ്ട്. അദ്ദേഹം സുശീലാമ്മയുടെ ശബ്ദത്തെ ഉപമിച്ചത് വീണാനാദവുമായിട്ടാണ്, അതുപോലെ ജാനകിയമ്മയുടെ ശബ്ദത്തെ പുല്ലാങ്കുഴൽ നാദവുമായിട്ടും. ഈ പാട്ടുകൾ നമുക്ക് വേണമെങ്കിൽ തൊണ്ട കൊണ്ട് പാടാം, ചുണ്ടുകൾ കൊണ്ട് പാടാം, പക്ഷേ എസ് ജാനകിയെ പോലൊരു ഗായിക പാടിയിരുന്നത്

0: ഹൃദയം കൊണ്ടാണ്. അതുകൊണ്ടാവണം ആ ഗാനങ്ങളെല്ലാം നമ്മൾ ഇന്നും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നത്. അറിയാത്ത ഭാഷയിലാണ് പാടുന്നതെങ്കിൽ പോലും ആ ഭാഷയിലെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി അതിനനുയോജ്യമായ ഭാവം പകർന്നു നൽകുക എന്ന് പറയുന്ന ഒരു വെല്ലുവിളിയായിട്ട് എടുത്തിരുന്ന ഗായികയാണ് ജാനകിയമ്മ. ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ സംഗീത സംവിധായകനായ പുകഴേന്തി ഒരിക്കൽ ഒരനുഭവം വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സുന്ദര രാവിൽ ചന്ദനമുകിൽ എന്ന് പറയുന്ന ഒരു പാട്ട്, കൊച്ചനേത്തി എന്ന് പറയുന്ന സിനിമയിലൊരു പാട്ട്, അത് ജാനകിയമ്മയാണ് പാടുന്നത്. അപ്പോൾ അതിൻ്റെ പല്ലവിയിൽ രണ്ടാമത്തെ വരിയിൽ അനുരാഗത്തിനാദ്യ നൊമ്പരം എന്ന് പറഞ്ഞൊരു വരിയുണ്ട്. അപ്പോൾ അതിൽ എന്താണ് അതിൻ്റെ മീനിങ് ആശയം എന്നുള്ളത് അദ്ദേഹം വിശദീകരിച്ചു കൊടുക്കുന്നു ജാനകിയമ്മയ്ക്ക്. അനുരാഗത്തിൻ്റെ ആദ്യ നൊമ്പരം എന്ന ഈ വാക്ക് എങ്ങനെയാണ് അത് പാട്ടിൽ കൊണ്ടുവരേണ്ടത്, ആലാപനത്തിൽ എങ്ങനെയാണ് അതിന് ഭാവം പകർന്ന് നൽകേണ്ടത് എന്ന് തീരുമാനിച്ച ശേഷം ജാനകിയമ്മ റെക്കോർഡിംഗ് സമയത്ത് ആ ആദ്യ എന്ന് പറയുന്ന വാക്കിന് പകർന്ന് നൽകിയിട്ടുള്ള ഭാവം അത് കൺസോളിരുന്ന് കേട്ടപ്പോൾ രോമാഞ്ചം വന്നുപോയി എന്ന് പുഴേന്ദ്ര സാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ജാനകിയമ്മയുടെ ഒരു പ്രത്യേകതയാണ്. കാരണം അവർ ഈ സംഗീത സംവിധായകൻ ഉദ്ദേശിക്കുന്ന തലത്തിനപ്പുറത്തേക്ക് പാട്ടിനെ ഉയർത്തിക്കൊണ്ടുപോകാൻ കഴിയുള്ള ഒരു ഗായികയാണ്. അതുകൊണ്ട് തന്നെയാവണം ബാബുരാജിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗായികയായിട്ട് അവർ മാറിയത്. ഇപ്പോൾ മദൻ മോഹന് ലതാ മങ്കേഷ്കർ എന്ന പോലെ, ഒ പി നയ്യാർക്ക് ആശാ ഭോസ്ലി എന്ന പോലെ, നൌഷാദിന് റഫി സാഹിബ് എന്നൊക്കെ പോലെ ബാബുരാജിൻ്റെ സംഗീത ഭൂമിയിലെ ഏറ്റവും പ്രിയപ്പെട്ട സാന്നിധ്യമായിരുന്നു ജാനകിയമ്മ.
1: 1200 ഗാനങ്ങൾ മലയാളത്തിൽ മാത്രം എസ് ജാനകി പാടിയിട്ടുണ്ട്. ഇതിൽ എം എസ് ബാബുരാജിൻ്റെ സംഗീത സംവിധാനത്തിലുള്ള ഗാനങ്ങൾ മലയാള മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടുന്നതിൽ ജാനകിയെ സഹായിച്ചു. തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ എന്ന പി ഭാസ്കരൻ്റെ വരികൾ ബാബുരാജിൻ്റെ ഈണത്തിൽ എസ് ജാനകി പാടുമ്പോൾ പ്രണയത്തിൻ വിരഹസ്പർശമേൽക്കാത്ത മലയാളി മനസ്സുകളുണ്ടോ?

0: ഒരുപാട് കാലമായി ആലാപനത്തിൽ തേനും വയമ്പും ചാലിച്ച തലമുറകളുടെ വാനമ്പാടി ജാനകിയമ്മയുടെ ഭൗതിക ശരീരം നമ്മെ വിട്ടുപോയി.
1: കവിയും ഗാനരചയിതാവുമായ രാജീവ് ആലങ്കൽ.
0: വ്യക്തിപരമായി ആത്മബന്ധമുണ്ടായിരുന്ന സ്നേഹ സാന്നിധ്യമായിരുന്നു എനിക്ക് ജാനകിയമ്മ. ഞാൻ എഴുതിയ ഒട്ടേറെ ഗാനങ്ങൾ പല കാലങ്ങളായിട്ട് പാടിയത് അടുത്തിരുന്ന് കേൾക്കാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായിട്ടുണ്ട്. ദേവരായൻ മാസ്റ്ററുടെയും കൃഷ്ണാമൂർത്തി സ്വാമിയുടെയും എം എസ് ബാബുരാജിൻ്റെയും അതുപോലെ തന്നെ എം ബി ശ്രീനിവാസിൻ്റെയും എം ജി രാധാകൃഷ്ണൻ സാറിൻ്റെയും രവീന്ദ്രൻ മാഷിൻ്റെയും ജോൺസൺ മാഷിൻ്റെയും എ ടി ഉമ്മറിൻ്റെയും സരിതയുടെയും ഒക്കെ ഇഷ്ടഗായികയായിരുന്നു ജാനകിയമ്മ. വിവിധ ഭാഷകളിലായിട്ട് 33-ലേറെ സർക്കാർ പുരസ്കാരങ്ങൾ നേടിയ ഗായിക. 11 തവണയാണ് കേരള സർക്കാരിൻ്റെ പുരസ്കാരം ജാനകിയമ്മ തേടിയെത്തിയത്. 1981 ഓപ്പോളിലെ ഏറ്റുമാനൂർ അമ്പലത്തിൽ നിന്ന് ഗാനത്തിന് ദേശീയ പുരസ്കാരം മലയാളത്തിലേക്ക് കൊണ്ടുവന്നത്. ജാനകിയമ്മയുടെ നാദം കൊണ്ട് സുഹൃതപ്പെട്ട പാട്ടുകളെ കുറിച്ച് ഓർത്തെടുക്കാനാണെങ്കിൽ കടലിലെ തിരയുന്നത് പോലെ നമുക്ക് തോറ്റുപോകാനേ കഴിയൂ. ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിന്റെ അവസാനം നമ്മളെ വിട്ടുപോകുക എന്നുള്ള സുനിശ്ചിതമായ ഒരു തീരുമാനമുണ്ടല്ലോ, കാലത്തിന്റെ നിയതിയുടെ. ആ തീരുമാനത്തെ സമ്മതിക്കുക, ആ സമ്മതിച്ചുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ മാത്രമാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്.
2: കെ രാഘവന്റെയും ദക്ഷിണാമൂർത്തിയുടെയും എം വി ശ്രീനിവാസന്റെയും സലിൽ ചൗധരിയുടെയും ബി ചിദംബരനാഥിന്റെയും ഒക്കെ വ്യത്യസ്തമായ ഇണങ്ങൾക്ക് എസ് ജാനകിയുടെ സ്വരം ജീവൻ നൽകിയപ്പോൾ അതൊക്കെ നാം ഒരിക്കലും മറക്കാത്ത ഗാനവിസ്മയങ്ങളായി. 80-കളിൽ ഇളയരാജയുടെയും ജോൺസന്റെയും ജെറി അമൽദേവിന്റെയും എം ജി രാധാകൃഷ്ണന്റെയും ശ്യാമിന്റെയും എ ടി ഉമ്മറിന്റെയും ഉഷാ ഖന്നയുടെയും രവീന്ദ്രന്റെയും ഒക്കെ സംഗീതത്തിൽ എന്നും ചെറുപ്പമായ എസ് ജാനകിയുടെ ശബ്ദം മലയാള ചലച്ചിത്ര സംഗീതത്തിൽ നിറഞ്ഞു നിന്നു.
3: എസ് ജാനകിയമ്മ നമ്മളെല്ലാം വിട്ടുപോയ ഈ സന്ദർഭത്തിൽ മനസ്സിന്റെ ഒരു വിഷമം അത് ചില്ലറയല്ല. അത്രമാത്രം ഗായക ലോകത്തിനും മ്യൂസിക് ഡയറക്ടർമാർക്കും എഴുതുന്നവർക്കും ആസ്വദിക്കുന്നവർക്കും ഒരു തീരാ നഷ്ടം തന്നെയാണ് അമ്മയുടെ വേർപാട്.
1: സംഗീത അധ്യാപികയും ഗായികയുമായ സുശീല ദേവി.
3: എനിക്ക് വളരെ അടുത്ത് ഇടപഴകാൻ പറ്റിയത് ഞാൻ അമ്മയുമായിട്ട് ഒരു സിനിമയിൽ പാടിയപ്പോഴാണ്. അത് എനിക്ക് കിട്ടിയ വലിയൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. അമ്മയ്ക്കൊപ്പം പാടിക്കാൻ ധൈര്യം കാണിച്ചത് ബാബുരാജ് മാഷാണ്. അസാമാന്യ കഴിവുള്ളൊരു ഗായികയായിരുന്നു. അതിലൊക്കെ അത് ഏറെ നമ്മളെ ആകർഷിക്കുന്നത് അമ്മയുടെ സ്വഭാവം. അത്രമാത്രം ലളിതമായ ഒരു ജീവിതം നയിക്കുന്ന ആളായിരുന്നു അമ്മ.

0: എന്റെ സഹോദരൻ ബിച്ചു തിരുമല, വേറൊരു സഹോദരൻ ദർശൻ രാമൻ, ഈ രണ്ടുപേരുടെ പാട്ടുകൾ ഒന്ന് പാടിയിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ എന്റെ സഹോദരൻ മ്യൂസിക് ചെയ്ത ഒരു സിനിമയ്ക്ക് അമ്മയ്ക്ക് വേണ്ടി ഒരു ട്രാക്ക് പാടിയിട്ടുണ്ട്. ഇവിടെ തരംഗിണി സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു റെക്കോർഡിംഗ്. പെയ്യാതെ പോയ മേഘമേ എന്നതായിരുന്നു ആ പാട്ട്.
1: നിർമ്മാതാവും നടനുമായ പ്രേം പ്രകാശ്.
2: നമ്മുടെ എസ് ജാനകി നമ്മളോട് വിട പറഞ്ഞു. എത്രയോ ആയിരം പാട്ടുകൾ നമ്മൾക്ക് മലയാളികൾക്ക് സമ്മാനിച്ച ആ വലിയ ഗായികയെ എന്നും ഞാൻ മനസ്സിൽ ഓർക്കാറുണ്ട്. 1983 ഞാൻ നിർമ്മിച്ച കൂടവിടെ എന്ന ചിത്രത്തിലൂടെയാണ് എനിക്ക് ജാനകിയുമായി പരിചയമുണ്ടായത്. അതിലെ ആടിവാ കാറ്റ് എന്ന് തുടങ്ങുന്ന ഗാനവും പൊന്നുരുകും പൂക്കാലം എന്ന രണ്ട് ഗാനങ്ങൾ, അത് റെക്കോർഡ് ചെയ്ത സമയവും അതിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അത് റെക്കോർഡ് ചെയ്തത് മദ്രാസിലെ പ്രസാദ് 70 mm തിയേറ്ററിലായിരുന്നു. ഏറ്റവും പ്രിയപ്പെട്ട ONV സാറാണ് അതിൻ്റെ വരികൾ എഴുതിയത്. സംഗീതം നൽകിയിരിക്കുന്നത് ജോൺസൺ ആണ്. ആ ചിത്രം സംവിധാനം ചെയ്തത് പത്മരാജനാണ്. എനിക്കുള്ള ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ജാനകിയെ പോലെയുള്ള ഒരു വലിയ ഗായികയുടെ ശബ്ദം എൻ്റെ സിനിമയിലും ഉൾക്കൊള്ളിച്ചല്ലോ എന്നുള്ളതാണ്. ഇന്നും നമ്മൾ ഏത് വേദികളിലും കുട്ടികൾ പോലും പാടുന്നതാണ് ഈ പാട്ടുകളെല്ലാം. അതുകൂടാതെ ജോൺസൺ തന്നെ സംഗീത സംവിധാനം നിർവഹിച്ച് ONV സാർ എഴുതി പറന്ന് പറന്ന് പറന്ന് ആ സിനിമയും ഞാൻ തന്നെ നിർമ്മിച്ചതാണ്. അതിലെ രണ്ട് പാട്ടുകളും, കരിമിഴി കുരുവി കവിത മൂളിയോ എന്നുള്ള ആ പാട്ട്, പിന്നെ അതിലെ വേറൊരു ഗാനം, അതും പത്മരാജൻ സംവിധാനം ചെയ്തതാണ്. പിന്നെ ചെയ്തത് കുഞ്ഞാറ്റക്കിളികൾ എന്ന ചിത്രമാണ്. അതിൻ്റെ സംഗീത സംവിധാനം നമ്മുടെ AJ ജോസഫാണ്. അതിൻ്റെ വരികൾ എഴുതിയത് K.J. ജയകുമാറാണ്. 1991 ലാസ്റ്റ് എനിക്ക് വേണ്ടി ഒരു പടത്തിൽ അവർ പാടിയത് ജോണി വാക്കർ എന്ന പടത്തിലെ. ഇങ്ങനെ 4 ചിത്രങ്ങളിൽ അവരെ ഉൾക്കൊള്ളിക്കുവാൻ എനിക്ക് സാധിച്ചു. അതെൻ്റെ മാത്രം കഴിവല്ല, ആ ചിത്രം സംവിധാനം ചെയ്തവരുടെയും അത് മ്യൂസിക് ചെയ്തവരുടെയും. ഈ റെക്കോർഡിങ്ങുകളൊന്നും ഞാൻ മറക്കുന്നില്ല, കാരണം അത്ര ശാലീനമായ ഒരു പെരുമാറ്റവും, കൃത്യസമയത്ത് വരികയും റിഹേഴ്സലിൽ പങ്കെടുക്കുകയും ആ പാട്ടിനോട് അങ്ങേയറ്റ ആത്മാർത്ഥത പുലർത്തി പാടുന്ന രീതി ഞാൻ കണ്ടിട്ടുണ്ട്. മ്യൂസിക് ഡയറക്ടർ പറയുന്നതിനപ്പുറത്തേക്ക് ഇംപ്രൊവൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള സ്ത്രീയായിരുന്നു അവർ. അത് അങ്ങനെ ചെയ്യുമ്പോൾ മ്യൂസിക് ഡയറക്ടറെക്കൊണ്ട് ചോദിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പാടിക്കോട്ടെ, ഇന്ന രീതിയിൽ അങ്ങ് ആക്കിക്കോട്ടെ എന്നൊക്കെ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മരണം അനിവാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവരൊക്കെ നമ്മുടെ മനസ്സിൽ എന്നും ഓർമ്മകൾ ബാക്കി വെച്ചിട്ടാണ് പോകുന്നത്.
3: നാഥ നീവരും കാലൊച്ച കേൾക്കുവാൻ സന്ധ്യ കണ്ണീരിതെന്തേ സന്ധ്യ സ്വർണമുകിലി ഗോപികെ നിൻവിരൽ രാകേന്ദുകിരണങ്ങൾ മിഴിയോരം നനഞ്ഞൊഴുകും കിളിയേ കിളിയെ തുമ്പീവാ തുമ്പക്കുടത്തിൻ വീണ്ടും വീണ്ടും നാം കേട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ ഗാനങ്ങൾ എസ് ജാനകിക്ക് നിത്യസ്മാരകങ്ങളായി അവശേഷിക്കുന്നു.
1: സംഗീത സംവിധായകൻ രമേശ് നാരായൺ.
4: നമ്മൾക്കെല്ലാവർക്കും വളരെ ദുഃഖം ഉണ്ടാക്കിയിരിക്കുകയാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗായിക. അതിനൊരു ഒരു ഉപമയില്ല ആ ഗായികയ്ക്ക് എന്നാണ് എൻ്റെ ഒരു വിശ്വാസവും എൻ്റെ അനുഭവവും. അതാണ് എനിക്ക് ജാനകിയമ്മയുടെ വിയോഗം വല്ലാത്ത വിഷമമാണ് എല്ലാവരിലും ഉണ്ടാക്കിയിട്ടുള്ളത്, എല്ലാ സംഗീതജ്ഞരിലും സംഗീത പ്രിയരിലും. ആ ശബ്ദം നമ്മുടെ മലയാളികളുടെ ഇടയ്ക്ക് ബാബുക്കയുടെ പാട്ടുകൾ പ്രത്യേകിച്ച് അത് വല്ലാത്തൊരു വിഷമമാണ് ഇന്ന് ഉള്ളത്. എൻ്റെ ജാനകിയമ്മയായിട്ടുള്ള പരിചയം വെച്ച് നോക്കുമ്പോൾ ഒരു 10 വർഷം ഉള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ. ഒരു റിയാലിറ്റി ഷോയിൽ ജഡ്ജായിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ജാനകിയമ്മ ചീഫ് ഗസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അന്ന് ജാനകിയമ്മ കമ്പോസ് ചെയ്തിട്ടുള്ള മീരാ ഭജൻസ് എന്നെ കേൾപ്പിക്കും. അത് ഗുജറി തോടി, അത് മിയാക്കി തോടി, ഇങ്ങനെയുള്ള രാഗത്തിലാണ് അവർ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അമ്മയുടെ ശരീരം മാത്രമേ പോയിട്ടുള്ളൂ, ശരീരം എന്നും നിലനിൽക്കുന്നു, നമ്മളിൽ തന്നെ നിൽക്കുകയാണ് അവർ.
3: മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരങ്ങൾ 4 തവണ എസ് ജാനകിയെ തേടിയെത്തി. 11 തവണ കേരളം സംസ്ഥാന പുരസ്കാരം നൽകി ആദരിച്ചു. മറ്റു സംസ്ഥാനങ്ങളുടെ പുരസ്കാരങ്ങൾ 22 തവണയും തേടിയെത്തി. ഗാനരചയിതാവായും സംഗീത സംവിധായകയായും എസ് ജാനകി തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. 2013 പത്മഭൂഷൺ പുരസ്കാരം നിരസിച്ചുകൊണ്ടും ജാനകി ശ്രദ്ധേയയായി. ഏതൊരു പുരസ്കാരത്തെക്കാളും എത്രയോ മേലെ തന്നെയാണ് ആരാധക മനസ്സുകളിൽ തന്റെ ആത്മാർപ്പണം കൊണ്ട് അവർ നേടിയെടുത്ത സംഗീത ശോഭ.
5: ജാനകിയമ്മയെ കുറിച്ച് എന്താണ് പറയേണ്ടതെന്ന് ഈ സന്ദർഭത്തിൽ എനിക്കൊന്നും

0: മനസ്സിൽ വരുന്നില്ല. കാരണം ഒരു വലിയ ഗായിക അവര് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. അത് ഒരു യാഥാർത്ഥ്യമാണ്, അത് ഉൾക്കൊണ്ടേ പറ്റൂ എന്നൊരു അവസ്ഥയാണ് ഇപ്പോ നമുക്കുള്ളത്.
1: പിന്നണി ഗായകൻ കല്ലറ ഗോപൻ.
0: എന്നെ സംബന്ധിച്ചിടത്തോളം ജാനകിയമ്മ എന്ന് പറയുന്നത് ഏറ്റവും ആരാധ്യയായ ഒരു ഗായികയാണ്. നമ്മുടെ ഈ സംഗീത രംഗത്ത് ഒരു എളിയ സംഗീതകാരൻ, ഒരു ഗായകൻ എന്ന നിലയിൽ ഇത്രയേറെ സ്വാധീനിച്ച ഒരു ഗായിക ഇല്ലെന്ന് വേണം പറയാൻ. അമ്മയുടെ സ്വഭാവം അത് വളരെ പ്രത്യേകതയുള്ള സ്വഭാവമാണ്. വളരെയധികം സിമ്പിളായിട്ടാണ് ജീവിച്ചു പോകുന്നത്. മഹത്തായ ഗായിക, പത്മഭൂഷൺ പോലും വേണ്ടാന്ന് പറഞ്ഞ അത്രയും ചങ്കൂറ്റമുള്ള ഒരു വ്യക്തിത്വമാണ് ജാനകിയമ്മയുടേത്. വേർപാട് മലയാളിക്കെന്ന് മാത്രമല്ല ഭാരതത്തിന്റെ സംഗീത രംഗത്തിന് തന്നെ വലിയ നഷ്ടമാണ്, അതിന് ഒരു സംശയവുമില്ല. ജാനകിയമ്മയായിട്ട് ഒത്തിരി വേദികളിൽ പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. 10-20 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു പരിപാടിയിൽ ജാനകിയമ്മയെ കൊണ്ടുവന്ന് പാടിക്കുവാനുള്ള ഒരു വലിയ ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ബാബുരാജിന്റെ പാട്ടുകൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയിൽ അടുത്ത് ഇടപെടാൻ കഴിഞ്ഞു എന്നുള്ളത് ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായിട്ടാണ് അതിനെ കാണുന്നത് ഞങ്ങൾ.
1: പിന്നണി ഗായിക മധുവന്തി നാരായണൻ.
2: ഇന്ന് നമ്മൾ മ്യൂസീഷ്യൻസിന് ഒരുപാട് സങ്കടം നിറഞ്ഞൊരു ദിവസമാണ്. നമ്മളുടെ ജാനകിയമ്മ നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുന്ന ദിവസമാണ്. ജാനകിയമ്മയെ പറ്റി പറയുന്ന ഓർമ്മ എന്ന് പറയുന്നത് അമ്മയുടെ പാട്ടുകൾ കേൾക്കുന്നത് തന്നെയാണ്. വളരെ ചെറുതിലെ ജാനകിയമ്മ സോങ്സ് കേട്ട് അത് പഠിക്കുവാനുള്ള ഒരു ശ്രമം ആണ് നമ്മളെ അവരിലോട്ട് അടുപ്പിച്ചത് അത്രയേറെ. എന്ന് വെച്ചാൽ ഒരു പാടി വെച്ചിരിക്കുന്ന പാട്ടുകളെല്ലാം നമ്മൾക്കൊരു 48,000 പാട്ടോളം പാടിയിട്ടുണ്ട് ജാനകിയമ്മ. അതൊരു മനുഷ്യ ആയുസ്സിൽ പാടി തീർക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കത് പറയാൻ അറിയില്ല. കാരണം അത്രയേറെ എഫേർട്ട് എടുത്ത് അത്രയേറെ അനായാസമായിട്ടാണ് ആ പാട്ടുകളെല്ലാം തന്നെ പിന്നീടാണെങ്കിലും ലൈവ് പെർഫോമൻസസിൽ നമ്മൾ കേൾക്കുമ്പം അന്ന് പാടി വെച്ച അതേ ആ ഫയറോട് കൂടിയാണ് ഇപ്പോഴും ആ പാട്ടുകളൊക്കെ പാടിക്കൊണ്ടിരുന്നത്. ഈ അവസാന നിമിഷങ്ങളിൽ പോലും ഒരു സിംഗിൾ ടേക്കിലാണ് ഓരോരോ പാട്ടുകളും പാടുന്നത്. ഇന്ന് ഇന്നുള്ള പോലെ നമുക്ക് പഞ്ച് ചെയ്തോ അല്ലെങ്കിൽ മേജ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലല്ല. സിംഗിൾ ടേക്കിൽ ഒരു പാട്ട് പാടുക, അതും ഇത്രയേറെ പാട്ടുകൾ പാടണമെങ്കിൽ എനിക്ക് തോന്നുന്നു ബാക്ക് ടു ബാക്ക് ഓരോ ദിവസങ്ങളും ഓരോരോ പാട്ടുകളായിരിക്കണം പാടിയിരിക്കുന്നത്. അപ്പം ഒന്നിൽ നിന്ന് ഒരു പാട്ടിലോട്ട് സ്വിച്ച് ചെയ്യുക, ഒരു വോയിസ് ടെക്സ്ചറിൽ നിന്ന് അടുത്ത വോയിസ് ടെക്സ്ചറിലോട്ട് പോവുക, അടുത്ത ഫീലിലോട്ട് മാറുക, ഇതെല്ലാം വളരെ ക്യുക്കായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഈ ഇത് ഈ പാട്ടുകൾ അതിനനുസരിച്ച് പഠിച്ച് മനസ്സിലാക്കി എടുക്കുക, ഇതൊന്നും ഒരു സാധാരണ പാട്ടുകാർക്ക് പറ്റുന്നതാണെന്ന് എനിക്ക് ഒരിക്കലും അങ്ങനെ വിശ്വസിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. തീർച്ചയായും ഒരു ലെജൻഡറി ബേർത്ത് ആയിരുന്നു ജാനകി അമ്മയുടേത് എന്ന് നിസ്സംശയം പറയാം. കാരണം ഒരു വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ളൊരു സിംഗറാണ്. ഒരു ജാനകിയമ്മയുണ്ട്, ആ ജാനകിയമ്മ മാത്രമേ ഉള്ളൂ. ഇനി ആ ജാനകിയമ്മയ്ക്ക് ഈക്വലൻ്റായിട്ട് റീപ്ലേസ് ചെയ്യാനോ ആയിട്ട് മറ്റൊരു ജാനകിയമ്മയോ ആരും തന്നെ ഉണ്ടാവില്ല. കാരണം ദ വൺ ആൻഡ് ഓൺലി ജാനകിയമ്മ എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാം. ഈ വിയോഗത്തിൻ്റെ ഇടയിലും നമുക്കൊരു ഭാഗ്യമായി കരുതേണ്ട ഒന്ന് എന്താന്ന് വെച്ചാൽ ജാനകിയമ്മ ജീവിച്ചിരുന്ന അതേ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുക. ആ ഒരു കാര്യത്തിൽ നമ്മളെല്ലാവരും നമ്മൾ ഓരോരുത്തരും ഭാഗ്യം ചെയ്തവരാണ്.
3: നമ്മുടെ സ്വന്തമായ ഒരാൾ വിട പറയുന്ന വേദനയോടെയാണ് എസ് ജാനകിയുടെ വിയോഗ വാർത്ത ഓരോ സംഗീതാസ്വാദകനും കേട്ടത്. സംഗീതത്തിനു മുന്നിൽ ഭാഷയുടെയോ ദേശത്തിൻ്റെയോ അതിർവരമ്പുകളില്ല എന്ന് അവർ തൻ്റെ സംഗീത സബരിയെ കൊണ്ട് തെളിയിച്ചു.
1: കവിയും ഗാനരചയിതാവുമായ അൻവർ അലി.
0: എസ് ജാനകി മലയാളി അല്ലെങ്കിലും നമ്മുടെ കേരളത്തിന്റെ മലയാളത്തിന്റെ ഏതാനും 10 ആണ്ടുകളുടെ മുഴുവനും ഒരു അത്ഭുതവും സ്നേഹവും നിറഞ്ഞ ശബ്ദമായിട്ടാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. മലയാളി അല്ലെന്നുള്ളത് പോലും നമ്മൾ പലത്ര പേർക്ക് അറിയാമെന്നറിയില്ല. മലയാളത്തിൽ അവരുടെ ശുദ്ധി, മലയാള ഭാഷ ഉച്ചരിക്കുന്നതിലൊക്കെ ഉള്ള പ്രത്യേകത വെച്ചിട്ട് മലയാളി അല്ലെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അത്രത്തോളം ശ്രദ്ധയോടെ ഭാഷ പഠിച്ചാണ് ഒരു പാട്ട്. അതുപോലെ അപാരമായ ശ്രദ്ധയും സൂക്ഷ്മതയും സംഗീതത്തിലും പുറമെ, അതുപോലെ തന്നെ നമ്മുടെ യേശുദാസ് പോലെ അത്ഭുതകരമായ തരം ടോണുകളുള്ള ഒരു സൃഷ്ടിനോടൊപ്പം മെലഡിക് ബ്യൂട്ടി കൊണ്ടുവരാനായിട്ട് അവരുടെ ഒരു ഒരു സംഗീതത്തിന്റെ ഒക്കെ ശില്പം പോലത്തെ സൗന്ദര്യം കൊണ്ടുവന്ന ഒരു ഫീമെയിൽ വോയിസ് ആണ് ഗാനം. പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമര മെത്തയിലുണ്ടെന്ന് പറയുന്ന ബാബുരാജിന്റെ പ്രശസ്തമായ ഒരു പാട്ടുണ്ട്. അത് ജാനകി അത് പാടുമ്പോൾ ഒരു അതിനുണ്ടായ ഓർക്കസ്ട്രേഷൻ വിരുദ്ധം പോലെയാണ്. അത് ഓർക്കസ്ട്രയിൽ താളമില്ലാതെ ആ പാട് വിരുദ്ധം പോലെ അത് അതിൻ്റെ ഉള്ള വേരിയേഷൻസ് ഒക്കെ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ള. അതുപോലെ തന്നെ ഞങ്ങളുടെ ശബ്ദത്തിന് വലിയൊരു സവിശേഷതയുണ്ട്. എവിടെ നിന്ന്

0: അല്ലെങ്കിൽ ജനകീയ ശബ്ദം തിരിച്ചറിയാൻ പറ്റും. ഒരു ഈ ഫീമെയിൽ വോയിസിന്റെ അകത്തുള്ള ഷ്രിൽനെസിന്റെ ചില കോമൺനെസ് എല്ലാവരിലും കാണുന്ന ചില പ്രത്യേകതയുണ്ട്. അതിന് ഇച്ചിരി വ്യത്യസ്തമായ ഒരു ബേസിന്റെ ഒരു ധാരയുണ്ട് അവരുടെ ശബ്ദം. ആ ബേസിന്റെ ധാര അവരുടെ ശബ്ദത്തെ ഭയങ്കര മൗലികമാക്കുന്നുണ്ട്. മലയാളത്തിൽ ഞാൻ കേട്ടിട്ടുള്ള സംഗീതത്തിലെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട പല പാട്ടുകളും ഏറ്റവും പ്രിയപ്പെട്ട സിംഗർ ജാനകിയാണ് വാസു. പ്രത്യേകിച്ചും ബാബുരാജിന്റെ പാട്ടുകൾ ജാനകി പാടുമ്പോൾ വലിയ വ്യത്യാസമാണ്. സജീവവും സാക്ഷാത്കാര പൂർണ്ണമയുള്ളതുമായ ആ ഒരു ജീവിതത്തിന്റെ അന്ത്യത്തിന്റെ അതോട് അവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കും.
1: ശരിക്കു പറഞ്ഞാൽ സംഗീത ലോകത്തിന് തന്റെ വാനമ്പാടിയെ നഷ്ടമായി എന്ന് തന്നെയാണ് പറയേണ്ടത്.
2: സംഗീത സംവിധായകൻ റോണി റാഫേൽ.
1: അമ്മ പാടിയ ഓരോ ഗാനവും വെറും സംഗീതമല്ലായിരുന്നു, അത് വികാരങ്ങളുടെ ഭാഷയായിരുന്നു. സന്തോഷത്തിലും ദുഃഖത്തിലും പ്രണയത്തിലും വിരഹത്തിലും ജീവിതത്തിന്റെ എല്ലാ നിറങ്ങളിലും അമ്മയുടെ ശബ്ദം നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. എനിക്ക് അമ്മയെ നേരിൽ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും സിനിമയിൽ പാടിക്കാനുള്ള ഒരവസരം ലഭിച്ചിട്ടില്ല. ഒരവസരം വന്നതാണ്, പക്ഷെ പല കാരണങ്ങളാൽ അത് മാറിപ്പോവുകയുണ്ടായി. ആ ഒരു വിഷമം തീർച്ചയായിട്ടും ഇനി ജീവിതാവസാനം വരെ എന്തായാലും ഉണ്ടാകും. പിന്നെ ഏക ആശ്വാസം എന്ന് പറയുന്നത് ഇന്ത്യൻ സിനിമയ്ക്ക് അമ്മ നൽകിയ സംഭാവനകൾ ചെറുതല്ല. ആ മധുര ശബ്ദം ഇനി നേരിൽ കേൾക്കാനായില്ലെങ്കിലും അമ്മ സമ്മാനിച്ച അനശ്വര ഗാനങ്ങൾ എന്നും നമ്മുടെ ഹൃദയങ്ങളിൽ തീർച്ചയായും മുഴുങ്ങും, മുഴുങ്ങിക്കൊണ്ടേയിരിക്കും.
3: കൊച്ചുകുട്ടിയുടെയും വയോധികയുടെയും ശബ്ദത്തിലും പുരുഷ ശബ്ദത്തിലുമൊക്കെ പാടി അത്ഭുതപ്പെടുത്തിയിരുന്ന ജാനകി പലപ്പോഴും ശാരീരിക വൈഷമ്യങ്ങളോട് പൊരുതിയാണ് പല ഗാനങ്ങളും റെക്കോർഡ് ചെയ്തത്. ഏകമകനും നർത്തകനുമായിരുന്ന മുരളീകൃഷ്ണയുടെ വിയോഗം അവർക്ക് കടുത്ത ആഘാതമായി. 2017 ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തു നിന്നും അവർ ഔദ്യോഗികമായി വിരമിക്കൽ പ്രഖ്യാപിച്ചു.

0: ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത, ഒട്ടും കേട്ടുകൂടാത്ത ഒരു ന്യൂസായിരുന്നു ഇന്നലെ നമ്മളൊക്കെ കേട്ടത്.
1: സംഗീത സംവിധായകൻ ശരത്.
0: ജാനകി അമ്മ, അമ്മ എന്ന് പറയുമ്പം തന്നെ 1000 പാട്ടുകളാണ്, അത് പല ഭാഷയില പാട്ടുകളാണ് ഓടി വരുന്നത്. പാടിയ പാട്ടുകളെല്ലാം അതിമനോഹരങ്ങളാക്കി നമുക്ക് തന്ന നമ്മുടെ അമ്മ ജാനകി അമ്മ. മനുഷ്യനെ കൊണ്ട് പാടാൻ പറ്റുമോ എന്ന് നമുക്ക് സംശയം തോന്നിയിരുന്ന പാട്ടുകൾ പോലും ആ അമ്മ അനായാസമായി പാടും. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ജാനകി അമ്മ പാടുന്നത്, എനിക്കും കുറച്ച് പാട്ടുകൾ ഫിലിമിലല്ലെങ്കിലും അമ്മ പാടി തന്നിട്ടുണ്ട്. ഒരു കുലുക്കവും ഇല്ലാതെ അമ്മ പാടുകയാണോ നമ്മൾ അടുത്ത് പോയി നോക്കണം, എങ്കിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അത് എത്ര കഠിനമായിട്ടുള്ള പാട്ടാണെങ്കിലും വളരെ ഈസിയായിട്ട് പാടും. സംഗീതം പഠിച്ചിട്ടേ ഇല്ല അമ്മ, എന്നിട്ടും അമ്മ പാടാത്ത രാഗങ്ങളില്ല. ഒന്ന് പറഞ്ഞു കൊടുത്ത അടുത്ത നിമിഷം അത് മനസ്സിലാക്കും, ആസ്വാദ്യമായിട്ട് പാടും. ഏതൊക്കെ ജോണർ, കുഞ്ഞുങ്ങളുടെ ശബ്ദത്തിൽ, ബാലന്മാരുടെ ശബ്ദത്തിൽ, വയസ്സായ ആളുകളുടെ ശബ്ദത്തിൽ, ഇങ്ങനെ ശബ്ദം മാറ്റി എത്രയോ പാട്ടുകൾ. പിന്നെ നമ്മൾക്ക് ആലോചിക്കാൻ പറ്റാത്ത ആ കന്നഡത്തിലൊക്കെ ഒരു പാട്ട് അമ്മ പാടിയിട്ടുണ്ട്, രണ്ട് രാഗം ചേർന്നുള്ള. അയ്യോ അയ്യോ, അതൊക്കെ കേൾക്കുമ്പം തന്നെ എന്തോ പോലെ. ഇത് അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അമ്മ ഇത് എങ്ങനെ അമ്മ എന്ന്. അമ്മ എപ്പോഴും ഉള്ള പോലെ ഒരു ചിരി, ആ ചിരി ഇപ്പോഴും മനസ്സിൽ തന്നെ ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം സംഗീതത്തിൻ്റെ ഒരു യുഗം തന്നെ അവസാനിച്ചു എന്ന് വേണം പറയാൻ. നമ്മളിപ്പോൾ ഉള്ള ഈ പാട്ടുകാരുടെ അടുത്തൊക്കെ പറയുന്ന ഡൈനാമിക്സ്, ഇതൊക്കെ അമ്മ എത്രയോ വർഷം മുമ്പ്, 10-60 വർഷം അമ്മ പാടി. തുടക്കം മുതലേ ഇങ്ങനെ തന്നെയാണ് അമ്മ പാടിക്കൊണ്ടിരുന്നത്. പിന്നെ മലയാളം ഉച്ചരിക്കുമ്പോൾ നമ്മൾ മലയാളികൾക്ക് പോലും അത്ര ശുദ്ധമായിട്ട് ഉച്ചരിക്കാൻ പറ്റത്തില്ല. അതാണ് അമ്മ, അത് ഏത് ലാംഗ്വേജ് പാടിയാലും അമ്മ. കന്നഡമൊക്കെ ഇഷ്ടംപോലെ പാടിയിട്ടുണ്ട്, 20-ഓളം ലാംഗ്വേജിൽ പാടിയിട്ടുണ്ട്. ഈ 60 വർഷത്തിൽ 50,000-ത്തോളം പാട്ടുകൾ, ഓഹ്, ആലോചിക്കാൻ പറ്റത്തില്ല. വല്ലാത്തൊരു വാക്വം ഫീൽ ചെയ്യുകയാണ്, ഒരു ഒരു ശൂന്യത നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഈ നഷ്ടം നമ്മൾ സംഗീതത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരിക്കലും നികത്താനാവാത്തൊരു നഷ്ടമാണ് ജാനകി അമ്മ നമ്മളെ വിട്ടുപോയത്.
2: ഇന്നലെ 2026 ജൂലൈ 11-ാം തീയതി രാത്രി 7:30 മൈസൂർ

ഒടുവിൽ വച്ച് എസ് ജാനകി നമ്മോട് വിട പറഞ്ഞു. പക്ഷേ ആ സ്വരമാധുരി ഒരിക്കലും നിലയ്ക്കുന്നില്ല. പാടി അവശേഷിപ്പിച്ച ആയിരക്കണക്കിന് ഗാനങ്ങളിലൂടെ ആ ശബ്ദം ഭൂമിയിൽ നിലനിൽക്കും അനശ്വരമായി.

മധുരഗീതങ്ങളുടെ അമരഗായിക. ഇന്നലെ അന്തരിച്ച പ്രശസ്ത പിന്നണി ഗായിക എസ് ജാനകിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. അവതരണം ആകാശവാണി തിരുവനന്തപുരം.

സമയം 10 മണി. പ്രിയ ശ്രോതാക്കളെ, ഇതാ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം ബിച്ചു തിരുമലയുടെ വരികൾക്ക് കെ ജെ ജോയ് സംഗീതം നൽകി യേശുദാസും ജാനകിയും പാടിയ ഗാനം ചിത്രം അനുപല്ലവി.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ നമ്മുടെ പ്രിയ ഗായിക എസ് ജാനകി പാടിയ ഒരു പിടി മധുര ഗാനങ്ങളുമായി ഇതാ ഇന്നത്തെ നിശാസുരഭി.

ഇന്നത്തെ നിശാസുരഭിയിൽ സ്റ്റുഡിയോയിൽ നിങ്ങളോടൊപ്പം ദീപ്തി വി ആർ. ആദ്യ ഗാനം ഒ എൻ വി കുറിപ്പിന്റെ വരികളെഴുതി ഇളയരാജ സംഗീതം നൽകി എസ് ജാനകിയും സംഘവും പാടിയത് ചിത്രം യാത്ര.

പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ പ്രിയ ഗായിക എസ് ജാനകി പാടിയ പാട്ടുകൾ ഉൾപ്പെടുത്തിയ നിശാസുരഭി ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ന് നിശാസുരഭിയിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ദീപ്തി വി ആർ. നിശാസുരഭി വീണ്ടും നാളെ രാത്രി 10:30.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സുഭാഷിതം പ്രൊഫസർ ഹരീന്ദ്രനാഥക്കുറുപ്പ് അവതരിപ്പിച്ചത്.
1: നല്ലോരെ കണ്ടിടുന്നേരം നമ്രമാകും ശിരസ്സുതാൻ, ആഭിജാത്യാദി സമ്പന്നർ കടയാളം ധരിത്രിയിൽ. ആഭിജാത്യത്തിൻ്റെയും നല്ല വിദ്യാഭ്യാസത്തിൻ്റെയും ആത്യന്തിക ഫലം എന്താണ്? തെറ്റില്ലാത്ത ഭാഷയിലുള്ള സംസാരവും സംഭാഷണവുമാണോ? ആർഭാടത്തോടെയുള്ള സ്വീകരണവും സൽക്കാരവുമാണോ? അലക്കിത്തേച്ച മട്ടിലുള്ള ഇരിപ്പും നടപ്പുമാണോ? ഇതൊന്നുമാണെന്ന് തോന്നുന്നില്ല. വിനയമാണ് അതിൻ്റെ ആത്യന്തിക ഫലമെന്ന് ഉറപ്പിച്ചു പറയാം. വിദ്യാ ദദാതി വിനയം എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. വിദ്യാസമ്പന്നനെ വിനയം കൊണ്ട് തിരിച്ചറിയാം. അഭിജാതൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. നല്ല ആളുകളെ കാണുമ്പോൾ അവരുടെ ശിരസ് വിനയം കൊണ്ട് നമ്രമാകും. അവരുടെ വാക്കിലും നോക്കിലും പെരുമാറ്റത്തിലും എല്ലാം വിനയം നിറഞ്ഞു നിൽക്കും. ഇക്കാര്യം മറ്റൊരു രീതിയിലും പറയാം. കളങ്കമില്ലാത്തതും കപടമില്ലാത്തതുമായ വിനയം ആരിലാണോ കാണപ്പെടുന്നത്, അവർ ആഭിജാത്യം കൊണ്ടും വിദ്യാർജ്ജനം കൊണ്ടും സമ്പന്നരാണെന്ന് നിസ്സന്ദേഹം തീരുമാനിക്കാം. അവർ പ്രദർശിപ്പിക്കുന്ന വിനയം അവർ ആർജിച്ചിട്ടുള്ള ഈ സമ്പത്തുകളുടെ ബഹിർസ്ഫുരണമാണ്. സമ്പന്നന്മാരെന്ന് പറയപ്പെടുന്നവർ സാമാന്യമായി പറഞ്ഞാൽ വിനയസമ്പന്നരല്ല. സമ്പത്ത് അവരെ അഹങ്കാരികളാക്കി മാറ്റുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരനുമാനം കൂടി നടത്താവുന്നതാണ്. അവർ ആർജിച്ചിട്ടുള്ളത് യഥാർത്ഥ സമ്പത്തല്ല. സമ്പത്തിൻ്റെ പര്യായമായി നാം ധരിച്ചു വച്ചിട്ടുള്ളത് ധനത്തെയാണ്. സമ്പന്നൻ സമം പണക്കാരൻ എന്നൊരു സമവാക്യം തന്നെ നാം പഠിച്ചു വച്ചിട്ടുണ്ട്. ഇത് ശരിയല്ല. സമ്പത്ത് പലതരത്തിലുണ്ട്. മനുഷ്യനെ പ്രമത്തനാക്കുന്ന സമ്പത്തുണ്ട്, വഴിപിഴപ്പിക്കുന്ന സമ്പത്തുണ്ട്. ധനം അത്തരത്തിലുള്ള സമ്പത്താണ്. വിദ്യയും ആഭിജാത്യവും മറ്റുമാണ് വ്യത്യസ്ത സ്വഭാവത്തിലുള്ള സമ്പത്തുകൾ. അവയേറിയാലും മനുഷ്യൻ അഹങ്കാരിയായി തീരുന്നില്ല, വിനയാന്വിതനായി വളരുകയാണ്. ഒരിക്കൽ യഥാർത്ഥ രാജകുമാരിയെ ഏതാനും വ്യാജ രാജകുമാരിമാരിൽ നിന്നും തിരഞ്ഞെടുക്കാൻ സഹായകമായത്

0: നിസ്സാരമായ ഒരു കുന്നിക്കുരുവായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. നല്ല കനവും മാർദ്ദവുമുള്ള ആറേഴ് കിടക്കകൾ ഒന്നിനുമീതെ മറ്റൊന്നായി കട്ടിലുകളിൽ ഉയർത്തിയിട്ടതിന് ശേഷം ഓരോ രാജകുമാരിയും അവയിൽ കിടന്നുറങ്ങണമെന്നാവശ്യപ്പെട്ടു. മെത്തകളുടെ ഏറ്റവും അടിയിലായി കട്ടിലിൽ ഓരോ കുന്നിക്കുരുവിട്ടിരുന്നു. ഒരാൾ ഒഴികെയുള്ളവരെല്ലാം കയറിക്കിടന്ന ഉടൻ തന്നെ പതുപതുത്ത ശൈനീയത്തിൽ സുഖനിദ്രയിൽ മുഴുകി. ഒരുത്തി മാത്രം ഉറങ്ങാനാവാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. വളരെ നേരം കഴിഞ്ഞിട്ടും അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവളാണ് യഥാർത്ഥ രാജകുമാരി എന്നൊടുവിൽ തീരുമാനിക്കപ്പെട്ടു. എന്തോ ഒന്ന് മെത്തകൾക്കടിയിൽ കിടക്കുന്നുവെന്ന് തോന്നിയത് അവൾക്ക് മാത്രമാണ്. അത്രമേൽ സുഖഭൂയിഷ്ഠമായ ജീവിതം നയിക്കുന്നവർക്കല്ലേ അത് മനസ്സിലാക്കാൻ കഴിയൂ? കുന്നിക്കുരു കൊണ്ട് രാജകുമാരിയെ തിരിച്ചറിയാൻ കഴിഞ്ഞതുപോലെ നോക്കിലും വാക്കിലും പെരുമാറ്റത്തിലും പ്രത്യക്ഷപ്പെടുന്ന നേരിയ വിനയം കൊണ്ട് തന്നെ ഒരു വിദ്യാസമ്പന്നനെയും അഭിജാതനെയും തിരിച്ചറിയാൻ കഴിയും. ഏതാനും പാഠങ്ങളോ പുസ്തകങ്ങളോ വിഷയങ്ങളോ പഠിച്ചതുകൊണ്ട് കിട്ടുന്നതല്ല വിനയമെന്ന സമ്പത്ത്. അത് സഞ്ചിത സംസ്കാരത്തിൽ നിന്ന് ഊറിക്കൂടുന്നതാണ്. പൊടുന്നനെ പണക്കാരനായി തീർന്ന ഒരു മനുഷ്യനിലോ എങ്ങനെയോ ഉന്നത ബിരുദങ്ങൾ സമ്പാദിച്ച ഒരഭ്യസ്ത വിദ്യനിലോ അനർഹമായ ഉദ്യോഗ കയറ്റമോ പദവിയോ ലഭിച്ച ഒരു ഉദ്യോഗസ്ഥനിലോ നേതാവിലോ വിനയമുണ്ടാകാൻ പ്രയാസമാണ്. തൻ്റെ പാണ്ഡിത്യത്തെ ചോദ്യം ചെയ്ത ചില അല്പവിഭവന്മാരോട് എന്നാൽ നാഹം പണ്ഡിത പണ്ഡിതാനാം ദാസോഹം എന്നു പറഞ്ഞ പണ്ഡിത പ്രകാണ്ഡമായ സ്വാമി വിവേകാനന്ദനെ പോലുള്ളവർ വിനയത്തിൻ്റെ നിറകുടങ്ങളാണ്.
1: പ്രൊഫസർ ഹരീന്ദ്രനാഥക്കുറുപ്പ് അവതരിപ്പിച്ച സുഭാഷിതമാണ് നമ്മൾ കേട്ടത്. സുഭാഷിതം വീണ്ടും നാളെ രാവിലെ 5:55. നാളത്തെ സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഡോക്ടർ കായംകുളം യൂനസ്. ആകാശവാണി അനന്തപുരി FM 101.9. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. സമയം 11 കഴിഞ്ഞ് 4:46. ഇപ്പോൾ മുതൽ നാളെ രാവിലെ വരെ 5:48 വിവിധ് ഭാരതി റിലേ.
2: भारती की टीम को विविध भारती के इस पूरे परिसर को मैं प्रणाम करता हूं, धन्यवाद देता हूं कि आज ये फिर मौका मिला मुझे.
3: क्या बात है सर. किसी एक गजल से शुरू करते हैं ताकि एक महफिल जो है उसकी एक बुनियाद बन जाए.
2: तर्नुम से पेश करता हूं शुरू में ही. ये गजल जगजीत सिंह साहब ने मेरी कई गजलें गाई लेकिन ये गजल मैं इसलिए सुना रहा हूं कि ये उनके आखिरी एल्बम की पहली गजल है जो रिकॉर्ड हुई लेकिन रिलीज होने से पहले ही एल्बम वो इस दुनिया से चले गए. तो उनकी याद में उनके सम्मान में मैं ये गजल पेश कर रहा हूं.

سے ہم. اور یہ شعر, کیا جانے کس جہاں میں ملے گا ہمیں سکون, کیا جانے